ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 12. മലയാള വർഷം 1201, മേടം 19. 2026 May 2 ശനിയാഴ്ച. 476.2 meters മീഡിയം വേവ്, 630 kHz FM 101.1 MHz. ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 48 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ.
1: തൊഴിലിന്റെ മഹത്വം. പ്ലസ് ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അഭിമുഖീകരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഇനി എന്ത്, ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം, അതിനായി ഏത് കോഴ്സുകളിൽ ചേരണം, അതിനെന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യണം തുടങ്ങിയ ആശയക്കുഴപ്പത്തിന്റെ പിടിമുറുക്കത്തിലാണ് മിക്ക പേരും. പഠിച്ചാൽ ഉടൻ തന്നെ ജോലി, ആകർഷകമായ ശമ്പളം, വലിയ പാക്കേജ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന നിരവധി കോഴ്സുകളുടെ പരസ്യങ്ങൾ ഈ സീസണിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആശയക്കുഴപ്പം വീണ്ടും ശതഗുണീഭവിക്കുന്നു. എൻട്രൻസ് എഴുതി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ ചേരാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം സാമ്പത്തിക ശേഷി അതിന് ഒരു പ്രധാന തടസ്സം തന്നെയാണ്. ഇനി പ്രവേശന പരീക്ഷ എഴുതിയാൽ തന്നെയും മെറിറ്റിൽ വരുമെന്നോ പ്രവേശനം ലഭിക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ല. പുറന്തള്ളപ്പെട്ടാൽ ഏജന്റുമാർക്കും ബ്രോക്കർമാർക്കും നല്ല ഒരു തുക കൊടുത്ത് തമിഴ്നാട്ടിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സീറ്റ് തരപ്പെടുത്തേണ്ടി വരും. അത് സർക്കാർ അംഗീകാരമുള്ളതോ അതോ വ്യാജനോ എന്നറിയാൻ ഒരു മാർഗവുമില്ല. അഥവാ അതിനുള്ള സാവകാശവും ആർക്കും ലഭിക്കാറില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് വെറുതെ വേണമെങ്കിൽ പറയാം. നാട് ടിപ്പർ ലോറിയെപ്പോലെ പായുമ്പോൾ ആർക്കാണ് അതിനോടൊപ്പം ഓടാൻ കഴിയുക? ഈ നില ഇങ്ങനെ എത്ര കാലം തുടരും? അതും ആർക്കും പ്രവചിക്കാനാവില്ല. സർക്കാർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം അല്ല ഇത്. വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും കൂട്ടായി വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ സംഘർഷത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിഞ്ഞേക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകണം അഥവാ ആയേ തീരൂ എന്ന ചിന്തയും പിടിവാശിയും ആദ്യം ഉപേക്ഷിക്കണം. രക്ഷാകർത്താക്കൾ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രശോഭിക്കാൻ

0: ാകുന്ന ഉപരിപഠനങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കണം. ഡോക്ടറുടെയും വക്കീലിൻ്റെയും കർഷകൻ്റെയും ക്ഷുരകൻ്റെയും തൊഴിൽ ഒരുപോലെ മാന്യതയുള്ളതാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വെളിപാട് തന്നെയാണ്. അതായത്, ഒരു തൊഴിലിനെയും തരം താഴ്ത്തി വീക്ഷിക്കരുത്. ഓരോ വർഷവും എത്ര വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്നത്? ഇവർക്ക് മുഴുവൻ ജോലി കൊടുക്കുവാൻ മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാരും വിചാരിച്ചാലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ ചെറിയ ചെറിയ ജോലികൾ സ്വീകരിക്കാനും തയ്യാറാകണം. കുടുംബം പുലർത്താനും മാന്യമായി ജീവിക്കാനും ഉതകുന്ന അന്തസ്സുള്ള ഏത് ജോലിയും ഏറ്റെടുക്കാൻ യുവാക്കൾ മടി കാണിക്കരുത്. ആഡംബര ജീവിതം കൊതിച്ച് കാറ്, ബൈക്ക് എന്നിവ മോഷ്ടിക്കാനും മാല തട്ടിപ്പറിക്കാനും വീടുകൾ കൊള്ളയടിക്കാനും ഒക്കെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അധ്വാനിച്ച് മാന്യമായി ജീവിതം നയിക്കുന്നത്? എനിക്കാരുടെയും ആശ്രയം വേണ്ട എന്ന് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പരാശ്രയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. പണമുണ്ടെങ്കിൽ എല്ലാം നേടാം എന്നാണ് ഈ മൂഢന്മാർ കരുതുന്നത്. നാം പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുൻപിലെത്തുന്നതിന് മുൻപ് അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്നറിയാമോ? വീട്ടിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയാൽ, വൈദ്യുതിയുടെ ബന്ധം പെട്ടെന്ന് നിലച്ചുപോയാൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ എന്തു ചെയ്യും? അതിന് പറ്റിയവരെ ആശ്രയിക്കുക തന്നെ. എന്തിന് ദിവസവും വർത്തമാനപത്രവും പാലും കൊണ്ടുവരുന്ന പയ്യൻ ഒരു ദിവസം ബ്രേക്ക് പിടിച്ചാൽ, അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്ന ദിവസം മീൻ കച്ചവടക്കാരൻ്റെ കൂവൽ കേട്ടില്ലെങ്കിൽ, അത് പോരെ ദിവസം മുഴുവൻ ടെൻഷനടിക്കാൻ തെങ്ങ് കയറ്റക്കാരൻ പണിമുടക്കിയാലോ? അതായത്, 99% പരാശ്രയം കൊണ്ട് തന്നെയാണ് എല്ലാവരും സുഖമായി കഴിയുന്നത്. ആശുപത്രിയിൽ സ്നേഹസമ്പന്നരായ നഴ്സുമാരുടെ സേവനം, ആരോരുമില്ലാത്തവർക്ക് ഹോം നഴ്സുമാരുടെ സേവനം, ഇതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം ആ ജോലികളുടെ മഹത്വം. മോർച്ചറിയിൽ ജോലി ചെയ്യുന്നവരുടെയും ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നവരുടെയും വിവാഹങ്ങൾ നടക്കാൻ വളരെ പ്രയാസമാണത്രേ. കാരണം മ്ലേച്ഛമായ തൊഴിലായി അതിനെ കാണുന്നു. ഞാൻ ഒരിക്കലും മോർച്ചറിയിൽ പോകില്ലെന്നോ ശ്മശാനത്തിൽ പോകില്ലെന്നോ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും തർപ്പിച്ചു പറയാൻ പറ്റുമോ? മോർച്ചറിയെ അവഗണിച്ച എത്ര പേർക്കാണെന്നോ അവരുടെ അന്ത്യയാത്രയിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം മോർച്ചറിയിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ പാവം മോർച്ചറിക്കാരൻ നൽകിയ സേവനം ആ മൃതശരീരത്തിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ തൊഴിലിനെയും നമുക്ക് ബഹുമാനിക്കാം.
1: ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഇപ്പോൾ സമയം 6 മണി.
1: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: മിതം തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ, തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ.
1: കാടിനും പാടത്തിനും മധ്യേ കൂടി ഒരു ചെറിയ നീർച്ചാല് കളകളാരവത്തോടെ പുളഞ്ഞൊഴുകുന്നുണ്ട്. അതിൻ്റെ വക്കിൽ ചാഞ്ഞു നിലം പറ്റിക്കിടന്ന ഒരു മാങ്കൊമ്പിലിരുന്ന് നീലി മതിമറന്നു പാടുകയാണ്.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് രവിശങ്കർ.

0: Rajasthan Royals by 7 wickets at Sawai Man Singh Stadium in Jaipur. Today, Chennai Super Kings will take on Mumbai Indians at M.A. Chidambaram Stadium, Chennai at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ജയവിജയ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7 പുലരിപ്പൂക്കൾ, ഇന്നർ ഷോപ്പി, എൻജി റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, ആരോഗ്യ ജീവനത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ, കൗൺസിലറായ രാജേഷ് ടി സംസാരിക്കുന്നു. 7:15 കാവ്യാഞ്ജലി, അയ്യപ്പ പണിക്കരുടെ വേഴാമ്പൽ മറ്റൊരു വേഴാമ്പലിന് എന്ന കവിത, ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം, ആപ്പാകുന്ന ചില ലോൺ ആപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. 8:45 വൈകിട്ട് 5:30 6:00 രാത്രി 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലെ, 11:00 ന്യൂസ് ബുള്ളറ്റിൻ, 11:05 ലളിതം മധുരം, 11:30 സ്വരരാഗലയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട് വി എം രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, നടുവേദന അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് മിനി സുരേഷ്, ആമ്പല്ലൂർ, പദം വനമാലി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 9, നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, പി ലീല പാടിയ കൃതികൾ, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 ന്യൂസ് ബുള്ളറ്റിൻ, 3:05 കൂട്ടുകാരി, 3:35 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:30 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം, 5:00 സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളം തോറ്റം പാട്ട്, ജി രാമചന്ദ്രൻ നായരും സംഘവും അവതരിപ്പിക്കുന്നത് ഭാഗം 1. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, വീട്ടുവളപ്പിൽ സുരക്ഷിതമായി പച്ചക്കറി ഉൽപാദനം, മഞ്ജു തോമസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം രാജാധിരാജൻ, രചന സാജൻ തിരുവനന്തപുരം, സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം, അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, എച്ച് എം സ്മിത, സിന്ധു സുജേതൻ എന്നിവരുടെ കർണാട്ടിക് വയലിൻ ദ്വയം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഴ സംബന്ധിച്ച് മഞ്ഞ ജാഗ്രത.

0: പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
1: ശനി രാവിലെ 11:50.
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: കാഴ്ച
5: തിങ്കൾ രാവിലെ 8:30.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം. ഇപ്പോൾ ജയവിജയ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് ജയവിജയ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 kHz, FM 101.1 MHz. ഇപ്പോൾ സമയം 6:35:29.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നലെ പത്രം ഓഫീസുകൾക്ക് അവധിയായതുകൊണ്ട് ഇന്ന് പത്രം ലഭ്യമല്ലാത്തതിനാൽ ഇന്നത്തെ ഓൺലൈൻ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ മെയ് 6 ബുധനാഴ്ച അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. തൃശൂരിൽ വാർക്കപ്പണിക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നിർമ്മാണ തൊഴിലാളിയായ കോടന്നൂർ കാഞ്ഞിരത്തിങ്കൽ ഡേവിസിന് നഷ്ടപരിഹാരം നൽകാൻ എംപ്ലോയീസ് കോമ്പൻസേഷൻ ട്രിബ്യൂണൽ ഉത്തരവ്. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പിൻവാങ്ങി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനെ തുടർന്നാണ് കപ്പൽ പിൻവാങ്ങുന്നതെന്നാണ് അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധി അറിയിച്ചത്. ഇറാനുമായുള്ള ശത്രുതയും സൈനിക നടപടികളും അവസാനിപ്പിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച പാർലമെന്റ് അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് February 28 ആരംഭിച്ച സംഘർഷങ്ങൾ അവസാനിച്ചതായി ട്രംപ് വ്യക്തമാക്കിയത്. സാമ്പത്തിക വർഷത്തെ 4 24 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. മുൻവർഷത്തെ സമാന പാദത്തിൽ 183 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. IPL രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം മറികടന്ന് ഡൽഹി ക്യാപിറ്റൽസ്. 7 ഡൽഹിയുടെ വിജയം. രാജസ്ഥാൻ മുന്നോട്ട് വെച്ച 226 runs വിജയലക്ഷ്യം 3 നഷ്ടത്തിൽ 5 ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, ആർസെനൽ ആദ്യപാദ സെമി സമനിലയിൽ. പ്രദക്ഷിണം. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കിയ 32A batch 60 സബ്ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് രാവിലെ 7:30 കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
12: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
11: പ്രായോജകർ
12: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: 2026 നടക്കുന്ന 52nd G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്

ഏത് രാജ്യമാണ്? ചോദ്യം ആവർത്തിക്കാം. 2026 നടക്കുന്ന 52nd G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഏത് രാജ്യമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാവിലെ 7:55 വരെ കാത്തിരിക്കൂ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
1: ഫോൺ 94 97 45 79 70

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, ആരോഗ്യ ജീവനത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ. കൗൺസിലറായ രാജേഷ് ടി സംസാരിക്കുന്നു. 7:15 കാവ്യാഞ്ജലി, അയ്യപ്പ പണിക്കരുടെ വേഴാമ്പൽ മറ്റൊരു വേഴാമ്പലിന് എന്ന കവിത, ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 സേവന വാർത്തകൾ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

രാവിലെ 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. രാവിലെ 8:30 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 നടക്കുന്ന 52nd G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഏത് രാജ്യമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55. സമയം 6 കഴിഞ്ഞ് 43:40. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രതാ സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സി ഡോട്ടാണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്നുച്ചയ്ക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.
0: കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മകരഹത്ത് പശ്ചിം നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മകരഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. 2 ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികളെടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300 റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധനപ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1 ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെയെത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 May 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5000

0: 1451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യുഎസിന് അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് യുഎസ് ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകിയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്ചിയ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കയങ്ങാട് പുല്ലാഞ്ഞിയുടെ ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. May 28 മുതൽ June 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
0: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവുമടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
0: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ഐഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ഐഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ഐഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസ് ഓഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ണഞ്ചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
0: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നു. 14 ജില്ലകളിലുമായി 4500 പഴവർഗ പോഷകത്തോട്ട യൂണിറ്റുകൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പാക്കി വരുന്ന രാഷ്ട്രീയ കൃഷിവികാസ് യോജന പഴവർഗ പോഷകത്തോട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഒരു സ്ഥാപനത്തിന് പരമാവധി 5 യൂണിറ്റുകൾ വരെ അഥവാ 50 സെന്റ് വരെ അനുവദിക്കും. മാവ്, പ്ലാവ്, പപ്പായ, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, പാഷൻ ഫ്രൂട്ട്, നാരകം, വെസ്റ്റ് ഇന്ത്യൻ ചെറി തുടങ്ങി ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പഴവർഗ ഇനങ്ങൾ പോഷകത്തോട്ടങ്ങളിൽ ഉൾപ്പെടുത്തും. ഇതിനാവശ്യമായി വരുന്ന പഴവർഗ തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലകളിലെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ എല്ലാ കർഷകർക്കും സ്വന്തം കൃഷിയിടത്തിൽ സൂക്ഷ്മ ജലസേചനം അഥവാ മൈക്രോ ഇറിഗേഷൻ സംവിധാനം സ്ഥാപിക്കുന്നതിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിന് ഓൺലൈനിൽ അപേക്ഷിക്കാം. കർഷകർ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ വർഷം മുതൽ ഓൺലൈനോടൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ ഡ്രോൺ സാധ്യതകൾ, സ്മാർട്ട് കൃഷിരീതികൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമായി മാറ്റുന്നതിനായാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ റാഫ്താർ പദ്ധതിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. റാഫ്താർ പദ്ധതി പ്രകാരം കാർഷിക മേഖലയിൽ വേറിട്ട ആശയങ്ങളുള്ള പ്രീ സീഡ് സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിലൂടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിച്ചെടുക്കുന്നതിനായി 5 ലക്ഷം വരെ ധനസഹായവും നൂതന ആശയങ്ങളുള്ള വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ആശയങ്ങൾ സംരംഭമായി വികസിപ്പിക്കുന്നതിനുമായി 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭ്യമാക്കുന്നു. നിലവിൽ സംരംഭം തുടങ്ങിയ സീഡ് സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോടൈപ്പുകളുടെ വിപുലീകരണത്തിനും വാണിജ്യവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററും മോധ എയ്റോ അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായാണ് ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: സ്വാസ്ഥ്യം. ജീവിതശൈലികളുടെ മാറ്റം പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമാവാറുണ്ട്. സമീകൃതമായ ഭക്ഷണവും മെച്ചപ്പെട്ട

0: ജീവിത ശൈലികളും ആരോഗ്യമുള്ള ശരീരത്തിന് അത്യാവശ്യമാണ്. ആരോഗ്യ ജീവനത്തിന് മെച്ചപ്പെട്ട ജീവിത ശൈലികൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൗൺസിലറായ രാജേഷ് ടി.
1: നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും സാധാരണക്കാർ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്തിൻ്റെ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ. പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്തും ഉണ്ട്, അതിനും ഉണ്ട് ചില ഹൈജീനും ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം കേട്ടുവരുന്ന ഒരു വേർഡാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ളത്. ഇത് വരുന്നത് നമ്മുടെ ജീവിത രീതിയുടെ ഒരു നേരെയായ രീതിയിലല്ല ജീവിക്കുന്നത്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ല, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് വളരെ മോശമാണ്. നമ്മളൊരു 20 years ബാക്കുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റും ഇന്ന് കഴിക്കുന്ന ഭക്ഷണ രീതിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ അറിയാം. ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കൾച്ചറുണ്ട് നമുക്ക്, പിന്നെയും പിന്നെയും യൂസ് ചെയ്തിട്ടുള്ള ഓയിൽസിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു കൾച്ചറുണ്ട്. നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് പറ്റുന്ന ഫുഡല്ല പലപ്പോഴും കഴിക്കുന്നത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ കളിച്ച് വളർന്നിരുന്ന പാടങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല, അവിടെയൊക്കെ വീടുകളാണ്. പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും എല്ലാം എന്ന് പറയുന്നില്ല, പക്ഷേ പലതിലും നമ്മൾ കണ്ടുവരുന്നത് പണ്ട് ഗ്രൗണ്ട് ഉണ്ടായിരുന്ന പ്ലേസസിലൊക്കെ ഇപ്പോൾ ഓരോ ഓഡിറ്റോറിയംസും സ്കൂളിൻ്റെ പുതിയ കെട്ടിടങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ കളിക്കാനുള്ള സ്പേസ് കുട്ടികൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊരു മേജർ റീസൺ ആണ് കുട്ടികൾ ഇതിൽ നിന്നൊക്കെ മാറി ടാബിലേക്കും അല്ലെങ്കിൽ അവരുടെ ടെലിവിഷനിലേക്കും അവരുടെ മൊബൈലിലേക്കും ഒതുങ്ങിപ്പോകാൻ ഒരു മെയിൻ റീസൺ. അവർക്ക് എക്സ്റ്റേണലി കളിക്കാനുള്ളൊരു അവസരമില്ല. അപ്പോൾ അത്തരം കാരണങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് മാറാം. കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതാണ് കൗച്ച് പൊട്ടറ്റോ സിൻഡ്രോം എന്ന് പറയും. കൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന നമ്മുടെ ബീൻ ബാഗൊക്കെ പോലെയുള്ള സോഫയാണ് കൗച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗച്ച് പൊട്ടറ്റോ സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും കംഫർട്ടബിളായിട്ടുള്ള ലേസി ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന പോലെ ഇരുന്ന് എനി ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കാലറീസ് ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ആ കുട്ടികളിൽ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കാണുന്നത് വളരെ ഒബീസാണ്, വളരെ ഓവറായിട്ടുള്ള തടി വെക്കുന്നുണ്ട്. ഇത് അവർക്ക് പലതരം ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആക്റ്റീവ് ആവുന്നില്ല, അവർ സ്പോർട്സിൽ പങ്കെടുക്കില്ല, അവർക്ക് എപ്പോഴും ഒരു ലേസിനെസ് ആലസ്യതയുണ്ട്, അവർക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതിനും ഒരു മെയിൻ റീസൺ അവരുടെ ഈ ഹാബിറ്റ് തന്നെയാണ്. ഇത്തരം ഹാബിറ്റ്സിൽ നിന്ന് ആ കുട്ടികളെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അഡൾട്സ് ആയാലും അതിൽ നിന്നൊക്കെ മാറിപ്പോയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് മാറിപ്പോകാൻ പറ്റും. ഇതിൽ ഒരു ആഡ് ഓൺ എനിക്ക് പറയാനുള്ളത് അഡൾട്സിൻ്റെ കേസിലാണ്. അഡൾട്സിൽ കണ്ടുവരുന്ന മറ്റൊരിതാണ് അൺഈവൻ ടൈമിലുള്ള ഈറ്റിംഗ് ഹാബിറ്റ്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ സമയത്താണ് കഴിക്കുന്നത്. ജോലിയുടെ തിരക്കാന്ന് പറയാം, വീട്ടിലെ പല കാര്യങ്ങളാന്ന് പറയാം, എന്തൊക്കെയാണെങ്കിലും ഒരു ഏകദേശം ഒരു സെയിം ടൈമിൽ, കറക്റ്റ് ആ ടൈം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും 9 മണി അങ്ങനെയൊന്നും പറയുന്നില്ല, ബട്ട് ഏകദേശം ഒരു സെയിം ബാൻഡ്വിഡ്ത്ത് ഉള്ള ടൈമിൽ എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ടൈമിൽ കഴിക്കാൻ പറ്റുന്നില്ല ഒഫീഷ്യലി എന്തെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടുള്ള സ്നാക്സ് ലൈക്ക് വൽ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ സലാഡ്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാൻ ശീലിക്കുക, സോ ദാറ്റ് നിങ്ങളുടെ ബോഡിയുടെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കും. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ ഫിസിക്കലിയുള്ള പലതരം പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടും, അത്തരം പ്രോബ്ലംസ് വരാതിരിക്കാം, നമുക്കൊരു ഹെൽത്തി ലിവിങ് ലീവ് ചെയ്യാം. രണ്ടാമതൊരു കാര്യം ഇന്ന് കണ്ടുവരുന്ന സൊസൈറ്റിയിൽ കണ്ടുവരുന്ന എപ്പോഴും എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. ഇതിൻ്റെതിൻ്റേതായ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്രൈം ആസ്പെക്ട്സിലുള്ള കാര്യത്തിലേക്കൊന്നും കടക്കണ്ട, നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യത്തിലേക്ക് മാത്രം നോക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഇൻവോൾവ് ആവുന്ന കുട്ടികളിൽ നമ്മൾ കണ്ടുവരുമ്പോൾ വളരെ യങ് ഏജ് തൊട്ട് അവരുടെ വിഷന് കുറേ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്. യങ് ഏജ് മുതൽ സ്പെക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഐ ഡ്രൈ ആവുന്നുണ്ട്, ഐയിൽ പലതരം പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതൊരു വലിയൊരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. രണ്ടാമതൊരു പ്രോബ്ലം കണ്ടുവരുന്നത് ഈ വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളിൽ അവരുടെ മെൻ്റൽ പാർട്ടിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ ഒരു പർട്ടിക്കുലർ വിഷയത്തിലോ ഒരു 10 മിനിറ്റ്സ് 12 മിനിറ്റ്സിനോ കൂടുതൽ അറ്റൻഷനായിട്ട് നൽകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അവരുടെ ശ്രദ്ധ പോവുകയാണ്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറയാം, ഒരു കുട്ടി ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടി ആയിട്ട് പോലും ആദ്യകാലങ്ങളിൽ ആ കുട്ടി 45 മിനിറ്റ്സ് ഒരു സെഷൻ ഫുള്ളായിട്ട് കണ്ടു, ബ്രേക്ക് ടൈമിൽ ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോയി അടുത്ത ഹാഫ് പിന്നെ ഇരുന്ന് കാണുന്ന കുട്ടി സ്ഥിരമായിട്ട് വീഡിയോ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർ കണ്ടുവരുന്നത് അവരൊരു 15 മിനിറ്റ്സ് 12 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ആ കളി ശ്രദ്ധിക്കാൻ പറ്റില്ല, അവർ ചാനൽ മാറ്റുകയാണ്. ഇത് അവരുടെ കളിയിൽ കാണുന്നത് മാത്രമല്ല പഠിത്തത്തിലും ഈ ഇഷ്യൂ ഉണ്ട്. അവർക്കൊരു 10 മിനിറ്റ് 12 മിനിറ്റിന് കൂടുതൽ പഠിക്കാൻ പറ്റുന്നില്ല, വളരെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുട്ടികളുടെ കേസ്. അഡൾട്സിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അവർ എന്ത് വർക്കിൽ ഇൻവോൾവ് ആകുമ്പോഴും ഈ ഫുൾ ടൈം വീഡിയോ ഗെയിം കളിക്കുന്ന, ഫ്രീ ടൈമിൽ മുഴുവൻ വീഡിയോ ഗെയിം കളിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. അവർക്ക് അവർ ചെയ്യുന്ന ജോബിൽ ഒരുപാട് സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഡീവിയേറ്റ് ആവണം. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഗെയിംസ് പലപ്പോഴും പലതരം

ആക്ടിവിറ്റീസാണ്, ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് പോകുന്നതാണ്. ഇത് പലപ്പോഴും സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു ആക്ഷൻ എടുക്കണം, മൂവ് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് ഒരു വെടിയുണ്ട വരുമ്പോൾ മാറിപ്പോവുക, അല്ലെങ്കിൽ ഇവിടുന്ന് ആ സാധനത്തെ കളക്ട് ചെയ്യുക. പലതരം വീഡിയോ ഗെയിംസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്പ്ലിറ്റ് സെക്കൻഡ് ആക്ഷൻ എടുത്ത് ശീലിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അങ്ങനെ യൂസ്ഡ് ആവണം, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ യൂസ്ഡ് ആവണം. കുട്ടി എന്ന് മാത്രം പറയുന്നില്ല, അഡൽസിലും ഇത് ഞാൻ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ട്രെയിൻസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ്, സ്ഥിരമായിട്ട് ഇത്തരം വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടാണ്. മേ ബി നേരം പോക്കായിരിക്കാം, എങ്കിലും ഇവരിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് അവരുടെ പഠനത്തിൽ കാണുന്നുണ്ട്, അഡൽസിന് ഒരു പെർട്ടിക്കുലർ ജോബിൽ

0: യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ്. സ്ഥിരമായിട്ട് ഇത്തരം വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടാണ്, മേ ബി നേരം പോക്കായിരിക്കാം, എങ്കിലും ഇവരിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് അവരുടെ പഠനത്തിൽ കാണുന്നുണ്ട്, അഡൾട്സിന് ഒരു പെർട്ടിക്കുലർ ജോബിൽ ഇൻവോൾവ് ആകുമ്പോഴും ഇത് കാണുന്നുണ്ട്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല ദീർഘസമയം. മൂന്നാമത് കണ്ടുവരുന്ന യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്ന വേറൊരു മെൻ്റൽ പ്രോബ്ലം എന്താ വെച്ചാൽ, വളരെ കാഷ്വൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ കാലത്ത് കാണുന്നുണ്ട്. ഒരു ഗോൾ ഇല്ല മനസ്സ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നല്ല, ബട്ട് കുറേ ആൾക്കാർക്കുണ്ട്. ഒരു 20 ഇയേഴ്സ് ബാക്കും ഇന്നും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ശതമാനം വളരെ ഹൈ ആണ് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പം മനസ്സിൽ എപ്പോഴും നമുക്കൊരു ഗോൾ വേണം. കാഷ്വൽ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് വരണം. അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവുന്നവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം അവർ അവരിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളരെയധികം അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എടുക്കുമ്പോഴോ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോഴോ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിലിരിക്കുമ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്റ്റിൽ. അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കഴിയുന്നതും ഏർലി മോർണിംഗ് എഴുന്നേക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഒരു വാക്കിന് പോവുക, ഒരു എക്സസൈസിന് പോവുക, അത് നിങ്ങൾക്ക് എന്താ പറ്റുക. ഇനി എല്ലാ ദിവസവും പോകാൻ പറ്റണമെന്നില്ല, നമുക്കൊരു 3 ദിവസം പറ്റിയുള്ളൂ എങ്കിൽ അയച്ചാൽ 3 ദിവസം മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ഇത് വലിയ പ്രോബ്ലമാണ്. പലപ്പോഴും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, ജോലിക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഞ്ചൊക്കെ നമുക്ക് ടൈം തെറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ലഞ്ച് ടൈമിൽ സ്നാക്സ് ആയിട്ട് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ്സ് പോലത്തെ സ്നാക്സ് ഒക്കെ കഴിക്കുക. വളരെ ലേറ്റായിട്ട് എല്ലാ ദിവസവും ഉറങ്ങാതെ, ഏകദേശം ഇന്നത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഒരു 10-10:30 വരെയൊക്കെ നമുക്ക് പറയാം, 10 o'clock ഒക്കെ ഐഡിയലാണ്. വളരെ ലേറ്റായിട്ട് ഉറങ്ങാതെ, ഫുൾ ടൈം സോഷ്യൽ മീഡിയ നോക്കിയിരിക്കാതെ ഒരു ലൈഫിലേക്ക് പോകാൻ നോക്കുക. ഫുൾ ടൈം വീഡിയോ ഗെയിമിൽ ഇൻവോൾവ് ആകുന്ന കുട്ടികൾ അതിൽ നിന്ന് കുറച്ചൊന്ന് തിരികെ വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട് വളരെ പോസിറ്റീവായിട്ട് ലൈഫിനെ കാണാൻ നോക്കുക. പോസിറ്റീവായിട്ടുള്ള കമ്പനിയിൽ മിങ്കിൾ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കോട്സ് വായിക്കാൻ നോക്കുക. നമുക്ക് ഇനിയും 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഒപ്പം. ഈ സോഷ്യൽ മീഡിയയുടെ കേസ് ഞാൻ പറഞ്ഞപ്പോൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഇതിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല, പക്ഷേ ഇന്ന് മെൻ്റലി അഫക്റ്റ് ചെയ്യുന്ന, ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു ആസ്പെക്റ്റാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതും കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത്. സൈബർ വേൾഡിലിരുന്ന് മാനസികമായിട്ട് ചില സ്ട്രെസ്സ് നൽകുന്ന ചില ഇഷ്യൂസിനാണ് ബുള്ളിയിങ്ങിനെയാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഇതും ഒരു പരിധി വരെ പല കുട്ടികളെയും ഡിപ്രഷനിലേക്ക് തള്ളിവിടാനോ, സൊസൈറ്റിയിൽ നിന്ന് ഒതുങ്ങിപ്പോവാനോ, എക്സ്ട്രീം കേസിൽ സൂയിസൈഡൽ ടെൻഡൻസീസിലേക്ക് പോകാനോ പ്രേരിപ്പിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും നല്ലൊരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ കൗൺസിലിംഗിൻ്റെ അല്ല നേട്, വീട്ടിലുള്ളവരും ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പരമാവധി ആ കുട്ടികളോട് പിടിച്ചിരുത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എവിടെയെങ്കിലും നല്ല പ്ലേസസിലേക്ക് പോവുക. കഴിയുന്നതും സോഷ്യൽ മീഡിയ കട്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുത്ത് ഉണ്ടായ സംഭവങ്ങൾ ആ കുട്ടി ഓപ്പണായിട്ട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനെ ബ്ലെയിം ചെയ്യാതെ, കാരണം അവിടെ ആ കുട്ടി വിക്ടിമാണ്, അപ്പോൾ ആ കുട്ടിയോട് ബ്ലെയിം ചെയ്യാതെ ആ കുട്ടിക്ക് ലൈഫ് പോസിറ്റീവായിട്ട് കാണാനുള്ള പ്രേരണ നൽകുകയും എല്ലാ രീതിയിലുള്ള ഒരു മോറൽ സപ്പോർട്ട് ചെയ്യുകയുമാണെങ്കിൽ, ദ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഈ ഇഷ്യൂവിൽ നിന്നും നമുക്ക് കുട്ടികളെ ഒരു പരിധി വരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓവറോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം. നമ്മൾ നോക്കിയത് ഗുഡ് ഹാബിറ്റ്സ് ഫോർ ഹെൽത്തി ലിവിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാതരം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലമിൽ നിന്ന് ആ കുട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ ആ യങ്സ്റ്ററെയോ അല്ലെങ്കിൽ എൽഡർലി പേഴ്സൺ ആണെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഇത്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ നമുക്ക് ലൈഫിൽ വളരെ സന്തോഷകരമായിട്ട് ഫിസിക്കലിയും മെൻ്റലിയും ഒരു വെൽബീയിങ്ങോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും.
1: ആരോഗ്യ ജീവനത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ കൗൺസിലറായ രാജേഷ് ടി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി
7: പ്രായോജകർ.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണം.

0: ഞങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: കാവ്യാഞ്ജലിയിൽ ഇന്ന് അയ്യപ്പ പണിക്കരുടെ വേഴാമ്പൽ മറ്റൊരു വേഴാമ്പലിന് എന്ന കവിത ചൊല്ലുന്നു രാജീവ് കാറൽമണ്ണ.

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് അയ്യപ്പ പണിക്കരുടെ വേഴാമ്പൽ മറ്റൊരു വേഴാമ്പലിനെ എന്ന കവിത. ചൊല്ലിയത് രാജീവ് കാറൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ

0: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
1: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
2: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
1: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
0: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
3: തലപ്പിള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യം ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പാലക്കാട് ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അടിയന്തര യോഗം ചേർന്ന് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചുവെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിച്ച് നടപടി വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ admission.kannooryuniversity.ac.in എന്ന കണ്ണൂർ സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി ഈ മാസം 24-ാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0497-276-6388. മറ്റൊരു നമ്പർ 0497-271-5227. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിൽ സ്ഥിതി ചെയ്യുന്ന ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി കുക്കറി, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, ഫുഡ് പ്രിസർവേഷൻ ആൻഡ് കറി പൗഡർ, മസാല മേക്കിംഗ് എന്നീ വിഷയങ്ങളിൽ 5 ദിവസത്തെ ഹ്രസ്വകാല കോഴ്സ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0487-2384-253. മറ്റൊരു നമ്പർ 9447-61-02-23.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
0: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: CRF-ലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
7: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്കിന്ന് ആദ്യ പോരാട്ടം, എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്.
1: തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. EVMകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. South 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. South 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത്ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം $100 ബില്യൺ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. May 30 പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 May 19 ആർ ബി ഐ പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരം

0: മായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്ക് ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂർത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും U20 ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി തൃശൂർ.
3: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ധ്യ.

0: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
3: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: ഇന്ന് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഋതുക്കുട്ടിക്ക് എല്ലാ ആശംസകളും നേരുന്നു അടാട്ട് നിന്നും മേമു, പാപ്പു, വിഷ്ണുപാപ്പൻ, ചക്കുമേമ എന്നിവർ. നാളെ മെയ് 3 പിറന്നാൾ ആഘോഷിക്കുന്ന വിജമ്മയ്ക്ക് എല്ലാ നന്മകളും ജന്മദിനാശംസകളും നേരുന്നു അനൈന, അലീഷിയ, ബിൻസി, ക്ലൈജോ, റോസി, ജോസ്, ഷൈജി എന്നിവരും മക്കളായ ആൻഡ്രിയ, ആൻവിയ, വിന്നി എന്നിവരും. നാളെ വിവാഹിതരാവുന്ന പ്രജീഷിനും അഞ്ജലിക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു മുളഞ്ഞൂരിൽ നിന്നും PM വാസുദേവൻ നമ്പൂതിരി, പാർവതി അന്തർജനം, പ്രസീത ജയേഷ്, ജയേഷ്, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൾ എന്നിവർ. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത വയലറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി P. സുശീല പാടിയ ഗാനം ചിത്രം ജ്വാല.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
2: ഫോൺ 94 97 45 79 70.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
5: ആകാശവാണി തൃശൂർ. സമകാലികം.
6: ലോൺ ആപ്പുകളെക്കുറിച്ചും അവയിൽ നിന്നുള്ള പലവിധ ഭീഷണികൾ മൂലം ബുദ്ധിമുട്ടിലായവരെക്കുറിച്ചുമുള്ള വാർത്തകൾ നാം ദിനം പ്രതി കേൾക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാനായാണ് പലരും ലോൺ ആപ്പുകളെ ആശ്രയിക്കുന്നത്. കാര്യമായ നൂലാമാലകളൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പണം ലഭ്യമാകുന്നു എന്നതും പിന്നീട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നു എന്നതും ഇതിൻ്റെ ഗുണവശങ്ങളിൽപ്പെടുന്നു. ഭാരതീയ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളും നടത്തുന്ന നിയമാനുസൃതമായ പണമിടപാടുകളാണ് ഇവ. അതായത് ഇത്തരം പണമിടപാടുകളിൽ RBI ചട്ടങ്ങൾ പാലിക്കാൻ ഇവർ നിർബന്ധിതരാണ് എന്നർത്ഥം. എന്നാൽ ഇത്തരം സംവിധാനങ്ങളുടെ ഒന്നും നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന ലോൺ ആപ്പുകളാണ് സമൂഹത്തിന് ഭീഷണിയായി മാറുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം. ബാങ്ക് ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയോ നൽകാതെ ലഭിക്കാവുന്ന ഒന്നാണ് ഇൻസ്റ്റന്റ് ലോൺ. കേരള പോലീസിന്റെ പാലക്കാട് സൈബർ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനീത് കുമാർ ബി.
7: ഇൻസ്റ്റന്റ് ലോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ നമുക്ക് പെട്ടെന്ന് ഒരു ബാങ്കിന് ബാങ്ക് ഗ്യാരണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഇല്ലാതെ, ഏതായാലും നമ്മൾ എന്തെങ്കിലും ഒരു കൊളാറ്ററൽ ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ലോണ് കിട്ടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ പേപ്പർ ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിന് നേരിട്ട് സമീപിക്കുന്നു, നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രോസസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ലോണ് കിട്ടാൻ. പക്ഷേ ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു മിനിമം ടൈമിൻ്റെ ഉള്ള ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് ലോൺ തരുന്നതാണ്. ബാങ്കിങ് സ്ഥാപനങ്ങളും അതേപോലെ നമ്മൾ NBFCs എന്ന് പറയും, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്. കുറെ RBI അംഗീകരിച്ചിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുണ്ട്. ഈ കമ്പനികളും അല്ലെങ്കിൽ നമുക്ക് ബാങ്കുകൾക്കും ഇതേപോലെ പല ബാങ്കുകളും നമുക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോണുകൾ തരും. അപ്പൊ ഇതിനൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു 5 മിനിറ്റ് തൊട്ടിട്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് കഴിയും. പാനോ ആധാറോ പോലുള്ള നമ്മുടെ മിനിമം ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതിയാവും. അതുപോലെ ഒരു നമ്മുടെ സിബിൽ സ്കോർ ഒരു മിനിമം ഒരു 650 അറൗണ്ട് ഒരു 650 സിബിൽ സ്കോർ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പൊ തന്നെ ലോൺ അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് ഇൻസ്റ്റന്റ് ലോൺ എന്നുള്ളൊരു ഒരു സംവിധാനത്തിലുള്ളത്. ഇതിലെല്ലാം ഒരു RBI അംഗീകരിച്ചിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഒരു സേവനങ്ങളാണ് ഈ ഇൻസ്റ്റന്റ് ലോണിൽ ഉള്ളത്. പക്ഷേ ഇതേ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ലോൺ ആപ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോ ഒരു പെട്ടെന്ന് ഇപ്പോ സാധാരണ ഒരു ശരാശരി വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ഒരു മിഡിൽ ഓഫ് ദ മന്ത് അയാൾക്ക് എന്തെങ്കിലും പൈസ വരും, പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രോസസ്സിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്നൊരു ലോണ് നമുക്ക് കിട്ടാനുള്ള ഒരു പരസ്യം, അല്ലെങ്കിൽ നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ SMS ആയിട്ടോ നമുക്കൊരു ഇൻസ്റ്റന്റ് ക്യാഷ് തരാനുള്ള ഒരു ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ നേരിട്ട് അതിൽ ആകൃഷ്ടരായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതായത് മിക്കവാറും ഈ ലോൺ ആപ്പുകൾ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ, നമുക്കൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് അംഗീകൃതമായിട്ടുള്ള പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇത്. നമുക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അയച്ച് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്ക് വഴിക്ക് നമ്മളൊരു അപ്ലിക്കേഷൻ, ഒരു ലോൺ അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങും.
6: റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ലോൺ ആപ്പുകൾക്ക് മാത്രമേ വിശ്വാസ്യതയുള്ളൂ. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ പാട്ടത്തിൽ ധന്യ മേനോൻ.
8: ലോൺ ആപ്പുകള് രണ്ട് തരത്തിലാണ്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബാങ്കിങ്ങോട് കൂടി നടത്തുന്ന ചില ആപ്പുകൾ. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് RBIയുടെ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു റിലയബിലിറ്റി ഉണ്ട്, അവനൊരു ആൻസറബിലിറ്റി ഉണ്ട്. അതിന് ഒരു സ്ഥാപനം ഉണ്ടാവും, ആ സ്ഥാപനത്തിന് ഗവൺ ചെയ്യുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. RBI പോലത്തെ അഫക്ട് ബോഡീസ് ഉണ്ടാവും, സർക്കാരിന്റെയും അംഗീകാരങ്ങൾ ഉണ്ടാവും. അതല്ലാത്ത ലോൺ ആപ്സിന് പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ഗവൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അത്തരം ലോൺ ആപ്പുകളാണ് മിക്കവാറും ഈ പറയുന്ന ചതിക്കുഴികളിൽ എല്ലാം ഉണ്ടാവും. മിക്കവാറും അങ്ങനെ 99.99% ഉള്ള ഇഷ്യൂസ് വരുന്നത് ഇത്തരം ലോൺ ആപ്സുമാണ്. ആ അങ്ങനെ ലോൺ ആപ്സ്

മേഘ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.

0: വരുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ പല പരസ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാറ്റ് പ്ലാറ്റ്ഫോംസ്, വാട്സ്ആപ്പ്, ടെലഗ്രാം പോലത്തെ ചാറ്റ് പ്ലാറ്റ്ഫോംസിൽ ഗ്രൂപ്പിലൂടെ വരുന്ന ചില പരസ്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊരു ലിങ്ക് അയച്ചു തരും, ആ ലിങ്ക് വഴിയാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ആ ആപ്പിന് പോലും ഒരു ലീഗൽ ഒരു സാങ്ക്ടിറ്റി ഇല്ല. അപ്പോ അങ്ങനെ ഇല്ല, അതായത് പ്ലേസ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊന്നും പോയാൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളായിരിക്കില്ല. അപ്പൊ അവരൊരു ലിങ്ക് അയച്ചുതരുന്നു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ഡൗൺലോഡ് ആവുന്നു. അങ്ങനെ ഡൗൺലോഡ് ആവുന്ന ആപ്പിന് ഒരുപാട് റിസ്കുകളുണ്ട്. അത് ഡൗൺലോഡ് ആവുന്നതിനൊപ്പം തന്നെ നമ്മുടെ കോംപ്രമൈസ് ആവും, നമ്മുടെ ഡിവൈസ് ഈ ആ ആപ്പ് ഗാഡ്ജറ്റ് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ കോംപ്രമൈസ്ഡ് ആവും. അങ്ങനെ കോംപ്രമൈസ്ഡ് ആയ ഗാഡ്ജറ്റ് നിന്ന് ഇല്ല ഡേറ്റ മുഴുവൻ അതൊക്കെ പോകും, ഡേറ്റ മുഴുവൻ പോകാൻ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ്, മെസ്സേജുകള്, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, നമ്മുടെ വാട്സാപ്പിലെ കോൺടാക്ട് ലിസ്റ്റ്, നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിൽ അതിനകത്തെ കോൺടാക്ട് ലിസ്റ്റ്, ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതിനകത്ത്, അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിനും ഫോണിലുള്ള എല്ലാ ഡേറ്റയും ബേസിക്കലി അങ്ങോട്ട് പോകും. അതിന് കൂടാണ്ട് നമ്മൾ ഇപ്പൊ ഈ ലോൺ എടുക്കണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുന്ന ചില ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അവർ ചോദിക്കുന്ന ചിലപ്പോൾ ആധാർ കാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് എന്തെങ്കിലും പറയുന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യും. അത് ഷെയറും കൂടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഈ പറയുന്ന ഫോട്ടോസോ നമ്മുടെ ഫോട്ടോസോ നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ ബന്ധുക്കള് സുഹൃത്തുക്കളുടെ ഒക്കെ ലിസ്റ്റും അവർക്ക് കിട്ടുകയാണ്. അങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഇത്തരം ലോൺ ആപ്പുകളിൽ കൂടെ കിട്ടുന്ന എമൗണ്ട് അവർ പറയുന്ന എമൗണ്ട് കിട്ടിയിട്ടും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു 30,000 അല്ലെങ്കിൽ 20,000 ലോൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയച്ചു തരുന്നത് 4,000-5,000 ഒക്കെ ആവും. അങ്ങനെ വന്നിട്ടുള്ള എമൗണ്ടുകൾ തിരിച്ചയക്കുമ്പോൾ ബ്ലാക്ക് മെയിൽ ഭയന്ന് ആദ്യം ഈ പൈസ അയച്ചു കൊടുക്കും. ഇതിന്റെ 4.5 പൈസ അയച്ചു കൊടുത്തിട്ടും ബ്ലാക്ക് മെയിൽ തുടർന്നു പോകുന്ന സന്ദർഭങ്ങളും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് ഇത്തരം ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അഥവാ ഡൗൺലോഡ് ആയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡൗൺലോഡിൽ പെട്ടുപോയി എന്ന് കണ്ടാൽ ആദ്യത്തെ ബ്ലാക്ക് മെയിൽ വരുമ്പോൾ തന്നെ പോലീസിൻ്റെ അടുത്ത് പരാതി പറയാം. 1930 എന്നുള്ള നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഭയന്ന് സക്കം ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുക, പണം അയച്ചു കൊടുക്കുകയും ഭയക്കുക ചെയ്യരുത്.
1: അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെ നിന്നെല്ലാം വായ്പ എടുക്കാം എന്ന ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്. ശ്രീവ്യാസ NSS കോളേജ് വടക്കാഞ്ചേരിയിലെ കോമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ സനീഷ് സി.
2: നാട്ടിലൊന്നും കേൾക്കാത്ത അത്രയും ഉയർന്ന പലിശ ഈടാക്കിയിട്ടാണ് ഇത്തരം ലോണുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത്തരം വലിയ പ്രശ്നങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ മാനസികമായിട്ട് അവർ സമ്മർദ്ദത്തിൽ പെടുകയും മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവസാനം ആളുകൾ ഇത്തരം ആത്മഹത്യകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വായ്പകൾ എടുക്കുമ്പോൾ നമ്മൾ എവിടുന്ന് വായ്പ എടുക്കുമെന്നൊരു ധാരണ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലീഗലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വായ്പകളും അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ധാരണയാണ് നമുക്ക് വ്യക്തമായിട്ട് വേണ്ടത്. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നന്നായിരിക്കുക. വായ്പകളുടെ സ്രോതസ്സുകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാങ്കുകളാണ്. നമുക്ക് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും സമീപിക്കാവുന്നത് നമ്മളുടെ നാട്ടിൽ റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അത് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, ഫോറിൻ ബാങ്കുകളുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള ലോണുകൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ലഭ്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് വീട് വയ്ക്കാൻ ഹൗസിംഗ് ലോണ് കിട്ടും. ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ വായ്പ കിട്ടും. കൃഷി ആവശ്യത്തിന് അഗ്രികൾച്ചർ ലോണ് കിട്ടും. ഇനി വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പേഴ്സണൽ ലോണ് ഉൾപ്പെടെയുള്ള ലോണുകൾ അനുവദനീയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിബിൽ സ്കോർ, മികച്ചൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. നമുക്ക് പണം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണ്ട KYC മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് മാത്രമേ ബാങ്കുകളിൽ നിന്ന് വായ്പ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ നമുക്ക് ബാങ്കുകൾ മാത്രമല്ല, നമുക്ക് മറ്റ് സ്രോതസ്സുകളും വായ്പകൾക്കായിട്ട് നമ്മളുടെ നാട്ടിൽ ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് NBFCകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നത് തന്നെയാണ് NBFCകളും. അവരും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് വായ്പകൾ എടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതും RBIയുടെ നിയന്ത്രണത്തിലും ഗൈഡ്ലൈൻസിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇതുകൂടാതെ RBI ഇപ്പോൾ നവീന കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഈ ഫിൻടെക് ആപ്പുകൾക്കൊക്കെ, പലതരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം

0: നമ്മൾ ആർ ബി ഐയുടെ നിയന്ത്രണത്തോടു കൂടി ആർ ബി ഐയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വായ്പകൾ അനുവദിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളും നമുക്ക് ആർ ബി ഐയുടെ രജിസ്ട്രേഷൻ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം നമുക്ക് വായ്പകൾ എടുക്കാം. എന്തായാലും ലോണുകൾക്കുള്ള സ്രോതസ്സുകൾ ബാങ്കുകളും നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളും ആർ ബി ഐയുടെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫിൻടെക് ആപ്പുകളൊക്കെയാണ് നമുക്കുള്ളത്. അല്ലാണ്ട് പലപ്പോഴും അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആർ ബി ഐയുടെ അംഗീകാരമൊന്നുമില്ലാത്ത തരത്തിലുള്ള ലോൺ ആപ്പുകൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു സാഹചര്യം നമ്മളുണ്ടാവും. ലോൺ എടുക്കുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലിശ നിരക്കുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെൻറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള അത്ര ഉയർന്ന നിരക്കിൽ നമുക്ക് ലോൺ എടുക്കാൻ ശേഷിയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ച് നമുക്ക് തിരിച്ചടവ് ശേഷിയെല്ലാം നോക്കിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിരിക്കുക.
1: വ്യാജമായ ലോൺ ആപ്പുകളെ എങ്ങനെ തിരിച്ചറിയാം? ഇത്തരം ചതിക്കുഴികളിൽ പെട്ടാൽ എന്തു ചെയ്യണം? എഎസ്ഐ വിനീത് കുമാർ തുടരുന്നു.
2: ഇവര് ലോണ് നമുക്ക് തരും. ഈ ലോണിന്റെ ആദ്യത്തെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫേക്ക് ആണെന്നുള്ളത്. അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫുകൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരു മിനിമം എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്തു തരും. അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറോ ഡോക്യുമെന്റ്സോ ഒന്നും ഇല്ലാതെ നമുക്ക് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഫോണിൽ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഡാറ്റയ്ക്കും ഈ ആപ്പിൽ അവർ ആക്സസ് നമുക്ക് ആവശ്യപ്പെടും. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു മിനിമം ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനുകൾ ആ ആപ്ലിക്കേഷൻ ചോദിക്കും. പക്ഷെ ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ നമ്മുടെ കംപ്ലീറ്റ് ഫോണിന്റെ കംപ്ലീറ്റ് പെർമിഷൻ ചോദിക്കും. നമ്മളത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, ഗാലറിയിലുള്ള ഫോട്ടോസ്, നമ്മുടെ SMS മെസ്സേജുകൾ ഇതെല്ലാം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഉപയോഗിച്ച് അവർ പിന്നീട് നമ്മുടെ ഈ പേഴ്സണൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ തുക നിങ്ങൾ തിരിച്ചടച്ച് ഈ ചെറിയൊരു തുക അവർ നമുക്ക് ഇഷ്യൂ ചെയ്തത് തിരിച്ചടച്ച് കഴിഞ്ഞാലും വീണ്ടും നമ്മളോട് ധാരാളം പൈസ ആവശ്യപ്പെടും. ആ പൈസ നമ്മൾ കൊടുത്താൽ ഒരു ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അടയ്ക്കാൻ തെറ്റുമ്പോൾ അവർ നമ്മുടെ ഈ പേഴ്സണൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ പല രീതിയിൽ ഹരാസ് ചെയ്യും. അതാണ് ഈ ലോൺ ആപ്പുകളുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു രീതി. ഇതില് ഇവരെ പിടികൂടാൻ നമുക്ക് അത്ര, അതായത് പോലീസിന് ഇതിൽ ആക്ട് ചെയ്യാനുള്ള കാര്യങ്ങളിൽ വളരെ പരിമിതികൾ ഉള്ളത്. കാരണം ഇത് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പല പേരുകൾ പല ആൾക്കാരുടെ പേരിൽ പ്രൊക്യൂർ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവർ ഈ അക്കൗണ്ടുകൾ സ്ഥിരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഈ ആപ്പുകൾ സ്ഥിരമായിട്ട് മാറ്റിയിട്ട് പുതിയ പുതിയ ആപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കിതിൽ കുറെ ഇത് പോലീസിന് ഇത് അഡ്രസ് ചെയ്യുന്നതിൽ കുറെ പരിമിതികൾ വരാൻ അതൊരു കാരണമാണ്. പിന്നെ നിങ്ങളിത് സുരക്ഷിതരാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആർ ബി ഐ അംഗീകരിച്ചിട്ടുള്ള NBFCകളോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ മാത്രമാണ് നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അതായത് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളോ ലിങ്കുകളോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. വാട്സപ്പ് വഴിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിക്ക് വരുന്ന ലിങ്കുകളിൽ ഒന്നും ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോൺ അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. അതിലൂടെ നമ്മൾ ലോണ് ഒരിക്കലും എടുക്കരുത്. എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം പെർമിഷനുകൾ ആ അപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള മിനിമം പെർമിഷനുകൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കോൺടാക്ട്സ്, ഗാലറി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ഡാറ്റയിലേക്കൊന്നും ആക്സസ് കൊടുക്കരുത്. അതുപോലെ നമ്മുടെ പാൻ നമ്പർ, ആധാർ അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയൊന്നും എല്ലാ അപ്ലിക്കേഷനിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ 1930 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് ഉടൻ തന്നെ, അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ 1930 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പരാതി അതിൽ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ cybercrime.gov.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. cybercrime.gov.in ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് പോലീസിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ഓരോ ആപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടും ഇതൊരു അംഗീകൃത ബാങ്കിങ് സൈറ്റിന്റെ ആപ്പാണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൽ നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ അപ്ലിക്കേഷന്റെ തട്ടിൽ നിന്ന് മോചിതരാകാൻ കഴിയും.
1: അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ വായ്പകളെ ആശ്രയിക്കുന്നത് ഒരു തെറ്റല്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആർ ബി ഐ അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രമേ വായ്പകൾക്കായി സമീപിക്കാവൂ എന്ന പ്രത്യേക ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ സമകാലികം സമാപിക്കുന്നു.
3: തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി. ചൊവ്വാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആകാശവാണി തൃശൂർ.
4: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
8: അല്ല, അതെങ്ങനെ?
7: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
7: ഫോൺ 8078788881.
3: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 നടക്കുന്ന 52nd G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം ഫ്രാൻസ്. 2026 ജൂൺ മാസത്തിലാണ് 52nd G7 ഉച്ചകോടി ഇവിടെ നടക്കുക. ആഗോള സാമ്പത്തിക അസ്ഥിരത, കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ ഭരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: 2026 നടക്കുന്ന 52nd G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം ഫ്രാൻസ്. 2026 ജൂൺ മാസത്തിലാണ് 52nd G7 ഉച്ചകോടി ഇവിടെ നടക്കുക. ആഗോള സാമ്പത്തിക അസ്ഥിരത, കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ ഭരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് കബീർദാസിന്റെ വാക്കുകളാണ്. ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. കബീർദാസ്.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
1: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് മിനി സുരേഷ് ആമ്പല്ലൂർ. പദം വനമാലി. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ചരി.

0: സ്റ്റുഡൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
1: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
2: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
1: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
2: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
1: 2025 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 133 റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി VC.
3: ഏവർക്കും നമസ്കാരം. നവതിയുടെ നിറവിലാണ് ഇന്ന് നമ്മുടെ സ്വന്തം ആകാശവാണി. ചെറുപ്പം തൊട്ടേ ആകാശവാണിയുടെ ഒരു ശ്രോതാവായിരുന്നു. വാർത്തകളിലൂടെയും മറ്റ് കലാപരിപാടികളിലൂടെയും ഒക്കെ ആകാശവാണി നമ്മിലേക്ക് നിഷ്പക്ഷമായ നിലപാടുകളും വസ്തുനിഷ്ഠമായ വാർത്തകളും എത്തിക്കുമായിരുന്നു. അത് എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിനും അതുപോലെ തന്നെ എൻ്റെ UPSC പ്രിപ്പറേഷനും ഒരുപാട് സഹായകമായ ഒന്നായിരുന്നു. എന്നെ ഞാനെന്ന നിലയിൽ എത്തിക്കുന്നതിൽ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആകാശവാണി. നമ്മൾ ചെറുപ്പം തൊട്ടേ മാധ്യമങ്ങളുടെ ലോകത്തിലേക്ക് പിച്ചവയ്ക്കുന്നത് പലപ്പോഴും ആകാശവാണിയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഞാൻ ഇന്നും ആകാശവാണിയെ ചേർത്ത് പിടിക്കും. യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ആകാശവാണി കൂടുതൽ വിപുലീകരിച്ച് യുവവാണി മുതലായ ഇനീഷ്യേറ്റീവുകളിലൂടെ മുന്നേറുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ അഭിരുചികളെ കണ്ടെത്തുന്നതിനും അവയെ വികസിപ്പിക്കുന്നതിനും ഒരുപാട് സഹായകമായ ഇനീഷ്യേറ്റീവുകൾ ആകാശവാണിയിൽ നടക്കുന്നുണ്ട്. തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനും ഈ ഒരു മാറുന്ന ലോകത്തിനനുസരിച്ച് നിങ്ങളെ രൂപീകരിക്കുവാനും എല്ലാം ആകാശവാണി ഏറെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ആകാശവാണിയുടെ യുവവാണി പോലെയുള്ള ഇനീഷ്യേറ്റീവുകളും അവിടെ ഒരുപാട് സമുന്നതരായ നേതാക്കളും ലീഡേഴ്സും എല്ലാവരും സംസാരിക്കുന്ന മൊഴിമുത്തുകളും എല്ലാം നിങ്ങൾക്ക് സ്വാംശീകരിച്ചെടുക്കാനും യുവവാണി ഏറെ സഹായകമായിരിക്കും. നവീന മാധ്യമരംഗത്തെ മാറ്റങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ഇനിയും നല്ല പരിപാടികൾ സംഘടിപ്പിക്കാനും ഒരുപാട് വർഷം നമ്മുടെ ഒരു മാധ്യമ മുത്തശ്ശിയായി ഈ രംഗത്ത് തുടരുവാനും ആകാശവാണിക്ക് കഴിയട്ടെ എന്നുള്ള ഭാവുകങ്ങൾ നിർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
2: പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ നിന്ന് അനൗൺസറായി വിരമിച്ച ഗായിക തെന്നൽ.
4: നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ തെന്നൽ.

ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് 1991-ലാണ്. ആകാശവാണിയായിട്ടുള്ള എൻ്റെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ എനിക്കൊരു യുവാണിയിൽ ലളിതഗാനം പാടാനായിട്ട് ഉള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതിൽ അത് റെക്കോർഡ് ചെയ്യാൻ വന്നത് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ MDR ആയിരുന്നു, MD രാജേന്ദ്രൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു ഒരു പാട്ട് നിങ്ങൾക്ക് ഓഡീഷന് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോം അയച്ചു തരാം, അത് ഫിൽ ചെയ്ത് അയക്കും. അങ്ങനെ ഞാൻ അത് ഫിൽ ചെയ്ത് അയച്ചു, ഓഡീഷൻ ചെയ്തു, പാസ്സായി. അങ്ങനെ 3 മാസം കൂടുമ്പോൾ എനിക്ക് ലളിതഗാനം പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആകാശവാണിയായിട്ടുള്ള ബന്ധം.

അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറയായിരുന്നു. അത് കഴിഞ്ഞ് 1991 ഞാൻ കൊച്ചി ആകാശവാണിയിൽ ജോയിൻ ചെയ്ത് അനൗൺസറായിട്ട് സ്റ്റാഫായിട്ട്. അവിടെ 1993 ഒരു സ്റ്റാഫ് അബോളിഷ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് എനിക്ക് തൃശ്ശൂർക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ എനിക്ക് തങ്കമണി ചേച്ചി, എം ഡി രാജേന്ദ്രൻ അങ്ങനെയുള്ള സീനിയേഴ്സുമായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതൊരു നല്ല അവസരമായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ശബ്ദം അപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു. കാരണം എൻ്റെ പാട്ടുകളും, എൻ്റെ ഞാൻ 300 നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അതെല്ലാം റേഡിയോയിൽ കൂടി ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. മാത്രമല്ല ശബ്ദത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് ഞാൻ വളർത്തി

ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആകാശവാണി അതിന് പറ്റിയ ഒരിടമാണ്. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ശബ്ദം മാത്രമല്ല നമ്മുടെ സാഹിത്യാഭിരുചി, നമ്മുടെ കലാകഴിവുകൾ, നമ്മുടെ ശബ്ദത്തെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും, നാടകം, ഫീച്ചർ, നറേഷൻ, കഥ വായിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ശബ്ദത്തെ, അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഇതെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ആകാശവാണി. ഈ ലിസണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് വളരെയധികം വിലപ്പെട്ട പ്രോഗ്രാംസ് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി. ഇന്നത്തെ ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അവരിപ്പോൾ അവരുടേതായിട്ടുള്ള കുറേ യൂണിയനും കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവർ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ സ്വയം ലിസണേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിച്ച് അതിനെ പബ്ലിക്കായിട്ട് പറയാനൊക്കെ ഉള്ള ധൈര്യം കാണിച്ചു തുടങ്ങി. അതുപോലെ അവർ അത്രയും വളർന്നിട്ടുണ്ട്. പ്രോഗ്രാം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുകയും അതിന് വിലയിരുത്താനൊക്കെ ഉള്ളൊരു കഴിവ് അവർക്കൊക്കെ ആയിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു തന്നത് ആകാശവാണി ഒരു കരിയറാണ്. സത്യം പറഞ്ഞാൽ എനിക്കതൊരു കരിയറായിരുന്നു, ഒരു ജോലിയായിട്ട് ഞാനതിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരുപാട് ജനങ്ങൾ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിനെപ്പോഴും ഞാൻ നന്ദിയുള്ള ഒരാളാണ്. കാരണം ഞാനൊരു ഗായിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എങ്കിലും അതിനുശേഷം കൂടുതൽ അറിയപ്പെട്ടത് ആകാശവാണിയിൽ കൂടി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ഗാനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എൻ്റെ നാടകങ്ങൾ കേൾക്കുന്നുണ്ടാവും, എൻ്റെ പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ സുഭാഷിതം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് റേഡിയോയിൽ കൂടി നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊരു ഭാഗ്യം തന്നെയാണ്, ഒരു നല്ല സുവർണാവസരം തന്നെയാണ്. ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് ആകാശവാണിയിൽ ഈ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ നന്മകളും എല്ലാവിധ സ്നേഹാശംസകളും നേരെയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്.

0: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ
1: ഷൊർണൂരിൽ നിന്നുള്ള ശ്രോതാവായ കെ എസ് രാമൻ കർത്ത.
2: ആകാശവാണി എന്ന് പറയുന്നതിന് മുമ്പ് റേഡിയോ എന്ന് പറയുന്ന സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് 1960 ഞാൻ മദ്രാസിൽ ജോലി ചെയ്യുമ്പോൾ തൊട്ട് അടുത്തുള്ള മുറുക്കാക്കടയിലാണ് ഈ റേഡിയോ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പോയി കേൾക്കാൻ നേരത്ത് ഈ റേഡിയോ സിലോണാണ് അന്ന് പ്രധാനമായിട്ടുള്ളത്. ആകാശവാണി ഒന്നും പറഞ്ഞിട്ടില്ല, റേഡിയോ സിലോണിലെ ചില പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് അവിടെ ജോലി സ്ഥലത്ത് നിന്ന് ഊട് കഴിക്കാൻ പോയിട്ട് കേരളഭവൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ടാകും, ആ വാർത്താക്ഷോറിന്റെ അടുത്തുള്ള പുസ്തകങ്ങളിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കുറച്ചു നേരം. ഏതാണ്ട് 1965 വന്നപ്പോഴാണ് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വാങ്ങിച്ചു. അപ്പോഴും റേഡിയോ സിലോണിലെ ആഴ്ചയിൽ ഒരു ദിവസം മലയാളം പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മറ്റേ തമിഴ് പാട്ടുകളാണ് അധികം. റേഡിയോ എന്ന് പറഞ്ഞാൽ തമിഴാണ് ഉള്ളതെന്നാണ് ഒരു ധാരണ. അന്ന് ആകാശവാണിയൊന്നും വന്നിട്ടില്ല, അന്ന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം, പിന്നീടാണ് ഓൾ ഇന്ത്യ റേഡിയോ തൃശ്ശൂർ വന്നിട്ട് പിന്നെ അത് ആകാശവാണി തൃശ്ശൂർ എന്ന് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. പിന്നീട് തൃശ്ശൂർ ആകാശവാണി എന്ന് പറഞ്ഞൊരു സ്വന്തത സഹചാരിയായിട്ട് ഇവിടെ ഞാൻ എങ്ങനെയും രണ്ട് ഫ്രാൻസിസ്റ്റ്

0: ഇതിന് വയ്ക്കുന്നത്. ഞാൻ തടാകല്ലോ ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു. ആ ഒരു പർപ്പിക്കൽ രീതിയോ എന്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നീട് അന്ന് പിന്നെ ബാറ്ററി വെച്ചിട്ട് ട്രാൻസിസ്റ്ററും ഒക്കെ കഴിഞ്ഞതിന്റെ റേഡിയോ നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോ കറണ്ടിന് ഓടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോ ഇപ്പൊ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒന്ന് ഞാൻ കിടക്കുന്നിടത്തും ഉണ്ട്, ഒന്ന് അടുക്കള ഭാഗത്തും ഉണ്ട്. കിടക്കുന്നിടത്ത് ഞാനിത് രാവിലെ 5:50 ആകുമ്പോഴത്തേക്ക് അതിന് ഓൺ ചെയ്ത് അത് കഴിഞ്ഞ് അന്നത്തെ സുഭാഗവന്ദനവും എല്ലാം കേട്ട് മിക്കവാറും അതിലെ സുഭാഷിതങ്ങളും എല്ലാം ശ്രദ്ധിച്ച് കേട്ടാലും ശരിക്കും പറഞ്ഞാല് മാത്രമല്ല എനിക്ക് ഈ കവികളോടും അല്ലെങ്കിൽ കവിതയോടൊക്കെ കുറഞ്ഞ ഒരു അടുപ്പം അല്ലെങ്കിൽ സ്നേഹമുള്ളതുകൊണ്ട് ആദ്യത്തെ സുഭാഷിതം കഴിഞ്ഞാൽ ഒരു കവിത വയ്ക്കും തിരുവനന്തപുരത്ത്. അത് ഞാൻ പ്രത്യേകിച്ച് കേൾക്കും ചെങ്ങമ്പുഴ കവിതകളൊക്കെ എഴുതിയതോന്ന്. ചെങ്ങമ്പുഴ കവിതകൾ എഴുതിയതെന്നാൽ ഇതുവരെ ഞാൻ ശ്രദ്ധിക്കാതിരിക്കില്ല. അത് രാവിലത്തെ ആ ഇന്നത്തെ പരിപാടികൾ പറയുമ്പോഴേ അതിലെന്തെങ്കിലും കാണും. അറിയുന്ന പോലെ സിനിമയിലായിരുന്നു ചെങ്ങമ്പുഴ. എന്നാൽ അദ്ദേഹമായിട്ട് എനിക്ക് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. എക്സ്റ്റേൺ ആയിരുന്നു പറഞ്ഞ ഏറ്റവും സുഹൃത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ചെങ്ങമ്പുഴ. അതിന് അദ്ദേഹമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചാക്കളപ്പോ അദ്ദേഹം ചികിത്സയ്ക്ക് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോ വളരെ ശോഷിച്ച ഒരു മനുഷ്യൻ. എന്നാലും ആ കാവ്യനർത്തങ്ങി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കനകച്ചിലം കാവ്യലങ്ങിലങ്ങി കാഞ്ചന കാഞ്ചി കുലങ്ങി കുലങ്ങി കടമൊഴി കോളുകളിൽ തൊട്ടുതമ്പി അങ്ങനെ അതിമോഹനം അഭിനർത്തനം ആടുന്ന ഈ മഹിതയെ പറയുന്നു ഈ മലയാള കവിതയെ എന്ന് അവസാനിപ്പിക്കുന്ന ആ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ആശുപത്രി കണ്ടപ്പോൾ അതിന്റെ ഒരു കൈകേറ്റ് പ്രതി കാണാനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായി. ഭാഗ്യമോ എന്തായാലും ഇന്നത്തെ ആകാശവാണി ഞാൻ 1935 ജനിച്ചവനാണ്. ആകാശവാണി 36 ജോലിയല്ലേ. അപ്പോ ഒരു ഒരു വയസ്സിൽ ഞാൻ 30 ആകാശവാണിയുടെ ഒരു ചേട്ടൻ എന്ന് പറയാം. മൂത്ത സഹോദരന്റെ മകനാണ്. അന്നത്തെ ശിവസേനയ്ക്ക് ശങ്കർ നാരായണൻ പ്രതാപൻ കൗതുക വാർത്തകൾ വായിച്ചിരുന്ന രാമചന്ദ്രനുണ്ടായിരുന്നു. നല്ല രസമായിട്ട് കൗതുകൾ കൗതുകപരമായിട്ട് തന്നെ വായിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. എവിടെ നിന്നെല്ലാമോ കളക്റ്റ് ചെയ്ത് കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. പിന്നീടാണ് അന്ന് നാട്ടിലൊന്നുമില്ല. ഞാനന്ന് ജോലിയായിട്ട് പുറത്തു പോയപ്പോ നാട്ടിൽ വരുമ്പോഴാണ് ഒരു ട്രാൻസിസ്റ്റർ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. പിന്നെ കറണ്ട് വന്നു, റേഡിയോ വന്നു. ഞാൻ പറഞ്ഞില്ലേ എന്റെ ബെഡ്റൂമിലും 5:50 റേഡിയോ ഓൺ ചെയ്യും. ഭാര്യ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഓൺ ചെയ്യും. ആകാശവാണി 90 വീണ്ടും അത് ശതാബ്ദിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ 90 വയസ്സായ ഒരു വയസ്സിന് മൂത്ത ഈ ജ്യേഷ്ഠ സഹോദരന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ 100 പ്രാവശ്യം ആശംസകൾ.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90 നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M. ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ ആദ്യം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിപാൽ.

ഇനി മൃദുല വാര്യർ പാടിയ ഗാനം. ജോ പോളിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. ചിത്രം സുന്ദരി ഗാർഡൻസ്.

0: ടൈമ് ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ക്ഷേമ വാർത്തകൾ തിങ്കൾ ക്ഷേമ വാർത്തകൾ തിങ്കൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: മധു ബാലകൃഷ്ണനും ചിത്രയും പഴഞ്ചൻ പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം സതീഷ് രഘുനാഥ്.

0: പ്രധാന സന്ദേശം. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഹരിഹരനം
1: സുജാത മോഹനും മകരമഞ്ഞ് എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം. രചന കെ ജയകുമാർ, സംഗീതം രമേശ് നാരായണൻ.

ചിത്രം ഭീഷ്മപർവം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സുഷിൻ ശ്യാം, ഗായകർ കപിൽ കപിലൻ, ഹംസിക അയ്യർ എന്നിവർ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ബിജു നാരായണൻ, സുജാത, ടിപ്പു, സന്നിധാനന്ദൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഓർഡിനറി.

മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് റോണി റാഫേൽ സംഗീതം നൽകി കെ എസ് ഹരിശങ്കറും രേഷ്മ രാഘവേന്ദ്രയും പാടിയ ഗാനം.

കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിനു വേണ്ടി മനോ മഞ്ജിത് എഴുതിയ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം നൽകി ജോബ് കുര്യനൊപ്പം പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസും ബിന്നി കൃഷ്ണകുമാറും പാടിയ ഗാനം ചിത്രം ബോയ്ഫ്രണ്ട്.

0: ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്.
1: കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷര കേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം.
3: പ്രിയ ശ്രോതാക്കളെ, രാഗപരിചയത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ രാഗപരിചയത്തിൽ ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36-ാം മേളകർത്താ രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

നാട്ട ഒരു വക്രരാഗമാണ്. വ്യത്യസ്തവും ചടുലവും ശക്തവുമായ ശൈലികളും പ്രയോഗങ്ങളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രചാരത്തിലുള്ളവയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ

മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. സ്വാമിനാഥ പരിപാലയാം എന്ന കൃതി ചലച്ചിത്ര സംഗീതത്തിലും ഏറെ പ്രസിദ്ധമാണ്.

ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ.

0: രാഗ പരിചയം.
1: രാഗം സുരുട്ടി. സുരുട്ടി കർണാടക സംഗീതത്തിലെ അത്യന്തം മംഗളകരവും പ്രാചീനവുമായ ഒരു ജന്യരാഗമാണ്. ഇത് 28-ാം മേളകർത്താരാഗമായ ഹരികാംബോജിയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഭാഷാംഗരാഗമാണ്, ആയതിനാൽ അന്യസ്വരങ്ങളും പ്രത്യേകിച്ച് സാധാരണ ഗാന്ധാരം ഇതിൽ ഉൾക്കൊള്ളുന്നു. വക്രസ്വഭാവമുള്ള ഈ രാഗത്തിൽ പഞ്ചമം, നിഷാദം എന്നീ സ്വരങ്ങളിൽ ദീർഘമായ കോരുവകൾ കാണപ്പെടുന്നു.

സുരുട്ടി അത്യന്തം മംഗളകരമായ രാഗമായി കാണപ്പെടുന്നു. മധ്യമാവതി, ശ്രീ, സൗരാഷ്ട്രം എന്നിവയെപ്പോലെ സംഗീത കച്ചേരികളുടെ സമാപനത്തിൽ പതിവായി ആലപിക്കപ്പെടുന്ന രാഗമാണ് ഇത്. പാശ്ചാത്യ സംഗീതത്തിലെ മിക്സോളിഡിയൻ മോഡിനോടും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഖമാജ് ദാട്ടിനോടും സാമ്യമുള്ളതാണ് സുരുട്ടി രാഗം. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രസിദ്ധമായ ഒന്നാണ് മഹാരാജ സ്വാതി തിരുനാളിന്റെ അലർശര പരിതാപം എന്ന പദം. സംസ്കൃത മലയാള ഭാഷകളുടെ സമന്വയമായ മണിപ്രവാള ശൈലിയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. നായികയുടെ വിരഹവേദനയും ആകുലതയും സുന്ദരമായി ചിത്രീകരിക്കുന്നു. ഈ വിരഹഭാവം പലപ്പോഴും ശ്രീപത്മനാഭനോടുള്ള ആത്മാർത്ഥമായ ആകാംക്ഷയായി അവതരിപ്പിക്കപ്പെടുന്നു. ഭരതനാട്യം പോലുള്ള ശാസ്ത്രീയ നൃത്തങ്ങളിലും കർണാടക സംഗീത കച്ചേരികളിലും ഈ പദം വ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സുരുട്ടി രാഗത്തിന്റെ സവിശേഷ സ്വരപ്രയോഗങ്ങളും ആഴമുള്ള ഭാവാഭിനയവും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. അലർശര പരിതാപം എന്ന പദം.

0: రాగ పరిచయం.
1: రాగం
2: നീലാംബരി. ശാന്തതയും നിദ്രാഭാവവും ഉണർത്തുന്ന കർണാടക സംഗീതത്തിലെ ഒരു മനോഹര രാഗമാണ് നീലാംബരി. താരാട്ടുപാട്ടുകളിലും ദിനാവസാനത്തിൽ ദേവാലയ ആചാരങ്ങളിലും ഈ രാഗം വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നു. 29th മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൽ നിന്നുള്ള ജന്യരാഗമായ നീലാംബരി അന്യസ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷാംഗരാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും വക്ര സ്വഭാവമുള്ള ഈ രാഗത്തിൽ ഗമകങ്ങൾ, പ്രത്യേകിച്ച് ഗാന്ധാരം, മധ്യമം, നിഷാദം എന്നിവയിലെ കമ്പിത ഗമകങ്ങൾ മുഖ്യ സവിശേഷതയായി നിലകൊള്ളുന്നു.

വാത്സല്യം, ശാന്തി, ഭക്തി എന്നീ ഭാവങ്ങൾ ഉണർത്തുന്ന ഈ രാഗത്തിലെ ഏറെ പ്രസിദ്ധമായ കൃതികളാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ അമ്പനിലയദാക്ഷി, നാരായണ തീർത്ഥരുടെ മാധവ മാമാവദേവ, ത്യാഗരാജസ്വാമികളുടെ എന്നക മനസ്സു, നീക്കേ ദയരാധ തുടങ്ങിയവ. നാരായണ തീർത്ഥർ രചിച്ച മാധവ മാമാവ എന്ന കൃതിയുടെ വയലിൻ ആവിഷ്കാരം നമുക്കിനി ആസ്വദിക്കാം.

ചലച്ചിത്ര മേഖലയിലും അനേകം ഗാനങ്ങൾ നീലാംബരി രാഗത്തെ ആധാരമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാഗത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര ഗാനമാണ് 1971 പുറത്തിറങ്ങിയ മുത്തശ്ശി എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഹർഷബാഷ്പം തൂകി എന്നു തുടങ്ങുന്ന മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: రాగ పరిచయం.
1: రాగం
2: ഓരോ രാഗവും ഒരു വികാരത്തെയും ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി സമയം 10 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കോട്ടയം നാട്ടകം ഗവൺമെൻറ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം നാട്ടകം ഗവൺമെൻറ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനായ ശ്രീ മഹേഷ് കുമാറാണ്. സർ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ വിജയകഥകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നേർവഴി എന്ന് പറയുന്നത്. താങ്കൾ ജന്മനാ തന്നെ കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നോ?
2: റൂബല്ല ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ വൈകല്യമാണിത്. എനിക്ക് കാഴ്ച പരിമിതി മാത്രമല്ല കേൾവി പരിമിതിയും ഇതോടൊപ്പം ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ 2 കണ്ണിനും ചെറിയൊരു സർജറി ചെയ്തിരുന്നു. ആ സർജറിയുടെ ഭാഗമായിട്ട് കാഴ്ച ലഭിച്ചിരുന്നു എങ്കിലും പിന്നീട് 5 വയസ്സുള്ളപ്പം ചെറിയൊരു അപകടം പറ്റി ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വലത് കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ കൂടുതലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്.
1: താങ്കളൊരു അധ്യാപകൻ എന്നുള്ള വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പരിമിതികൾ എന്നതിനപ്പുറത്തേക്ക് താങ്കളുടെ സാധ്യതകളെയാണല്ലോ താങ്കൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാമോ?
2: അധ്യാപകനാകണം എന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അധ്യാപക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ജോലി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻപ് ഒരു ട്യൂഷൻ പോലും പഠിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എനിക്ക് വരാൻ കഴിയുക? കാരണം എനിക്ക് കേൾവി പരിമിതിയുണ്ട്. കേൾവി പരിമിതിയുള്ള ഒരാൾക്ക് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം, കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു.
1: പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിനും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ താങ്കൾ എന്തൊക്കെ രസകരമായ രീതികളാണ് അവലംബിക്കാറുള്ളത്?
2: പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതായത് രാഷ്ട്രമീമാംസ എന്ന് മലയാളത്തിൽ പറയാം. അതിനകത്ത് രാഷ്ട്രീയമല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഒരു നിശ്ചിത സിലബസ് ഉണ്ട്. ആ സിലബസും നിന്നുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ആ ഒരു ലെവൽ മാറ്റിവെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
1: പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട തിയറികൾ നമുക്ക് പലപ്പോഴും പഠനത്തിന്റെ ഭാഗമാണ്, സിലബസിന്റെ ഭാഗമാണ്.
2: അതെ,
1: കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തരം തിയറികൾ. അത് പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രസകരമായ രീതികൾ എന്തൊക്കെയാണ്?
2: ഞാൻ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ തിയറി പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സിദ്ധാന്തങ്ങൾ, അതുപോലെ ആ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അകത്തെ ആശയങ്ങൾ, ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു തിയറി രൂപപ്പെട്ടത്, പലതരത്തിലുള്ള ചിന്തകന്മാരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
1: കുറച്ചു മുമ്പ് പറഞ്ഞു അധ്യാപകനാകാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം താങ്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത്തരം സംശയങ്ങളൊക്കെ താങ്കളൊരു അറുതി വരുത്തിയത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയുമോ?
2: ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് കാഴ്ച പരിമിതിയുള്ള ആളുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ രംഗത്തേക്ക്. പലരും ഇങ്ങനെ പറയാറുണ്ട്, കേൾവിക്കുറവുള്ളവർ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ പറ്റുമോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു. കാരണം നമുക്ക് പറ്റും, ഒന്ന് ശ്രദ്ധയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
1: സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ഇത്തരത്തിൽ പരിമിതിയുള്ള ആളുകളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ ഹിയറിംഗ് ഇടുക,

0: ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അധ്യാപനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ വായന റിസർച്ച്. അപ്പൊ അത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള താങ്കളുടെ മുന്നൊരുക്കങ്ങൾക്കൊക്കെ ഈ ടെക്നോളജി എത്രത്തോളം സഹായിക്കും?
1: ടെക്നോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൽ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി അത് നമ്മൾ പുസ്തകത്തിന് നേരെ പിടിച്ച് നമ്മൾ സൂം ചെയ്ത് വായിക്കും. സൂം ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ പത്രത്തിലെ ഹെഡിങ്സ്, ആ ഹെഡിങ്സിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ചെറിയ അക്ഷരങ്ങളെ നമുക്ക് വലുതാക്കി എടുത്ത് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്, ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. പിന്നെ ഓഡിയോ രൂപത്തിലുള്ള പുസ്തകങ്ങളും കേൾക്കാറുണ്ട്. പിന്നെ മറ്റ് ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ, ബ്രെയിലും എനിക്കറിയാവുന്നതാണ്, ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങളും നമുക്ക് അത് ലഭ്യമാവുന്ന മുറയ്ക്ക് വായിക്കാറുണ്ട്.
0: ഇപ്പൊ നമ്മൾ വീടിനും ക്ലാസ് റൂമിനും ഒക്കെ പുറത്തേക്ക് പോയാൽ നമ്മുടെ പുറലോകം കാഴ്ച പരിമിതിയുള്ള, ഇപ്പൊ താങ്കളെ പോലെ താങ്കൾക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു പരിമിതി കൂടി ഉണ്ട്. അപ്പം അത്രത്തോളം പൊതു ഇടങ്ങൾ നമുക്ക് എത്രത്തോളം നമുക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്?
1: ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ് യാത്രയ്ക്ക് പോകുന്നത്. അത് അങ്ങനെ ആൾക്കാരുടെ സഹായങ്ങളൊന്നും അധികം കിട്ടാറുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അത്രയൊന്നൊരു സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ കേൾവി ബുദ്ധിമുട്ടുണ്ട്, വാഹനങ്ങൾ വരുന്നത് എന്തതിൻ്റെ സൗണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
0: ഇപ്പം നമ്മൾ ക്ലാസ് മുറികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. അധ്യാപനം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണമല്ലോ.
1: അതെ.
0: അപ്പം ഈ കുട്ടികളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് താങ്കളോടുള്ള?
1: ഞാനിപ്പോൾ കേൾവി കുറവുള്ളത് കൊണ്ട് കുട്ടികൾ വർത്തമാനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ക്ലാസ് അങ്ങനെ എടുത്ത് പോകാമെന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു മേഖല. കുട്ടികളെ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒച്ചയിൽ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
0: ഈ ഒരു അധ്യാപന ജീവിതത്തിനിടയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ?
1: ഞാനിതുവരെ പഠിപ്പിച്ച ഒരു കുട്ടി ഉണ്ട്, വേറെ കുട്ടികളങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്.
0: കാഴ്ചപരിമിതമല്ല, എല്ലാ തരത്തിലും
1: എല്ലാ വിഭാഗത്തിലുള്ള
0: കുട്ടികളുള്ള ആൾക്കാർ,
1: പഠന മേഖലയിലുള്ള കുട്ടികളുടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ മറ്റ് ഭിന്നശേഷി അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ട സാഹചര്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.
0: ഇത്തരത്തിൽ പരിമിതികളുള്ള കുട്ടികൾക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും അവരുടെ അവസരങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സമൂഹത്തിനൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടല്ലോ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാത്രമായിട്ടല്ലാതെ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അധ്യാപകരെ, നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം. കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിലേ നമുക്ക് അധ്യാപക ജോലി കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് അധ്യാപകർ കോളേജ് തലത്തിലാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതെന്തായാലും കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
0: താങ്കളുടെ ഈ ഒരു ജീവിതയാത്രയിൽ കുടുംബം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെ ഉള്ള വേണ്ടപ്പെട്ട മനുഷ്യർ, ജീവിതത്തിൽ താങ്കളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തിയ മനുഷ്യരെ കുറിച്ചുകൂടി?
1: കുടുംബം, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആരുടെയെങ്കിലും സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലെത്താൻ സാധിച്ചത്.
0: ഇപ്പം നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മേഖല നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഈ പറഞ്ഞ പരിമിതികളുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കുറവ് നമുക്ക് പലപ്പോഴും, അവരുടെ ഒരു പ്രാതിനിധ്യത്തിലുള്ള ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ.
1: ഈ രാഷ്ട്രീയ മേഖലയിൽ സംബന്ധിച്ച് പറയുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ 2016 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം RPWD ആക്ട് നിലവിൽ വന്നതോടുകൂടി തൊഴിൽ മേഖലയിലും അതുപോലെ സ്വകാര്യ മേഖലയിലും ഒക്കെ ഭിന്നശേഷി സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ MLA ഭിന്നശേഷിക്കാരായിട്ട് ആളുകൾ വരേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് ഇതുവരെ പലവർത്തായിട്ടില്ല, അതിന് ആകേണ്ടതാണ്.
0: താങ്കൾ അധ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്?
1: ഞാൻ സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കുറച്ചുകൂടെ വെല്ലുവിളിയുള്ള ഒരു ജോലിയാണത്. കാരണം പ്രധാനമായിട്ട് ഫീൽഡിൽ പോകുന്ന ഒരു ജോലിയാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അത്തരം ജോലികൾ മാനേജ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പിന്നീട് അവിടെ നിന്ന് KSFE ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നു. അവിടെ ക്ലറിക്കൽ ജോലികളൊക്കെ ആയിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ആയിട്ട് ജോലി ചെയ്തിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവരാവകാശ വിഭാഗത്തിലെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തു വരവെയാണ് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് 2024

0: ജനുവരി 31 കോളേജിൽ സർവീസിൽ പ്രവേശിക്കുന്നത്.
1: താങ്കളുടെ അടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന് ഞങ്ങളുടെ
0: ഒരു ലക്ഷ്യം സിവിൽ സർവീസ് ലക്ഷ്യമുണ്ട്. അത് ഇപ്പം 4 തവണയായി, 4 അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ നിരാശനാവില്ല, ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അത് 2 തവണ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്.
1: ആകാശവാണിയുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെയുള്ള?
0: ആകാശവാണിയെ സംബന്ധിച്ച് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്ത് ആകാശവാണിയെ ഞാൻ കൂടെ കൂട്ടി നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. രാത്രി വരെയുള്ള പരിപാടികളൊക്കെ പൂർണ്ണമായിട്ടും കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ പഠിച്ചത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കളകെട്ടി SSC അന്ധവിദ്യാലയത്തിലാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ആകാശവാണിയിലെ രശ്മി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പാട്ട്, കവിത ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ആ അവസരത്തിൽ വരാൻ സാധിച്ചില്ല. ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയായിരുന്നു ആകാശവാണി എന്ന് പറയുന്നത്.
1: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ ജീവിതകഥ പങ്കുവച്ചതിന് നന്ദി.
0: ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കതിനുള്ള അവസരം തന്ന ആകാശവാണിക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ശ്രോതാക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചോളും.
2: കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി ദിലീപ് MK നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

சொல் மாலை. வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

അടുത്തിടെയായി കേട്ടുമഴുന്നത് തിരുവനന്തപുരം മാവട്ടത്തിലുള്ള പല പള്ളികളിൽ തമിഴ് തുറയിൽ പയിലും മാണവുകളിൽ കുഴുവാന് സിന്തനൈ സിർപ്പങ്കൽ കുഴുവിനർ വഴങ്ങിയ പൽസുവേ നിഘഷി. നിഘഷിയിൽ പങ്കേറ്റ മാണവർ എസ് ആർ തങ്കലക്ഷ്മി, എസ് ആർ ഐശ്വര്യ, ലക്ഷിത, മഹാലക്ഷ്മി, ആദർശിനി, വിവേക, രാഘവി, ശിവവിദുരൻ മറ്റും ഷൺമുഖ പ്രിയ.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ

0: 8:30 പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് നടക്കുന്നത്. മഗ്രാത്ത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ 4 ബൂത്തുകളിലും റീപോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ 16.68% പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇതു സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചന പുറത്തുവരും. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വരണാധികാരി, ഉപവരണാധികാരി, കൌണ്ടിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ, സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഏജന്റ് എന്നിവരൊഴികെ ആർക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് ഹാളും സ്ട്രോങ് റൂമുകളിൽ നിന്നും കൌണ്ടിംഗ് ഹാളിലേക്കുള്ള വഴികളും പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. കർശനമായ പോലീസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ജീവനക്കാരെയും ഏജന്റുമാരെയും കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശിപ്പിക്കൂ. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് ഒഴികെയുള്ള പോൾ ചെയ്ത മുഴുവൻ ഇവിഎം പോസ്റ്റൽ ബാലറ്റുകളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ട്രഷറിയിൽ സൂക്ഷിച്ചുവരുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പായി വോട്ടെണ്ണൽ ഹാളിൽ എത്തിക്കും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. 50 വർഷത്തിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ആകാംക്ഷ. കന്നി അംഗത്തിന് ഇറങ്ങിയ വിജയുടെ TVK ആണ് ആകാംക്ഷയ്ക്ക് കാരണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ TVK നിർണായക ശക്തിയാകുമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം. ക്ഷേമ പദ്ധതികളുടെ പിൻബലത്തിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് DMK കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും TVKയുടെ സാന്നിധ്യവും തങ്ങളെ തുണയ്ക്കുമെന്ന് അണ്ണാ DMK അവകാശപ്പെടുന്നു. പുതുച്ചേരിയിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയുമായി NDA. നിലവിൽ NDAയുടെ N. രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. ഇത്തവണ ഭരണം പിടിക്കാനാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. പുതുച്ചേരിയിൽ TVK പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നാണ് സൂചന. അസമിൽ BJP, AGP, BPF പാർട്ടികൾ അടങ്ങിയ NDA മുന്നണി ഭരണം നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അതേസമയം അസമിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. എക്സിറ്റ് പോളുകൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ജനവിധി 4 മെയ് വോട്ടെണ്ണുമ്പോൾ പുറത്തുവരുമെന്നും ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ECI നെറ്റ് മൊബൈൽ ആപ്പിലും results.ECI.gov.in എന്ന വെബ്സൈറ്റിലും ഫലമറിയാം. 2027 സെൻസസിന്റെ 1-ാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. 30 മെയ് വരെ പ്രക്രിയ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടു പരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ജഗത്തിൽ വാഴുന്ന സർവചരാചരങ്ങളിലും പരിലസിക്കുന്ന ഈശ്വര ചൈതന്യം സ്ഥിരമായി നാവിൽ വിളങ്ങണമെന്നും കർമ്മശക്തി നൽകണമേ എന്നും കവി പ്രാർത്ഥിക്കുന്നു. മനോഹരമായ പൂവിലും ആ പൂവിലെ തേൻ നുകരാൻ എത്തുന്ന അതിമനോഹരമായ ശലഭത്തിലും ഈശ്വരന്റെ ചിത്രചാരുത എത്രയെന്ന് കവിവാക്യം. ചിന്തയാകുന്ന മന്ദിരത്തിൽ വിളങ്ങുന്ന ഈശ്വരനെ വാഴ്ത്താതെ തരമില്ലല്ലോ. 90 കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ രാവിലെ അസംബ്ലികളിൽ ഈശ്വര പ്രാർത്ഥനാ രൂപത്തിൽ ഈ ലളിതഗാനം നിറഞ്ഞു നിന്നിരുന്നു. അത്രത്തോളം ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന വരികളാണ് ഈ ലളിതഗാനത്തിലെ ഉള്ളടക്കം. ഒത്തിരി സ്മൃതി തരുന്നു ഈ പ്രാർത്ഥനാഗീതം. മഹാകവികളിൽ ക്ലാസിക് കാലഘട്ടത്തിലെ പ്രഥമ കവിയായ കുമാരനാശാന്റെ വളരെ പ്രശസ്തമായ ഒരു കവിത. ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും. MG രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ G വേണുഗോപാലും സംഘവും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ കാൽവെപ്പ് ഈ ലളിതഗാനത്തോടെയാവട്ടെ.

ലളിതം മധുരം. കൂട്ടുകാരനില്ലാത്ത കൂരിരുൾ മൂടിയ രാത്രിയുടെ ഏകാന്തതയിലെ ഒരു യാത്രയിൽ അന്വേഷിക്കാതെ കണ്ടെത്തിയ പ്രണയം, ആകാശത്തുദിക്കുന്ന ദിവ്യനക്ഷത്രം പോലെ എന്നിലെ പ്രണയിനിയെ ഉണർത്താൻ അന്ന് എന്തിനാണ് വന്നെത്തിയത്? മറ്റാർക്കും മനസ്സിലാവാത്ത മൗനത്തിന്റെ ഭാഷയിൽ നാം ഒരുപാട് നിമിഷങ്ങൾ പങ്കിട്ടു. ആ ധന്യമുഹൂർത്തത്തിൽ, സുന്ദരമായ ആ നിമിഷത്തിൽ ഒരു മാലാഖിയായി മാറിയത് ഞാൻ അറിഞ്ഞു. കാൽപ്പനികത വളരെ ലളിതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കവി പൊയ്പോയ സുവർണകാലത്തെ വാക്കുകൾ അടുക്കിവെച്ച് ശ്രോതാവിന് മുന്നിലെത്തിച്ച ദൃശ്യാനുഭവമാണ് പി ഭാസ്കരൻ മാഷിന്റെ രചനകൾ നൽകിയിരുന്നത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെ പ്രണയത്തിൽ മുക്കിയെഴുതുമ്പോൾ ആ മനസ്സിൽ വിരിഞ്ഞത് നിരവധിയായ സുന്ദര കൽപ്പനകളാണ്. ഒരു പൂമ്പാറ്റച്ചിറകിലേറി ആ ഭാവന പറന്നുയരുന്നതിനൊപ്പം ആസ്വാദകരും ഉയർന്നു പാറി. ഒരു പ്രണയിനിയുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ വരികൾ എന്തൊരു വിസ്മയം ജനിപ്പിക്കുന്നവയാണ്! പി ഭാസ്കരൻ മാസ്റ്ററുടെ പ്രണയാദ്രമായ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് കെ പി ഉദയഭാനു. ചിത്രയുടെ സ്വരസുധയിലൂടെ ഒഴുകി വന്ന ഈ ഗാനം നമുക്കൊന്നുകൂടി ആസ്വദിക്കാം.

ലളിതം മധുരം. ശാരദേന്ദു പൂച്ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു സന്ധ്യാവേളയിൽ എന്റെ മുന്നിലേക്ക് ഗാനമാധുരിയിലൂടെ ഒഴുകി വന്ന പ്രണയിനി, നിന്റെ ഗാനസരോവരങ്ങളിൽ ഒരു ഹംസമായി ഞാൻ നടന്നു. നിന്റെ ഗാനമാധുരിയിൽ താളം പിടിക്കുന്ന മോതിരവിരലിലെ താളമായി, നിന്റെ വീണയിൽ അലിയുന്ന ഏതോ രാഗമായി ഉറങ്ങിപ്പോയ ഞാൻ നിന്റെ കരലാളനങ്ങളിൽ, മൃദുസ്പർശങ്ങളിൽ അലിഞ്ഞിറങ്ങിയ തമ്പുരമീട്ടുന്ന നാദമായി ഉണർന്നെണീറ്റു. മലയാളിയുടെ നാവിൽ വാക്കുകളെ താളത്തിൽ അർത്ഥപൂർണമായി അടുക്കിവെച്ച കവി, മനോഹരമായ ട്യൂണുകളെ വാക്കുകൾ കൊണ്ട് അതിമനോഹരമാക്കിയ, മലയാളികൾക്ക് തേനും വയമ്പും ചാലിച്ച പാട്ടെഴുത്തുകാരൻ ബിച്ചു തിരുമലയുടെ രചനയിൽ പിറവിയെടുത്ത മനോഹരമായ ഈ ഭാവനകളെ എം ജി രാധാകൃഷ്ണൻ തന്റെ ഈരടികൾ കൊണ്ട് അതിഗംഭീരമാക്കി. മലയാളികൾക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ബിച്ചു തിരുമലയുടെ

0: ലളിതം മധുരം.
1: ആകാശ സാനുവിൽ നിന്നും ഭൂമിയുടെ കാതിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുടെ സംഗീതം മനസ്സിന്റെ സാഗരത്തിൽ ആനന്ദ നിർവൃതിയുടെ തിരകൾ ഉയർത്തുകയാണ്. ചേലൊത്ത വരികൾ മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്നു. പെയ്തിറങ്ങിയ മഴയുടെ സാഗരത്തിൽ ഹൃദയങ്ങൾ നീന്തി ഒഴുകിയെത്തി. മനോഹരമായ ഈ വരികൾ മരുതംകുഴി രാമചന്ദ്രന്റേത്.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

0: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
1: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപൊലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, ആഖ്യാനരചന വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

സ്വരരാഗലയം. ആയിരത്തി തൊള്ളായിരത്തി 1977 ആർ എം സുന്ദരം നിർമ്മിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത വിഷുക്കണി എന്ന ചിത്രം മനോഹര ഗാനങ്ങളാലാണ് ശ്രദ്ധ നേടിയത്. 1963 പുറത്തിറങ്ങിയ കർപ്പകം എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു ഈ ചിത്രം. റിഷ്തേ നാത്തേ എന്ന പേരിൽ 1965 ഹിന്ദിയിലും ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. തമിഴിൽ ജമിനി ഗണേശനും കെ ആർ വിജയയും സാവിത്രിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടത്. ഹിന്ദിയിൽ രാജ്കുമാർ, നൂതൻ, ജമുന എന്നിവരായിരുന്നു അഭിനേതാക്കൾ. മലയാളത്തിൽ പ്രേംനസീർ, ശാരദ, വിധുബാല തുടങ്ങിയവരായിരുന്നു പ്രധാന റോളുകൾ ചെയ്തത്. സലിൽദായുടെ സംഗീതസ്പർശത്താൽ അനുഗ്രഹീതമായ മലർക്കൊടി പോലെ എന്ന വിഷുക്കണി എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരമിതാ.

ഗിരീഷ് പുത്തഞ്ചേരി എന്ന പ്രതിഭയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വരികൾക്ക് വിദ്യാസാഗർ എന്ന സംഗീത മാന്ത്രികന്റെ ഹൃദയസ്പർശിയായ സംഗീതവും കേൾക്കാൻ ഇമ്പമുള്ള യേശുദാസ്, ചിത്ര എന്നിവരുടെ അഭൗമനാദവും ചേർന്നപ്പോൾ സംഗീതപ്രേമികളുടെ മനസ്സിൽ നിന്നും മായാതെ നിലനിൽക്കുന്ന ഒരു ഗാനം പിറന്നു. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ ഒരു രാത്രി കൂടി എന്ന ഗാനം വയലിൻ മാധുര്യത്തിൽ.

കേളടി കൺമണി എന്ന ചിത്രത്തിലൂടെ പിറന്ന അതിമനോഹര ഗാനം ഗംഗൈ അമരൻ, ഇളയരാജ, എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവർ ഒരുക്കിയ അമരസംഗീതമിതാ.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,835 രൂപയ്ക്കും പവന് 1,10,680 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

ഇന്നുച്ചയ്ക്ക് 12:10 അയ്യപ്പൻ പാട്ട്, വി എം രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ നടുവേദന, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത് ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് മിനി സുരേഷ്, ആമ്പല്ലൂർ. പദം വനമാലി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: மடையீங்க.
1: ഇതുവരെ കേട്ടത് അയ്യപ്പൻ പാട്ട്, അവതരിപ്പിച്ചത് വി എം രാജനും സംഘവും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേരളം ആരു ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. കോട്ടകൾ ഭദ്രമെന്ന് എൽഡിഎഫും യുഡിഎഫും. കടന്നുകയറാനാകുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നിയമവിരുദ്ധമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
5: സംസ്ഥാനത്താകെ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. 140 ആർഒമാരും 1340 അഡീഷണൽ എആർഒമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെ ആകെ 15465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ ഇവിഎമ്മുകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇവിഎമ്മിലെ വോട്ടെണ്ണുന്നതിന് പരമാവധി 14 കൗണ്ടിംഗ് മേശകൾ ക്രമീകരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾക്ക് 500 എണ്ണത്തിന് ഒന്നെന്ന ക്രമത്തിൽ പ്രത്യേകം കൗണ്ടിംഗ് ടേബിളുകളും ഓരോന്നിനും എആർഒ എന്ന നിലയിലും ക്രമീകരിക്കും. അതേസമയം വോട്ടെണ്ണൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള തുടർ പരിശീലനം ഇന്നും നടക്കും.
4: വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ആലപ്പുഴ ജില്ലയിൽ 9 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
6: ആലപ്പുഴക്കാരുടെ മനസ്സറിയാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 8 സീറ്റും UDFന് 1 സീറ്റുമാണ് ജില്ലയിൽ ലഭിച്ചത്. തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 2 സീറ്റും UDF നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മേധാവിത്വം നിലനിർത്തി. അതിനാൽ ഒരു പ്രവചനങ്ങൾക്കും ആലപ്പുഴയിൽ സ്ഥാനമില്ല. ജില്ലയിലെ 800 ഉദ്യോഗസ്ഥരെയാണ് കൌണ്ടിംഗ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ST കോളേജിൽ അമ്പലപ്പുഴ, കുട്ടനാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കും. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മാവേലിക്കര ബിഷപ്മൂർ കോളേജിലുമാണ് നടക്കുന്നത്.
4: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. രാജ്യത്ത് മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ത്രിപുര ഒന്നാമതെത്തി. കേരളം 2 സ്ഥാനത്തുണ്ട്. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജലസേചനം, ശുചിത്വം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് റാങ്കിംഗ്. ത്രിപുരയിലെ 943 ഗ്രാമപഞ്ചായത്തുകൾ

0: എ ഗ്രേഡ് കരസ്ഥമാക്കി. കേരളത്തിൽ 95 പഞ്ചായത്തുകൾക്ക് എ ഗ്രേഡുണ്ട്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇതു സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. മെയ് 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഡാറ്റ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രത സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടന്ന കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. 3 മുന്നണികളും പ്രതീക്ഷയർപ്പിക്കുന്ന ജില്ലയിൽ ഓരോ മണ്ഡലത്തിലെയും ജനവിധി സംസ്ഥാന ഭരണത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ പര്യാപ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: 13 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ LDFും UDFും സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുമ്പോൾ നഗരമണ്ഡലങ്ങളിൽ NDAയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതുതന്നെയാണ് ജില്ലയിലെ ഫലത്തെ പ്രവചനാതീതമാക്കുന്നത്. May 4 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിമാടുകുന്ന് JDT എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ CCTV ക്യാമറകൾ, ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധി പ്രത്യേക സോണായി പ്രഖ്യാപിക്കും. ഇവിടേക്ക് വാഹനങ്ങൾ പ്രവേശനമുണ്ടാകില്ല. പ്രവേശന കവാടങ്ങളിൽ കർശന പരിശോധന നടത്താനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 പരാജയപ്പെടുത്തി. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗങ്ങളിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും U20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. ജാർഖണ്ഡിൽ നിന്നുള്ള 7 ഇഷാന്ത് സിംഗ് പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽക്കാരനെന്ന ബഹുമതി നേടി. ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള 29 കിലോമീറ്റർ ദൂരം 9:50 എന്ന റെക്കോർഡ് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയാണ് ഇഷാങ് ഈ നേട്ടം കൈവരിച്ചത്. യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം ഈ നേട്ടം ഔദ്യോഗികമായി അംഗീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറംകലയൻ, ആശാരി പെരുവണ്ണൻ, കൊല്ലൻ, കണിശൻകാടൻ, കുറിച്ചൻ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 28 മുതൽ June 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ട്.

0: ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേരളം ആരു ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. കോട്ടകൾ ഭദ്രമെന്ന് LDFും UDFും. കടന്നുകയറാനാകുമെന്ന പ്രതീക്ഷയിൽ NDA. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: നടുവേദന അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു.
1: നടുവേദന ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാത്ത മനുഷ്യർ ഇല്ല എന്ന് തന്നെ പറയാം. പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് നടുവേദന ഉണ്ടാകാറുണ്ട്. നടുവേദന എന്താണ്, എങ്ങനെയാണ് നടുവേദന നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടുവേദനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ, എന്തൊക്കെയാണ് നടുവേദന കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ദൂഷ്യവശങ്ങൾ, എങ്ങനെ നടുവേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് 33 കശേരുക്കളാണ് നടുവിലുള്ളത്. ആ നടുവിൻ്റെ കശേരുകളിലുണ്ടാകുന്ന ഒരു വേദനയാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ കശേരുകളെ കഴുത്തിലുള്ള കശേരുകൾ, നെഞ്ചുഭാഗത്ത് വരുന്ന കശേരുകൾ, ഇടുപ്പിൽ വരുന്ന കശേരുകൾ, പെൽവിസിൽ വരുന്ന കശേരുകൾ എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നടുവേദന എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഇടുപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ്. ഈ വേദന ചിലപ്പോൾ ഒരു കാലിലോട്ടോ രണ്ട് കാലിലോട്ടോ പടർന്നു വരുന്നതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. നമ്മൾ പലതരം ജോലി ചെയ്യുന്നവരാണ്, പലതരം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണ്. കാര്യമായ ജോലി ചെയ്യുന്നവരുണ്ട്, സെഡൻറ്ററി ഹാബിറ്റ് ഉള്ളവരുണ്ട്, കായികമായി അധ്വാനിക്കുന്നവരുണ്ട്, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ജോഗ് ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നടുവേദന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നടുവേദന ഉണ്ടാകാൻ നടുവിലുള്ള കാര്യങ്ങളുണ്ട്, വയറിലുള്ള കാര്യങ്ങളുണ്ട്, കാലിലുള്ള കാര്യങ്ങളുണ്ട്, ഇടുപ്പസ്ഥിയിലുള്ള കാര്യങ്ങളുണ്ട്. നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശേരുകളുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് മസിലുകളുണ്ട്, കശേരുകൾക്ക് താഴെയായിട്ട് പെൽവിസ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ഇലിയവുമായിട്ട് ചേരുന്ന സേക്രോ ഇലിയാക് ജോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഹിപ് ജോയിൻറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ തുടയെല്ലുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ നമുക്ക് നടുവേദനയായിട്ട് അനുഭവപ്പെടാം. മസിലുണ്ടാകുന്ന അസുഖങ്ങൾ, അസ്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ അസ്ഥികൾക്കിടയിലുള്ള ഡിസ്കിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതും നടുവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടാം. കൂടാതെ തന്നെ വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ, ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, ചില സമയങ്ങളിൽ നമുക്ക് മോൾഭാഗം നടുവേദന ഉണ്ടാകാൻ തോന്നുന്നത്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോലും ഇടതുവശത്ത് നടുവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ആദ്യം വേദന തുടങ്ങാം. ലിവറിലുണ്ടാകുന്ന നീരുകൾ ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പൻഡിസൈറ്റിസ് ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ വിവിധപരമായ കാര്യങ്ങൾ, ഇപ്പോൾ യൂറിട്രിക് സ്റ്റോൺ ചിലപ്പം നടുവേദനയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വയറിനകത്ത് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. പെരിനെഫ്രിക് ആപ്സസ്, ഇലിയോസോയാസ് ആപ്സസ് മുതലായ കണ്ടീഷൻസും നമുക്ക് ഭയങ്കരമായ നടുവേദനയായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരമായ അസുഖങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ട പല കണ്ടീഷനുകളും നടുവേദന ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ട്യൂമറുകൾ, ക്യാൻസറുകൾ, ഇവയൊക്കെ തന്നെ നടുവേദന ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നിസ്സാരമായ ഒരു മസിൽ സ്ട്രെയിൻ, മസിൽ സ്പ്രെയിൻ ഒക്കെ തന്നെയും നടുവേദന ഉണ്ടാക്കാം. ഏറ്റവും നിസ്സാരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന നടുവേദനയുണ്ട്. ഗുരുതരമായ ചില അസുഖത്തിൻ്റെ സൂചനയായ നടുവേദനയുണ്ട്. സെക്കൻഡറീസ്, അതായത് ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടായിട്ട് നടുവിലോട്ട് വ്യാപിക്കുക, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇതുകൊണ്ടും നടുവേദന ഉണ്ടാകാം. അസ്ഥികളിലുണ്ടാകാവുന്ന ക്യാൻസറുകൾ, മൾട്ടിപ്പിൾ മൈലോമ പോലുള്ള അസുഖങ്ങളും നടുവേദന ഉണ്ടാക്കാം. പല അസുഖങ്ങളുണ്ട്, നടുവേദന ഉണ്ടാകാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാവുക, വേദന കാലിലോട്ട് പടർന്നു വരിക,

0: ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് എക്സ്റേ മുതലായ പ്രാഥമിക പരിശോധനകൾ രക്തപരിശോധനയൊക്കെ നടത്താൻ നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് നടുവേദന ഒഴിവാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ശരിയായ വ്യായാമവും ശരിയായ ആഹാര രീതിയുമാണ്. എന്താണ് ശരിയായ വ്യായാമം? ശരിയായ വ്യായാമം നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ആനുപാതികമായി ചെയ്യുന്ന വ്യായാമമാണ്. വ്യായാമം ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഒരാളുടെ മസിലിനും ബലമുണ്ടാകുകയുള്ളൂ. നമ്മളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തുടങ്ങി വളരെ പീക്കിലോട്ട് പോകേണ്ട ഒരു അഭ്യാസമല്ല വ്യായാമം. വളരെ പതുക്കെ തുടങ്ങി ഗ്രാജുവലായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പല രോഗികളെയും കാണാറുണ്ട്. അവരെല്ലാം തന്നെ ജിമ്മിൽ പോയ ശേഷം നടുവേദനയായിട്ട് വരുന്നവരാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു വ്യായാമവും ചെയ്യാത്ത ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്കും ചിലതരം ക്ഷതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദന. ഒരു വ്യായാമം ചെയ്ത വ്യക്തി പെട്ടെന്ന് വലിയൊരു വെയിറ്റ് എടുക്കുമ്പോൾ ഡിസ്കുകൾക്കുണ്ടാകുന്ന പൊട്ടലോ ബൾജോ പ്രൊലാപ്സോ അല്ലെങ്കിൽ പ്രൊട്രൂഷനോ ഒക്കെ ഉണ്ടായിട്ട് കാലിലോട്ട് വേദന ഉണ്ടാകുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണമാണ്. അസ്ഥിശോഷണം ഉണ്ടായാലും നടുവേദന സംഭവിച്ചുകൊണ്ടിരിക്കാം. കാരണം അസ്ഥികളുടെ ബലം നഷ്ടപ്പെടുന്നു. ചിട്ടയായ ആഹാരം കഴിക്കുന്നില്ല, പോഷകാംശമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും അതുകൊണ്ടുള്ള ഓസ്റ്റിയോപോറോസിസ് നടുവേദന ഉണ്ടാകാം. അപ്പോൾ ചിട്ടയായ ആഹാരം, ചിട്ടയായ വ്യായാമവും ചിട്ടയായ ജീവിത രീതികളും കൊണ്ട് മാത്രമേ നമുക്ക് പല നടുവേദനകളെയും നേരിടാൻ പറ്റൂ. ഏകദേശം 50% കൂടുതലുള്ള നടുവേദനകളും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാതെ തന്നെ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും നടുവേദനയിലേക്ക് നയിക്കാവുന്നതാണ്. ഒരുപക്ഷെ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖത്തിനെ കുറിച്ചുള്ളൊരു സൂചനയാണ്. സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാകുമ്പോൾ നടുവേദനയുടെ കാര്യവും കാരണവും കണ്ടെത്താനും അതിന് ഉപോത്ബലകമായ ചികിത്സ തേടുവാനും ഏത് രോഗികളും തയ്യാറാകണമെന്നുള്ളതാണ് ഈ നടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കൂടാതെ തന്നെ ഇൻഫെക്ഷൻസ് കൊണ്ടും നടുവേദന ഉണ്ടാകാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്കൈറ്റിസ്, ഡിസ്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ഒത്തിരി രോഗികളിലേക്ക് വ്യാപിച്ചിട്ടുള്ള ട്യൂബക്കുലോസ് രോഗവും നടുവിൽ ബാധിക്കാറുണ്ട്. ആ ട്യൂബക്കുലോസ് രോഗം നടുവിൽ ബാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ നടുവേദന കൊണ്ട് രോഗികളുടെ കാലുകൾ തളർന്നു പോകാറുണ്ട്, അവരുടെ മലമൂത്ര വിസർജനം അതിനുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായ കോംപ്ലിക്കേഷൻസിലേക്കും നടുവേദന നമ്മളെ മുന്നോട്ട് നയിക്കാറുണ്ട്. ഇപ്പം എങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു നടുവുമായി ജീവിക്കാൻ പറ്റും? ആരോഗ്യമുള്ള ഒരു നടുവ് നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖ ലക്ഷണങ്ങളെ നമ്മൾ ഗൗരവമായി കണക്കാക്കണം. അതിനാവശ്യമായ പരിശോധനകൾ ചെയ്യുകയും അസുഖത്തിൻ്റെ വ്യാപ്തിയും എന്തുകൊണ്ട് നടുവേദന ഉണ്ടായി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, സമീകൃതമായ ആഹാരം കഴിക്കുക, ചിട്ടയായ വ്യായാമം ചെയ്യുക. കാരണം നമ്മുടെ നടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകളും ലിഗമെൻസുകളും ബോണും ചേർന്നുണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിലിൻ്റെയും ലിഗമെൻറ്റിൻ്റെയും ബോണിൻ്റെയും ശക്തിയും ശേഷിയും നടുവിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു ശേഷിക്കുറവോ അല്ലെങ്കിൽ പരാജയമോ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകും. അസുഖം ഉണ്ടാകാതെ നോക്കുക, അസുഖം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1: നടുവേദന അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ SD അനിൽകുമാർ.
2: വേനൽക്കാലത്ത് രാവിലെ 11:00 വൈകിട്ട് 3:00 ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി.
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 നേരം

0: റൂട്ട് കനാൽ ചികിത്സ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടു നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാനും സംബന്ധിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. KC വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടു നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 17,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 16 ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. April 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം 30 വരെയാണ് സമിതികളുടെ കാലാവധി.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. രണ്ട് ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർ ജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷൻ അനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി K.രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട US സൈനിക നടപടികൾക്കുള്ള പിന്തുണയെച്ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 km ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു. പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക് പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങൾ

0: വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ.സി. വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയിൽ വനമാലി എന്ന പദം വരുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനമാലി എന്ന് പറയുമ്പോൾ വനത്തിലെ പുഷ്പങ്ങളാൽ നിർമ്മിച്ച മാല അണിഞ്ഞവൻ എന്നാണ് സാരം. വനത്തിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് മാലയായി ധരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ലാളിത്യവും സൗന്ദര്യവും ഈ പദത്തിൽ പ്രതിഫലിക്കുന്നു. കാടുകളിൽ വിരിയുന്ന പൂക്കളുടെ മാധുര്യം, അവയുടെ സൗരഭ്യം, അതിന്റെ ലാളിത്യം, ഇവയെല്ലാം ധരിച്ച ശ്രീകൃഷ്ണനെ വനമാലി എന്ന് വിളിക്കുമ്പോൾ ഭഗവാന്റെ ബാലലീലകളും വൃന്ദാവനത്തിലെ സൗന്ദര്യവും ഒക്കെ ഓർമ്മയിൽ വരും. അതോടൊപ്പം പ്രകടമായി വരുന്ന ഒന്നാണ് പ്രകൃതിയോടൊപ്പം ചേർന്ന് ഗോപികളോടൊപ്പം കളിച്ചും പൂമാല അണിഞ്ഞും നിൽക്കുന്ന കൃഷ്ണന്റെ ലാളിത്യഭാവം. കാവ്യസൃഷ്ടികളിൽ വനമാലി എന്ന പദം സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ദൃശ്യത്തെ സൃഷ്ടിക്കുന്നു. ഗോപികളോടൊപ്പം കളിച്ചും വേണുനാദം മുഴക്കിയും പ്രകൃതിയുടെ മധ്യയിൽ ലാളിത്യത്തോടെ ജീവിച്ച കൃഷ്ണന്റെ സൗന്ദര്യത്തെ മാത്രമല്ല വനമാലി എന്ന പദം സൂചിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയത്തിന്റെ സൗമ്യത കൂടിയാണ്. തുളസിയും മല്ലിയും കുരുന്നുപൂക്കളും വനമാലിയായി അണിഞ്ഞ് കൃഷ്ണൻ, എത്ര സുന്ദരമായ ദൃശ്യമാണല്ലേ. വൃന്ദാവനത്തിന്റെ പൂക്കൾ മാലയായി ചാർത്തി വേണുവിന്റെ നാദത്തിൽ ലോകത്തെ മുഴുവൻ മയക്കിയ ശ്രീകൃഷ്ണൻ, ആ സ്നേഹ സാന്നിധ്യത്തെ ഇന്നത്തെ ഗാനമഞ്ജരിയിൽ വനമാലിയാക്കി ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമ്പല്ലൂരിൽ നിന്നും മിനി സുരേഷ്. ഇത് വൈശാഖമാസം. വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി പ്രത്യേകമായി ആചരിക്കുന്നു ഈ മാസത്തിൽ. പ്രകൃതിയിൽ ഈ സമയത്ത് ചൂട് വളരെയധികം കൂടിയിരിക്കുമ്പോഴും മഴയുടെ ആദ്യ സൂചനകൾ ഭൂമിയെ തണുപ്പിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ മാസം. പുതു ആരംഭങ്ങളുടെ സൂചനയും ആത്മശുദ്ധിയുടെ കാലവുമാണ് ഇത്. ഗാനമഞ്ജരിയുടെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഏവർക്കും എന്നെന്നും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് എത്രയും സ്നേഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം ആദ്യ ഗാനം. തുളസി മാലയിതാ വനമാലീ

0: ഹലോ, നമസ്കാരം. ഇത് മിനി സുരേഷിന്റെ നമ്പറല്ലേ?
1: അതെ അതെ
0: ഇത് ഗാനമഞ്ജരി എന്നാണ് വിളിക്കണേ. ഒരു കത്ത് കിട്ടിയിരുന്നു. അതെലോ, ആകാശവാണിന്നാണ്. ഗാനമഞ്ജരിന്നാ വിളിക്കണേ. ഒരു കത്ത് അയച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ, വനമാലി എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കത്ത് അയച്ചു പറഞ്ഞിട്ട്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാ വീട്? അമ്പല്ലൂരാണ് അല്ലേ വീട്? അത് ശരി. അമ്പല്ലൂർ എന്തൊക്കെയാ വിശേഷങ്ങള്? വീട്ടിൽ ആരൊക്കെയാ അല്ലേ?
1: നല്ല വിശേഷമാണ്. വീട്ടില് ഇപ്പോ ഹസ്ബൻഡ്, മോനുമാണ് ഉള്ളത്. മോള്
0: അത് ശരി. ആ, ഹസ്ബൻഡ് എന്താ ചെയ്യണേ? നാട്ടിൽ തന്നെയാണോ? വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു അല്ലേ ബി എസ് എൻ എൽ? ഓക്കെ, ശരി ശരി. അപ്പൊ കൂടെ തന്നെ ഉണ്ട്? അടുത്ത് തന്നെ ഉണ്ടോ? മകൻ എന്താ ചെയ്യണേ? ഹസ്ബൻഡിന്റെ പേരെന്താ?
1: ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയിരിക്കുന്നു.
0: ശരി ശരി ശരി. തൃശ്ശൂർ തന്നെയാണോ പഠിച്ചതൊക്കെ? ശരി ശരി. ഹസ്ബൻഡിന്റെ പേര്?
1: സുരേഷ് കുമാർ.
0: സുരേഷ് കുമാർ. ആ ആ. മകന്റെ പേര് എന്താ പറഞ്ഞേ?
1: മിഥുൻ.
0: മിഥുൻ അല്ലേ. ആ ആ. മകള്?
1: മകള് മീര.
0: മീര.
1: മരുമകൻ ശരത്.
0: ശരത്. ആ ആ. അപ്പൊ എങ്ങനെയാണ് ഈ പദത്തിലേക്ക് എത്തിയത്? വനമാലി എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടാണല്ലോ.
1: ഗുരുവായൂരപ്പൻ എന്നുള്ള ഒരു പദം, വൃന്ദാവനം എന്നുള്ള പദം അയച്ചിട്ടുണ്ട്. അതും ഓരോ ഗുരുവായൂരപ്പന്റെ ഓരോ വിശേഷ സമയത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോ പിന്നെ അടുത്തത് റയറായിട്ട് വരുന്ന വാക്ക് എന്തായിരിക്കും എന്നുള്ള അന്വേഷണത്തിലാണ് വനമാലി കിട്ടിയത്.
0: അത് ശരി.
1: കൊറേ നാളത്തെ റിസർച്ചിന്
0: ശേഷം അങ്ങനെ ഓർത്തെടുത്തതാണ് ഈ പദം അല്ലേ? അങ്ങനെ ഓർത്തെടുത്ത, അങ്ങനെ റിസർച്ച് ചെയ്ത് ഓർത്തെടുത്തതാണ് ഈ പദം അല്ലേ?
1: നമുക്ക് റയർ ആയിട്ടുള്ള പദങ്ങളാണല്ലോ കൂടുതല്.
0: അതെ അതെ.
1: നമ്മളത് ഇങ്ങനെ കൊറേ, ശരിക്കും പറഞ്ഞ ആകാശവാണിയില് കേൾക്കണ പാട്ടുകളിന്ന് ഞാന് ഇങ്ങനെ ഒരു പദം മനസ്സിൽ കരുതുമ്പോ ആ പദം അത് പാട്ടുകൾ കേൾക്കുമ്പോ അപ്പൊ ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാനതൊരു 10-12 ആവുമ്പോ അയക്കും. അങ്ങനെ ചെയ്യാറ്.
0: ആഹാ, അത് ശരി. അതായത് ഈ ഒരു പരിപാടിയിലേക്ക് ഇങ്ങനെ കത്തയക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ശ്രോതാക്കളും പറയുന്ന ഒരു കാര്യമാണ്, അവരിങ്ങനെ ഓർത്തെടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് ആലോചിച്ച്. ചിലപ്പോൾ വിഷമമുള്ള സമയമാണെങ്കിൽ കൂടിയും ആ വിഷമമുള്ള സമയത്ത് പാട്ടുകൾ കേൾക്കും. കുറെ പേര് പറയണത് അങ്ങനെ പാട്ടുകൾ കേൾക്കും. അപ്പൊ ഇന്ന പദമുണ്ട്, ആ പദം നമുക്ക് ഗാനമഞ്ജരിയിലേക്ക് അയക്കാം. അങ്ങനെ ഓർത്തെടുത്തും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റിസർച്ച് ചെയ്തിട്ടും അയക്കുന്ന കത്തുകളാണെന്ന് അറിയുമ്പോഴേ ഒരുപാട് സന്തോഷം.
1: പാട്ടുകൾ വരെ നമുക്ക് ആകാശവാണിയില് അപൂർവമായിട്ട് വേറെ ഒരു മാധ്യമത്തിൽ കൂടി നമുക്കത് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. ആകാശവാണിയിലൂടെ മാത്രമാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കണത്.
0: ആകാശവാണിയുടെ ലൈബ്രറി വളരെ സമ്പന്നമാണ്. ആകാശവാണിക്ക് ധാരാളം ശ്രോതാക്കളുണ്ട്.

0: കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരി,
1: അപ്പൊ
0: അങ്ങനെയാണ് ഈ വനമാലിയിലേക്ക് എത്തിയത് അല്ലെ? എനിക്ക് തോന്നുന്നു ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ഉത്സവത്തിന്റെ ആ ഒരു സമയത്തൊക്കെയാണ് കത്ത് അയച്ചിരിക്കണത് തോന്നുന്നു അല്ലെ? അതെ അതെ, വൈശാഖ മാസം ആണല്ലോ. അതെ, ശരി. അപ്പൊ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഒക്കെ ഭയങ്കര മനസ്സിൽ ഭയങ്കര അടുത്ത് ചേർന്ന് നിൽക്കുന്ന എന്താ പറയാ,
1: ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള അത് നമുക്ക് മനസ്സിലാക്കി തന്ന കുറെ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയാണ് ഗുരുവായൂരപ്പനോടുള്ള അടുപ്പ് വന്നത്. പണ്ടൊന്നും നമ്മള് എല്ലാവരും ഗുരുവായൂർ പോയി തോന്നുന്നു, അതുപോലെ ഞാനും പോയി തോന്നുന്നു എന്നല്ലാണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളെ ഇതായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഗുരുവായൂരത്തിന്റെ ഒരു
0: അനുഗ്രഹം
1: ബോധ്യം എനിക്കുണ്ടായിരുന്നത്.
0: കാരണം
1: നമ്മളും കുമ്പിടിയുടെ ആളാ.
0: അത് കോമഡി ആയിട്ടോ. ശരി, പിന്നെ ഈ കത്ത് അയച്ചിട്ടുള്ളത് എഴുത്ത് എഴുതിയിട്ടല്ല എനിക്ക് തോന്നുന്നു, ഇത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ടൊക്കെയാണ് ആകാശവാണിയിലേക്ക് അയച്ചിട്ടുള്ളത് ഈ കത്ത്.
1: അപ്പൊ ഇതൊക്കെ തന്നെ ഞാനിവിടെ ഒരു അമ്പലൂരിലൊരു ക്ഷേത്ര കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മലയാളം ടൈപ്പിംഗ് ഒക്കെ അറിയാം. അത് കാരണം ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോട്ട് ചെയ്തൊക്കെ കമ്പ്യൂട്ടറില് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ എഴുതാനത്തിരി മടിയുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യണ കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ.
0: ും അതല്ല, എഴുത്ത് രൂപത്തിലുള്ള കത്തുകളാണെങ്കിലും അതല്ല ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള കത്തുകളാണെങ്കിലും എല്ലാം ഗാനമഞ്ജരിക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും. ശരി, പിന്നെ പാട്ടുകളൊക്കെ ധാരാളം കേൾക്കണ കൂട്ടത്തിലാണോ? അതെ, ശരി. പാട്ട് കേൾക്ക മാത്രേ ഉള്ളൂ, ഒരു രണ്ടു വരെയൊക്കെ പാടാൻ അതൊന്നും അങ്ങനെ ആവില്ല കേട്ടോ. നമ്മള് ആ വിഷമിക്കാന്നൊക്കെ വെറുതെ തോന്നണായിരിക്കും, ചിലപ്പോ പാടുമ്പോഴായിരിക്കും നല്ല രസമുണ്ടല്ലോ എന്ന് എത്രയോ പേര് പറയുണ്ടാവുക. പാടി
1: നോക്കിയിട്ടുണ്ടോ?
0: അത്രക്ക് പോരാ അല്ലേ? ശരി, സാരല്ല. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്? വൈശാഖ മാസമായിട്ട് ഗുരുവായൂർ തൊഴാൻ പോയോ എന്നിട്ട്? ശരി, വല്ലാത്ത ചൂടൊക്കെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ? ഇപ്പൊ ഭയങ്കര ചൂടാണ് അല്ലെ? അമ്പല്ലൂരിലും നല്ല ചൂടല്ലേ?
1: ഞങ്ങളിവിടെ ക്ഷേത്രത്തിന്റെ ഒരു മാർച്ച് പകുതി തൊട്ട് സൗജന്യ
0: സംഭാരം
1: നമ്മളതൊരു രണ്ടു മൂന്ന് മഴയൊക്കെ പെയ്ത് നന്നായി ചൂട് കുറഞ്ഞതിന് ശേഷം നിർത്താറുണ്ട്.
0: ആഹാ, അത് ശരിയാ. ശരി, ഓ അത് നല്ലൊരു സംവിധാനമാണ് അല്ലേ? അതെ അല്ലേ? ഓ ശരി ശരി, അതൊരു വലിയൊരു നല്ലൊരു സൽക്കർമ്മമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും വെയിലത്ത് നടന്നു
1: വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു
0: സന്തോഷാണ്. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നതും, ഈ ചൂടുകാലം ആയതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക, സംഭാരം ഇളനീര് പോലുള്ള അതെല്ലാം കഴിക്കുക, അങ്ങനെയാണല്ലോ പറയണത്. അപ്പൊ നിങ്ങൾ ചെയ്യണത് വലിയൊരു കാര്യം തന്നെയാണ്. ശരി, അപ്പൊ കത്തയച്ചതിലും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തുടർന്നും തുടർന്നും കത്തുകൾ അയക്കണേ.
1: എല്ലാ ഗാനമഞ്ജരികൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാനത്.
0: ശരി, അപ്പോ ഗാനമഞ്ജരി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനമഞ്ജരി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരി ശരി ശരി, ഓക്കെ. അപ്പൊ തുടർന്ന് കത്തുകൾ അയക്കാ വീണ്ടും മറ്റൊരു. അതെ അതെ, സൂര്യാണ് കേട്ടോ. അതെ അതെ, ആ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. മറ്റൊരു ഗാനമഞ്ജരിൽ നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും സംസാരിക്കാൻ കഴിയട്ടെ. അന്ന് പാട്ടൊക്കെ പാടാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ? ശരി, അത് വേണ്ടേ? കുറെ ആലോചിച്ചിട്ടാണ് അല്ലേ? ആ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അത് വേണ്ട അല്ലേ? കുഴപ്പമില്ല, ശരി കേട്ടോ. ശരി, മറ്റൊരു ഗാനമഞ്ചിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ശരി, ഓക്കെ. ആ തീർച്ചയായിട്ടും, അടുത്ത പാട്ട് റിസർവ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളോ. ഓക്കെ, ശരി.
2: ഗാനമഞ്ജരിയിൽ ഇനി ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന, സംഗീതം, കൈതപ്രം.

കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഇണപകർന്ന് യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: റീഗൽ ജ്വല്ലർ, എട്ടണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
4: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
1: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: ഇന്നത്തെ ഗാനമഞ്ജരിയിൽ വനമാലി എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമ്പല്ലൂരിൽ നിന്നും മിനി സുരേഷ്. ഗാനമഞ്ജരിയിൽ ഇനി കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര കല്യാണി മേനൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

ധീരസമീരെ യമുനാതീരെ. ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് എസ് ജാനകി, യേശുദാസ്. രചന ONV, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ വനമാലി എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ആമ്പല്ലൂരിൽ നിന്നും മിനി സുരേഷ്. തുടർന്നും കത്തുകൾ അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി കിരൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 6806331. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9447072669 എന്ന നമ്പറിൽ അറിയിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9447072669. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരു പിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: rainfall over several parts of northeast and peninsula India during the next 2 days. And in IPL cricket, Chennai Super Kings to take on Mumbai Indians this evening. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 9 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
3: ശത്രുവല്ലാത്ത രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച കൊലപാതകയാണ് റസ്കോൾ നിക്കോഫ്. മാനക്കേടിനെ, പട്ടിണിയെ, തകർന്ന സ്വപ്നങ്ങളെ, ഔദാര്യങ്ങളുടെ ഭാരത്തെ ഒക്കെ അതിജീവിക്കുവാൻ കഴിയാതിരുന്ന ആളായിരുന്നു അയാൾ. പലിശക്കാരി വൃദ്ധ അലിയോന ഇവനോവനയെയും സഹോദരി ലിസവറ്റയെയുമാണ് നിക്കോവ് കൊലപ്പെടുത്തിയത്. രക്ഷപ്പെട്ട് മുറിയിലെത്തിയ അയാളെ അസ്വസ്ഥത കീഴ്പ്പെടുത്തുന്നു. കഴുകിക്കളഞ്ഞ ചോരപ്പാടുകൾ പതിയെ ഉള്ളിൽ അനക്കം വയ്ക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന നിക്കോവിൻ്റെ കഥകിൽ മുട്ടുകേൾക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുവെന്ന് കാവൽക്കാരൻ അറിയിക്കുന്നു. പോലീസ് എല്ലാം അറിഞ്ഞോ? പിടിക്കപ്പെട്ടോ അയാൾ? നാടകം തുടർന്ന് കേൾക്കുക.
4: എന്താ വേണ്ടത്?
5: അല്ല, ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞു.
4: നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ?
5: അതെ, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു.
4: ഓ, അപ്പൊ ഇതാണ് പ്രതി. കൊള്ളാം. ആ, അകത്തേക്ക് ചെല്ല്. അവിടെ രണ്ടാമതിരിക്കുന്ന സാറിനെ കാണിക്കേ. ഓ, അവിടെ വേറെ ആളുണ്ടല്ലോ. കുറെ സമയം കാത്തിരിക്കേണ്ടി വരും. പതുക്കെ പോവാം. ചിലപ്പോൾ പോവാൻ പറ്റിയില്ലെന്നും വരും കേട്ടോ.
5: ഓ ശരി. അപ്പോൾ അത് തന്നെ കാര്യം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. 22 വയസ്സുള്ള ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും അങ്ങോട്ട് ചെല്ലാം.
6: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
5: എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്.
6: ഓ, ഒരു വിദ്യാർത്ഥിക്ക് കടം കൊടുത്ത പണം തിരിച്ചു പിടിക്കാനായിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല അല്ലടാ?
5: പണമോ? എന്ത് പണം സാർ? ഞാൻ ആരുടെയൊന്നും പണം മേടിച്ചിട്ടില്ല, കൊടുക്കാനുമില്ല.
6: ആട്ടെ, എത്ര മണിക്കാണ് നിന്നോട് ഇവിടെ ഹാജരാകാൻ പറഞ്ഞിരുന്നത്? നിന്നോട് 9 വരാനല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പോൾ 12 നിനക്ക് തോന്നുമ്പോഴാണോടാ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത്?
5: എന്റെ പൊന്ന് സാറെ, 30 മുമ്പ് ഈ കടലാസ് എനിക്ക് കിട്ടിയത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു, എനിക്ക് തീരെ വയ്യ.
6: ഇങ്ങനെ ഒച്ച വെക്കണ്ട.
5: ഞാൻ ഒച്ച വെച്ചില്ലല്ലോ, നിങ്ങളാണ് എന്നോട് അലറിയത്.
6: വായടക്കടാ, ഇതൊരു സർക്കാർ ഓഫീസാ, അതിന്റെ മാന്യത പുലർത്തണം. പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറിട്ടോ അവന്റെ ഒരു ന്യായം പറച്ചില്.
5: സാറേ, ഒന്നും തോന്നരുത്. നിങ്ങളും സർക്കാർ ഓഫീസിലാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യാമോ?
6: അത് അന്വേഷിക്കേണ്ടത് നീ അല്ല, റസ്കോൾ നിക്കോ. നിന്റെ പേരിലുള്ള പരാതി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാറില്ല എന്നതാണ്. എന്നാൽ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും.

0: ആള് കൊള്ളാമല്ലോ. ഇതിലെല്ലാം ഉണ്ട്, നോക്ക്. ഓ, നീ ഒരു എഴുത്തുകാരനാണ് അല്ലേ?
1: എന്താണത്?
0: ആ, വായിച്ചു നോക്ക്. നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനുള്ള കൽപ്പന. ഒന്നുകിൽ നിങ്ങൾ പണവും കോടതി ചെലവും എല്ലാം ഉടനെ അടയ്ക്കണം, അതല്ലെങ്കിൽ എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് എഴുതി തരണം.
1: എന്നാ സാർ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ.
0: ഇല്ലേ, പിന്നെ ഇതെന്താണ്? ഏഹ്,

0: ഇത് എന്റെ വീട്ടുടമയുടേതാണ്.
1: ഓഹോ, അപ്പൊ നിങ്ങൾ കടം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതോ?
2: അല്ല, ഇവിടെ എന്താണ് ഒരു ബഹളം?
1: സാർ, ഇങ്ങോട്ട് ദയവായി നോക്കാമോ? ഒരു എഴുത്തുകാരൻ വിദ്യാർത്ഥി, അല്ല മുൻ വിദ്യാർത്ഥി, പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നില്ല. വിധിയായി പണം തിരിച്ചു കൊടുക്കുന്നില്ല, മുറി ഒഴിഞ്ഞു കൊടുക്കുന്നുമില്ല. ഇതാണ് ആ മാന്യൻ. എങ്ങനെയുണ്ട്?
2: ദാരിദ്ര്യം ഒരു പാപമല്ല. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഇവന്റെ മേൽ ചാടിക്കയറാതെ. എന്റെ സുഹൃത്താണ് നിക്കോ.
0: ഞാനൊരു പാവം വിദ്യാർത്ഥിയാണേ. രോഗവും ദാരിദ്ര്യവും മൂലം ആകെ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പഠിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അകലെ അമ്മയും സഹോദരിയുമുണ്ട്. വീട്ടുടമസ്ഥ ആഹാരം തരുമായിരുന്നു. ഇപ്പോൾ അവർ അത് നിർത്തി. 4 മാസമായി ഞാൻ അവർക്ക് വാടക ഇനത്തിലൊന്നും കൊടുക്കുന്നില്ല.
2: അപ്പോൾ ഈ കേസ്
0: ഞാനൊന്ന് പറയട്ടെ. ഏകദേശം 3 വർഷമായി ഞാൻ ആ വീട്ടിൽ കഴിയുന്നു. അവരുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കവളെ താല്പര്യമില്ല. പലപ്പോഴായി എനിക്ക് തന്ന പണമായിരിക്കാം തിരിച്ചു പിടിക്കുന്നത്.
2: എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിടാനുള്ള സ്ഥലമല്ലിത്. നിങ്ങൾ ഇതിൽ എഴുതിത്തരൂ.
0: എന്തെഴുതാൻ?
2: എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിക്കോ,
3: നിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് പേന പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ എന്താ, നിങ്ങൾക്ക് വല്ല അസുഖവുമുണ്ടോ?
0: അതെ, എനിക്ക് വയ്യ. എന്റെ തല ചുറ്റുന്നു. എന്നാലും ഞാൻ എഴുതിക്കൊള്ളാം. നിങ്ങൾ പറഞ്ഞോളൂ.
2: അത് മതി, ഇവിടെ ഒപ്പിട്ടാൽ മതി.
0: എന്താണ്, എനിക്ക് വയ്യ. എന്റെ ദേഹമാസനം തളരുന്നു.
1: എന്തുപറ്റി?
0: എന്നെ ഒന്ന് താങ്ങി പിടിച്ചോ.
3: എന്താണ് നിങ്ങൾക്ക് നിക്കോ? അല്ല, തീരെ സുഖമില്ലല്ലോ. എന്നാണ് നിങ്ങൾക്ക് അസുഖം ബാധിച്ച്? അല്ല, കുറച്ചു ദിവസം ആയോ?
0: ഇന്നലെ മുതൽ തുടങ്ങിയതാ.
3: ഇന്നലെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരുന്നു?
0: പോയിരുന്നു.
3: ഇത്രയും അസുഖം വെച്ചോണ്ടോ?
0: അതെ.
3: എത്ര മണിക്ക്?
0: ഏകദേശം 8 മണിക്ക്.
2: നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ.
0: ഇല്ല.
2: എങ്കിൽ എവിടേക്കാണ് പോയത്?
0: തെരുവിലേക്ക്.
2: ഇപ്പോൾ വ്യക്തമായി.
1: അവന് നേരെ നിൽക്കാൻ പോലും വയ്യ.
2: റെസ്കോൾ നിക്കോ, നിങ്ങൾക്ക് പോകാം. ഒറ്റയ്ക്ക് പോകാമോ?
0: പോകാം. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പോകാം. ഞാൻ പോയിക്കൊള്ളാം. മനസ്സിലേക്കൊരു ഭാരം കടന്നു കയറുകയാണ്. ഞാനാണോ ഇന്നലെ? അതെല്ലാം എങ്ങനെ എങ്ങനെ എനിക്ക് ചെയ്യാൻ ത്രാണിയുണ്ടായി? ഒരാദർശത്തിന്റെ പിൻബലത്തിൽ അതൊരനിവാര്യതയായിരുന്നു. കൊള്ളപ്പലിശക്കാരിയെ ഉന്മൂലനം ചെയ്യുക. പക്ഷേ ഞാൻ പിടിക്കപ്പെടാത്ത ഞാൻ രക്ഷയുടെ കയറുകൾ കൊണ്ട് അദൃശ്യമായ ബന്ധനത്തിലൂടെ എത്ര കാലം എത്ര കാലം. ഭാരം വർദ്ധിക്കുകയാണ്. വയ്യ വയ്യ, കിടക്കണം. മരിച്ചതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ ഒന്നും

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 9 സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക
1: പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
3: സ്വരസാഗരത്തിൽ നിന്ന് പീലീല പാടിയ

പ്രതികൾ കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിലുള്ള ശിവകാമേശ്വരി എന്ന് തുടങ്ങുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

അവസാനമായി കാനഡ രാഗത്തിലുള്ള എന്നെ നീ എന്ന് തുടങ്ങുന്നു താളം ആദി തിശ്രനട ശ്രീകുമാരൻ തമ്പിയുടെ രചന.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് പി ലീല പാടിയ കൃതികൾ. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
4: ശനി രാവിലെ 11:50
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിൽ

0: ായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതു സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12-ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് നടപടി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. സെൻസസിന്റെ 2-ാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് 2-ാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.
2: കൂട്ടുകാരി.

0: கல்ல சுராசுர சன்னுத்த பாத சன்னுத்த பாத
1: ഇന്ന് കൂട്ടുകാരിയിൽ നൃത്ത അധ്യാപികയായ ഗിരിജാചന്ദ്രനുമായുള്ള അഭിമുഖം കേൾക്കാം. ഗിരിജാചന്ദ്രനുമായി സംസാരിക്കുന്നത്

0: എഴുപത് വർഷത്തോളം നൃത്തത്തെ ഒരു ഉപാസനയായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരിയിൽ. നൃത്തത്തിൻ്റെ ഗുരു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി ഗിരിജാചന്ദ്രൻ കൂട്ടുകാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: എങ്ങനെയാണ് ആദ്യമായിട്ട് നൃത്ത പഠനം തുടങ്ങുന്നത്?
1: പൈതൃകമായിട്ട് വന്നതാണ്. എൻ്റെ മുത്തച്ഛൻ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളത്തിൻ്റെ ഹെഡായിരുന്നു, പ്രൊഫസർ വിദ്വാൻ സി എ ഗോപാലപിള്ള എന്ന് പറയും. അദ്ദേഹം കഥകളിയുടെ വലിയ ആരാധകനാണ്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഞാൻ വളർന്നത്.
0: കലാപാരമ്പര്യമുള്ളതാണ്.
1: അദ്ദേഹം കഥകളി ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. നൃത്തത്തോടും സംഗീതത്തോടും ഒക്കെ ഉള്ള ഒരു അഭിരുചി ബ്ലഡിൽ തന്നെ ഉള്ളതാണ്. ട്രിവാൻഡ്രത്ത് ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് കലാക്ഷേത്ര ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ അച്ഛൻ കൊണ്ടാക്കിയത്. അവിടെ കൊണ്ടാക്കി ഭരതനാട്യമെന്നോ മോഹിനിയാട്ടമെന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ പാട്ടുകൾ എടുത്ത് നമ്മളെ നൃത്തത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ എനിക്ക് ഇപ്പം തന്നെ ഓർമ്മയുണ്ട്. ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറു കേശോദയും കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു, അതാണ് സാർ എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പോലെ ഇങ്ങനെ ചിട്ടയായിട്ട് അടവുകൾ പഠിച്ച് അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കുട്ടികളെ നൃത്തം പഠിക്കാൻ അയക്കുന്നു, അതുപോലെ അയച്ചു, അത്രയേ ഉള്ളൂ. ഭരതനാട്യത്തോട് താല്പര്യം വന്നപ്പം കൊട്ടാരം നർത്തകിയായിരുന്ന ഇന്ദിരാബായി തങ്കച്ചിയുടെ അവിടെ കൊണ്ടാക്കി അച്ഛനെന്നെ. അത് കഴിഞ്ഞ് ഒരു 10-15-16 വയസ്സൊക്കെ ആയപ്പം ശുചീന്ദ്രം എം എം പിള്ള എന്നും പറഞ്ഞ ഒരു വിദ്വാനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരന്മാരെ മൃദംഗം പഠിപ്പിക്കാനുമൊക്കെ ശുചീന്ദ്രത്തു നിന്നാണ് ആൾ വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ഭരതനാട്യത്തിലോട്ട് എന്നെ കൊണ്ടുവന്നതും. ഇതിൽ ഇവൾക്ക് വലിയ ഭാവിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ആധികാരികമായി ഭരതനാട്യം ആദ്യം പഠിക്കുന്നത്.
0: പിന്നെയാണോ ഈ ഇങ്ങനെ ശാസ്ത്രീയ നൃത്തം പഠിക്കുന്നത്?
1: ഞാൻ ഈ ഇന്ദിരാബായി തങ്കച്ചിയുടെ അടുത്ത് പഠിക്കുമ്പോഴും അവർ ഭരതനാട്യമാണ് പഠിപ്പിച്ചിരുന്നത്. ഓൾഡ് ട്രഡീഷൻ ഓഫ് ഭരതനാട്യം. അന്ന് ഈ മോഹിനിയാട്ടം എന്നും കുച്ചിപ്പുടിയും ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല, പ്രചാരത്തിലില്ലായിരുന്നു ശരിക്കും. മോർ ദാൻ 65 years back തിരുവനന്തപുരത്ത് അത്രയും പ്രശസ്തരായ ക്ലാസിക്കൽ ഡാൻസുകാരുണ്ടായിരുന്നു. ഞാൻ ആകെ കേട്ടിട്ടുള്ളത് ഗുരു ഗോപിനാഥിനെ പറ്റി. 78 ചെന്നൈ പോയി. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ടായിരുന്നു വിവാഹം. അപ്പോൾ 2 അവിടെ ലോകപ്രശസ്ത ഗുരുവായിരുന്ന വെമ്പട്ടീച്ചിൻ്റെ സത്യത്തിൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയും ഞാനും കൂടെ ഒന്നിച്ച് പഠിക്കാൻ പോയി. പക്ഷെ അന്നുമൊക്കെ എൻ്റെ മനസ്സിൽ ഭരതനാട്യം ഭരതനാട്യം നീ ഉള്ളൂ. അടയാർ കെ ലക്ഷ്മണൻ്റെ അടുത്ത് ഭരതനാട്യം പഠിക്കാൻ പോയി. വെമ്പട്ടീച്ചിൻ്റെ സത്യത്തിൻ്റെ അടുത്ത് കുച്ചിപ്പുടി പഠിക്കാനും പോയി. അന്നും കുച്ചിപ്പുടി സാറിൻ്റെ അടുത്ത് പഠിച്ചത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ സഹോദരിയാണ്. പക്ഷെ ഞാൻ ഈ 5 അവിടെ തന്നെ ഇരിക്കും, 8 to 1 മേ ബി ഇപ്പം പറയാം അവൾ പഠിച്ചതിനെ കാട്ടി ഞാൻ പഠിച്ചു. എനിക്ക് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ആക്ച്വലി ഞാൻ കുച്ചിപ്പുടിയുടെ കാര്യത്തിൽ ഒരു ഏകലവ്യനാണ്. അസംഖ്യം കുച്ചിപ്പുടി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ആധികാരികമായി തന്നെ വായിച്ചും പല പല മഹാന്മാരുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് കുച്ചിപ്പുടിയിലോട്ട് നല്ല ബോധവും അവഗാഹവും എനിക്കുണ്ട്. പെർഫോം ഒന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ.
0: മോഹിനിയാട്ടം തന്നെ ആ ഒരു സമയത്തുള്ളതല്ല, പിന്നീട് അത് മാറി മാറി വന്നു. വേഷമായാലും നൃത്തത്തിന്റെ ആയാലും അങ്ങനെ ഒരു മാറ്റം ഭരതനാട്യത്തിൽ ഉണ്ടായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഉണ്ട്. ഭാരതത്തിന്റെ നൃത്തം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം എന്നാണ് ശരിക്കും. ബാക്കിയുള്ള എല്ലാ ശാസ്ത്രീയ നൃത്തങ്ങളും അതിന് മുമ്പ് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ അത് വെളിയിലോട്ട് വന്നത് ഭരതനാട്യത്തിന് ശേഷം തന്നെയാണ്. പിന്നെ കലാക്ഷേത്രയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ. പലതരം പാണികളുണ്ടല്ലോ ഭരതനാട്യം. അപ്പൊ കലാക്ഷേത്ര പാണി എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഒരുപാട് മാറ്റം വന്നു, ഒരുപാട് മാറ്റം വന്നു. കുച്ചിപ്പുടിയും അതുപോലെയാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നാടകമല്ലേ, ആണുങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീവേഷം കെട്ടി. പക്ഷെ വെമ്പട്ടി ചിന്നസത്യത്തിനെ പോലെയുള്ള മഹാന്മാര് ഇത് മറ്റുള്ള നൃത്തം പോലെ അതിനൊരു പ്രചുര പ്രചാരം സിദ്ധിക്കാൻ ഏക കാരണം അദ്ദേഹമാണ്, വെമ്പട്ടി ചിന്നസത്യമാണ്. അദ്ദേഹമാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇനങ്ങളാക്കി കൊണ്ടുവന്ന് ഈ നാടകത്തിൽ നിന്ന് മാറി. നാടകം എന്ന് പറഞ്ഞാൽ 8-10 ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നൃത്തരൂപമാക്കി കൊണ്ടുവന്ന് അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്തതിന് എണ്ണമില്ല. അങ്ങനെയാണ് ഇത് ഇത്രത്തോളം ഇന്നിപ്പം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്ന് പറയുന്നതിനൊക്കെ ഏകദേശം ഒരേ ഒരു സ്ഥാനം തന്നെയാണ്.

0: അതിന് നമ്മുടെ ഒരു കലോത്സവങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു പങ്ക് എങ്ങനെയായിരുന്നു?
1: കലോത്സവം ഒരുപാട് നമ്മുടെ നൃത്തകല എന്ന് മാത്രമല്ല, സംഗീത കർണാട്ടിക് മ്യൂസിക് ആയാലും ഒരുപാട് കല മുന്നോട്ട് വരാൻ കലോത്സവത്തെ പോലെ സഹായിച്ച വേറൊന്നുമില്ല. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശശുദ്ധി? അതിന്നില്ല. ഇന്ന് ഇത് നിർത്തണം എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. ഇത്രയും നിലവാര തകർച്ചയാണ് ഇപ്പം കലോത്സവം എന്ന് പറയുന്നത്. പിന്നെ കലോത്സവം കൊണ്ട് ഉണ്ടായ ഒരു ഗുണം, വിസ്മൃതിയിലാണ്ട് കിടന്ന ഒരുപാട് കലാരൂപങ്ങൾ ലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ മാർഗം കളിയെന്നും ഈ ഒപ്പന എന്നും ഈ ദഫുമുട്ടെന്നും ഇതൊക്കെ പണ്ട് ഞാൻ യുവജനോത്സവത്തിന് ആദ്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ, അതായത് 70s ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു ശാസ്ത്രീയ നൃത്തം, ഒരു നാടോടി നൃത്തം, ഒരു കർണാടക സംഗീതം, ഒരു ലളിത സംഗീതം, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നു കലോത്സവം കൊണ്ട്.
0: നൃത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോ മറ്റ് കലകൾ നമ്മൾ അഭ്യസിക്കും, ഇപ്പൊ പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓടക്കുഴൽ വായിക്കുന്നു, അതിനൊക്കെ ഒരു ഓടക്കുഴൽ മതി, അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാടിയാൽ മതി. പക്ഷെ നൃത്തമാകുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ചെലവ്, നൃത്തത്തിന് കൂടുതൽ പേര് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴും നൃത്തത്തിന്റെ ഒരു ചെലവ് ആലോചിച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവില്ലേ?
1: അതായത് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് തന്നെയാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഇപ്പം തന്നെ ഒരു എല്ലാ ബ്രാഞ്ചിനും കൂടെ ഒരു മോർ ദാൻ 600-700 പിള്ളേരുണ്ട്. അതിൽ 30% ഓഫ് സ്റ്റുഡൻസ് ആർ ലേണിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ ആ കുട്ടി ഇതിൽ നിൽക്കുമെന്നും ആ കുട്ടിക്ക് ഇതിനുള്ള ടാലൻസ് ഉണ്ടെന്നും എനിക്ക് ബോധ്യം വരണം. ഒരു പൈസയും വാങ്ങിക്കില്ല ഞാൻ. ഡ്രസ്സും മറ്റ് സംഭവങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ കൊടുക്കും. ഞങ്ങളുടെ അവിടെ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസിനൊന്നും കുട്ടികൾക്ക് കോസ്റ്റ്യൂം ഒന്നും തയ്ക്കണ്ട, എല്ലാം ഞങ്ങളുടെയാണ്. ഒറ്റയ്ക്കൊക്കെ അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികൾ പൈസ ചിലവാക്കാൻ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. ഒരുപാട് ചിലവാണ്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുവച്ച് ഞാൻ ചിലപ്പം നടത്തി കൊടുക്കും. ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നവർക്ക് ഞാൻ തന്നെ ടീച്ചർ പോസ്റ്റ് കൊടുക്കും. ഞാൻ ഒരു കലോത്സവത്തിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് കഴിഞ്ഞ വർഷം തന്നെ കാണാൻ പോയി. ഞാൻ ഒരു മംഗലം കളിയോ അത് കളിച്ച ഒരു ടീം എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ കുട്ടികളുമായിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര താളാത്മകമാണ് ആ മംഗലം കളി. ഞാനിപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഇത് എങ്ങനെ പഠിച്ചു? കാട്ടിനകത്ത് ആൾക്കാർ വന്ന് പഠിപ്പിച്ചത്, സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രീയമായിട്ടൊന്നും പഠിപ്പിച്ചു? അയ്യോ, ഞങ്ങൾക്കൊക്കെ എങ്ങനെ അതൊക്കെ പഠിക്കാൻ പറ്റും? പൈസ വേണ്ടേ, ഞങ്ങൾക്ക് അതൊന്നും ഇല്ല. അതുമല്ല, അതൊക്കെ പഠിക്കണമെങ്കിൽ ഇനി ടൗണിലോട്ടൊക്കെ വരണ്ടേ? അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നു, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ അത് വിചാരിച്ചു, എന്താഗ്രഹങ്ങൾ, എന്ത് ടാലൻറ്റഡ് ആണ് ആ കുട്ടികൾ. ഞാൻ ഇവിടെ വന്ന് ക്ലബ്ബുമായിട്ട് ആലോചിച്ച് കോട്ടൂർ വനത്തിൽ ഒരു ക്ലാസ് തുടങ്ങി. ഇപ്പം ഒരു വർഷം പൂർത്തിയായി. കോട്ടൂർ വനത്തിലോട്ട് കയറുന്ന സ്ഥലത്ത് അവിടെ ഒരു ലൈബ്രറിയുണ്ട്. SC ST കുട്ടികളും വനത്തിനകത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും എല്ലാം അവിടെ വായനയ്ക്ക് വരും. അവിടെ ഞാൻ ഒരു ക്ലാസ് തുടങ്ങി, 100% ഫ്രീ ഓഫ് കോസ്റ്റ്. അതെങ്ങനെയെന്ന് വെച്ചാൽ അവിടെ വലിയ സ്ക്രീനുണ്ട്. അപ്പോൾ മാസത്തിൽ 8 ദിവസം ഓൺലൈനിൽ പഠിപ്പിക്കും. ആ സ്ക്രീനിൽ കൂടെ അവിടെ ഒരു നല്ല കെയർടേക്കറുണ്ട്. എല്ലാ കുട്ടികളെയും അവിടെ വരുത്തി ഓൺലൈനിൽ വലിയ സ്ക്രീനായതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കുട്ടികളെയും കാണാം. ഞങ്ങൾ 3 teachers പഠിപ്പിക്കുന്നത്. മാസത്തിൽ 1 ദിവസം അങ്ങോട്ട് പോകും. ആ മാസം പഠിപ്പിച്ച സിലബസ് എല്ലാം എനിക്ക് അതിൽ കുറച്ച് കുട്ടികളെ ഒന്ന് ഒരു പ്രൊഫഷണൽ നൃത്തരംഗത്തേക്ക് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി.
0: ഈ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, കോവിഡിന്റെ സമയത്താണല്ലോ ഈ ഓൺലൈൻ പഠനം, നൃത്ത പഠനം.
1: അതെ അതെ,
0: കലകൾ ഓൺലൈനായിട്ട് പഠിച്ചാൽ അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് ഒരു വാദം ഉണ്ടല്ലോ, ടീച്ചർക്ക് അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്?
1: ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നേയില്ല. ഓൺലൈനിൽ പഠിക്കുമ്പോൾ ലാഗ് വരും. നമ്മളിപ്പോൾ തക്ക ദീ മീ പറഞ്ഞു കഴിയുമ്പോഴേ അവർ തക്ക ചവിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കൊറോണ സമയത്ത് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ 10-500 കുട്ടികളെ ഒരു 10-30 ബാച്ചായിട്ട് തിരിച്ച് ഓരോ ടീച്ചേഴ്സിനും കൊടുത്ത്, ഒരു ടീച്ചറിന് 20 കൊടുത്ത് ഒരു 1.5 hour ക്ലാസ് ആകുമ്പോൾ ഓരോ കുട്ടിയായിട്ട്, അങ്ങനെ ഇത് ഞാൻ അങ്ങ് പ്രാവർത്തികമാക്കി. എനിക്ക് പൂട്ടേണ്ടിയൊന്നും വന്നില്ല. എല്ലാവരും സ്ഥാപനം പൂട്ടിപ്പോയി എന്നൊക്കെ പറയാം, എനിക്ക് അങ്ങനെയൊന്നും വന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്തു നിന്ന് പഠിച്ചിട്ട് കല്യാണം കഴിഞ്ഞും ജോലിയായിട്ടൊക്കെ ഫോറിനിലൊക്കെ പോകുന്ന കുട്ടികൾ പറയും, ഞങ്ങൾക്ക് അവിടെ പഠിച്ചതൊക്കെ കാണുമ്പോൾ പറ്റുകയില്ല, ഞങ്ങൾക്ക് തുടരാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതൊരു
0: നല്ലൊരു
1: വഴി. എൻ്റെ ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞില്ല, 2022 ലോകത്ത് മുഴുവനുമുള്ള എൻ്റെ 750 കുട്ടികൾ പെർഫോം ചെയ്യാൻ വന്നിരുന്നു. ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങി. തുടങ്ങിയെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു.

0: അതായത് അവർ അവരുടെ ബാച്ചിൽ പഠിച്ച ഒരു 20 പിള്ളേരെ ഒരു ബാച്ചാക്കി. അങ്ങനെ ഒരു 10-20 ബാച്ച് ഉണ്ടാക്കി ഐറ്റംസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും പഠിക്കുക. അവർക്കൊക്കെ പഠിക്കാൻ വീഡിയോ കണ്ടാൽ പഠിക്കും. പഠിച്ചിട്ട് ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഞാൻ. അവർ നന്നായിട്ട് പഠിച്ചിട്ട് ഒരാഴ്ച എല്ലാവരും ഇവിടെ വന്ന് താമസിച്ചു, ഭംഗിയായിട്ട് കളിച്ചു. എല്ലാ ദിവസവും അവസാനത്തെ ഐറ്റം ഓൾ സ്റ്റുഡൻസിൻ്റെയാണ്. പിന്നെ എൻ്റെ പഴയ സ്റ്റുഡൻസ്, ഇപ്പം പ്രശസ്തരായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് ഒരുപാടുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ച് പെർഫോം ചെയ്യിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഒരു കുട്ടിയെ കാണുള്ളൂ. ഒരു ക്ലാസ്സിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എടുക്കും. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരടവ് ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓഡിയോ ഓഫ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് ആ ചൊല്ല് പറഞ്ഞ് കളിക്കാൻ പറയും. അപ്പം ഈ ലാഗ് വരികയില്ല. എനിക്കതുകൊണ്ട് എല്ലാ രാജ്യത്തെ പിള്ളേരുമുണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള പിള്ളേരുണ്ട്. എല്ലാവരും പറയും എന്തോ പാടാണ് ഈ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ഓൺലൈനിൽ പഠിച്ച് 3 വർഷം പൂർത്തിയാക്കി ഇവിടെ വന്ന് 2 കുട്ടികൾ അരങ്ങേറ്റം നടത്തി. കണ്ട ചീഫ് ഗസ്റ്റൊക്കെ പറഞ്ഞു നേരിട്ട് വന്ന് പഠിക്കണവരുപോലും ഇങ്ങനെ കളിക്കില്ല. അത്ര ഭംഗിയായിട്ട് കളിച്ചു രണ്ടുപേരും.
1: എത്രത്തോളം കർക്കശയായിട്ടുള്ള ഒരു അധ്യാപികയാണ്?
0: ആണ്, വളരെ കർക്കശയാണ്. എന്ന് വെച്ചാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം താല്പര്യവും ജീവനും ഒക്കെയാണ്. ക്ലാസ് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയും ഒക്കെയാണ്. പക്ഷെ ക്ലാസ്സിൽ ഞാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. അത് പഠിക്കുന്ന കാര്യത്തിലായാലും യൂണിഫോമിൻ്റെ കാര്യത്തിലായാലും പങ്ച്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും, സമയം 10 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 10:10 ഞാൻ കയറ്റൂല. ടീച്ചേഴ്സിനും കർശന നിർദ്ദേശമാണ്, ക്ലാസ്സിൽ മൊബൈൽ എടുക്കാൻ പറ്റൂല. ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക്. പിന്നെ

0: തട്ടിക്കൂട്ടലിനില്ല. ഹൗസ് വൈഫ്സ് ആയാലും 74 വയസ്സ് വരെയൊക്കെ ഉള്ളവരുണ്ട് എൻ്റെ ക്ലാസ്സിൽ, അവർക്ക് പറ്റുന്ന പോലെ പഠിപ്പിക്കും. പക്ഷേ കളിക്കുന്നത് കളിച്ചതായിരിക്കണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര
1: ഒരു നർത്തകിക്ക് നിർബന്ധമായിട്ടും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നത്?
0: എന്താണ് ഒരു നല്ല നർത്തകൻ അല്ലെങ്കിൽ നർത്തകി എന്നുള്ളതിന്? നമ്മുടെ നാട്യശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് ജവ, ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്പീഡിൽ കളിക്കണം, സ്ഥിരത്വം, ജവ സ്ഥിരത്വം, സ്റ്റെഡിനെസ്, ബോഡിയുടെ കുഞ്ഞു വളഞ്ഞു നിന്ന് കളിച്ചാൽ കൊള്ളാമോ. രേഖാച, രേഖ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അടവൂസ്, ലൈൻസ്, കൈ ഇന്നടത്ത് വെച്ചാൽ ഇന്നടത്ത് ഇരിക്കണം. അത് ഭ്രമരി മീൻസ് കറങ്ങി, കറങ്ങിയാൽ അവിടെ തന്നെ നിൽക്കണം. ദൃഷ്ടിർ, ബ്രൈറ്റ് ഐസ്. അശ്രമഹ എന്ന് വെച്ചാൽ സ്റ്റാമിന. മേധ, ഇൻ്റലക്റ്റ്. ശ്രദ്ധ, കോൺസെൻട്രേഷൻ. വചോ, സംസാരിക്കാനുള്ള കഴിവ്. ഗീതം. ഇത്രയും 10 കാര്യങ്ങളുണ്ടെങ്കിലേ നൃത്തം പഠിക്കാവൂ. ഞാൻ കർണാടിക് മ്യൂസിക് കമ്പൽസറിയാണ്, പക്ഷെ അങ്ങ് പാടണം എന്നല്ല, എല്ലാവർക്കും ഇപ്പം പാടാനുള്ള കഴിവ് കാണൂലല്ലോ. ആ താളബോധവും, ഒരു രാഗം കേട്ടാൽ ഉടനെ ഇത് ഇന്ന രാഗമാട്ടിലുള്ള ഒരു ഐറ്റമാണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ഇത്. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഞങ്ങളുടെ അവിടെ കമ്പൽസറിയാണ്, സംസ്കൃത് ലാംഗ്വേജ് നിർബന്ധമായിട്ടും പഠിപ്പിക്കും. അതെല്ലാം പഠിക്കാനുള്ളവരെ ചേർക്കുള്ളൂ.
1: ഇപ്പൊ ചില കുട്ടികളെ നിർബന്ധിച്ച് അയക്കുന്നവരുണ്ടാവും, ചിലര് അവരുടെ തന്നെ താല്പര്യത്തിന് നിർബന്ധിച്ച് വരുന്നതും. പക്ഷെ ആദ്യത്തെ ഒരു 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാലുവേദന വരും, കൈവേദന വരും.
0: ഞാന് അഡ്മിഷന് കുട്ടികൾ വരുമ്പോ പേരൻസിനെ മാറ്റി നിർത്തി ഞാൻ കുട്ടിയോട് സംസാരിക്കും, മോള് അമ്മ പറഞ്ഞിട്ടാണോ വരുന്നത്, മോൾക്ക് ഇഷ്ടമുണ്ടോ. ചിലവർ പറയും എനിക്ക് വേണമെന്നൊന്നുമില്ല, അമ്മയാണ് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ അവരടുത്ത് പറയും കുട്ടിക്ക് വേറെ വല്ലതിലും ആയിരിക്കും ടാലൻസ്, വെറുതെ അയക്കണ്ട, ഇത് കാശ് ചിലവുള്ള ഒരു സംഭവമാണ് എന്ന് പറയും. ഞാൻ അത് നല്ലോണം സംസാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ 100-ൽ ഒരു 90% ടേസ്റ്റ് ഉണ്ട്. അത് ആ ഫസ്റ്റിൽ തട്ടടവ് ചവിട്ടുമ്പോൾ നമുക്കറിയാം. പിന്നെ നമ്മുടെ അഹോരാത്രമായ കഷ്ടപ്പാട് കൊണ്ട് ശരിയാവുന്നവരുമുണ്ട്, പക്ഷേ അധികം കുട്ടികൾക്കും ടാലൻസ് ഉണ്ട്. എനിക്കറിഞ്ഞൂടാ, ഞാനത് പണ്ട് ഞാൻ മനസ്സിലാക്കാത്തതാണോ, പണ്ട് ഇത്രയും ആൾക്കാർ ഇതിലോട്ട് വരാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാരും അങ്ങ് പഠിക്കുകയല്ലേ. ഇപ്പൊ വന്ന് നോക്കിയാ അറിയാം, ഫസ്റ്റ് 2 മണിക്ക് തുടങ്ങിയ ഒരു 2 to 3.5 വരെ 80 കുട്ടികൾ താഴെ ഇറങ്ങും, 4 to 5 അടുത്ത 80 പിള്ളേർ കയറും. ഓരോ നിലയിലും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് അവരവരുടെ കുട്ടികളെ അവരവർ പഠിപ്പിക്കും. പക്ഷേ ടീച്ചേഴ്സ് എന്നോട് ടീച്ചർ ഇന്ന കുട്ടി പറ്റില്ല എന്ന് പറയുന്നത് വെരി റയർ, വളരെ കുറവാണ്. ഒരു സ്റ്റേജിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ടാലൻസ് ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പറിച്ചെടുക്കും.

0: അത് കുട്ടികൾ താഴെ ഇറങ്ങും. 4 മണി തൊട്ട് 5:30 അടുത്ത 80 പിള്ളേർ കയറും ഓരോ നിലയിലും. പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് അവരവരുടെ കുട്ടികളെ അവരവർ പഠിപ്പിക്കും. പക്ഷേ ടീച്ചേഴ്സ് എന്നോട് ടീച്ചർ ഇന്ന കുട്ടി പറ്റില്ല എന്ന് പറയുന്നത് വെരി റയർ, വളരെ കുറവാണ്. ഒരു സ്റ്റേജിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ടാലൻസ് ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പറിച്ചെടുക്കും. അവരുടെ പെർഫോമൻസ് അനുസരിച്ചല്ലേ നമ്മുടെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്.
1: ഇപ്പൊ ടീച്ചർ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ, പക്ഷെ ഒരു മാനേജറാണ്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതാണ്, ഒരു പരിപാടി ഇവന്റ്സ് വലിയ വലിയ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു നല്ല ഓർഗനൈസറാണ്. ആദ്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല?
0: ഇല്ല, എനിക്ക് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കില്ല. അതെന്തെന്നറിയാമോ, ആദ്യമൊക്കെ ഈ പരിപാടിയുടെ തലേ ദിവസം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ എന്റെ സിൽവർ ജൂബിലി ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആളാകെ മാറി. അപ്പൊ തൊട്ട് ഞാൻ സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി, വെൽ പ്ലാൻഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാം ടെക്നോളജി വളർന്നത് കൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ അവർ ഒരാൾ അവിടെ ഇരുന്ന് കണക്കെഴുതുമൊന്നും വേണ്ട. ഫെസ്റ്റിവൽ കഴിയുമ്പോൾ, അതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങും. മിനിമം 3 വർഷം കഴിയാതെ ശാസ്ത്രീയത്തിന് സ്റ്റേജിൽ കയറ്റൂല. അരങ്ങേറ്റം എന്ന് ഇവിടത്തുകാർ പറയുന്നത് അരങ്ങേറ്റം എന്നുള്ള വാക്കിന് തികച്ച് എതിരാണ്. അരങ്ങേറ്റം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ രംഗപ്രവേശം അല്ലെങ്കിൽ അരങ്ങേറ്റം എന്ന് പറയുന്നത്. ഈ കുറേ കുട്ടികൾ ഒന്നിച്ച് ഈ അമ്പലത്തിൽ പോയി നിന്ന് ചെയ്യുന്നതൊന്നും അതൊന്നും അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മാർഗം തന്നെ തന്നെ ചെയ്യണം. എൻ്റെ ഇപ്പം 3 പേരുടെ ഉണ്ട്. പിന്നെ ചിലങ്ക പൂജ എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ ഒരുപാട് പേരെ ചെയ്യിപ്പിക്കും. ഇപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ തന്നെ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം പഠിക്കുന്നു. പക്ഷെ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരെല്ലാം ഫ്രീ ആണ്. ഒരുപാട് പേരുടെ സഹായം, കൂട്ടായ്മ, പിന്നെ എൻ്റെ സഹോദരങ്ങളെല്ലാം ആയിരുന്നു ഓർക്കസ്ട്രയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്. ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയും പോലെ റെക്കോർഡഡ് മ്യൂസിക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ട് നിലവാരത്തോടെ റെക്കോർഡ് ചെയ്ത എല്ലാം അത് മതി. വളരെ അപൂർവം ചെന്നൈയിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ സഭകളിലൊക്കെ പോകുമ്പോഴാണ് ലൈവ് ഓർക്കസ്ട്ര. പിന്നെ ഒറ്റയ്ക്ക് ഒരു കുട്ടി അരങ്ങേറ്റം ചെയ്യുമ്പോഴും ലൈവ് ഓർക്കസ്ട്ര, അല്ലാത്ത എല്ലാം റെക്കോർഡ് ചെയ്യാൻ. റെക്കോർഡ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവാണ്. ആയുഷ്കാലം നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പം ഞാനും എന്നെ പോലെയുള്ള കുറേ ടീച്ചേഴ്സും ഒക്കെ എല്ലാം കോപ്പിറൈറ്റ് എടുത്തു. നമ്മൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ സ്വന്തമായിട്ട്.
1: നമ്മൾ ഒരു കാലത്ത് പറയുമായിരുന്നു കലാകാരികളുടെ കലാജീവിതം വിവാഹത്തോടെ നിൽക്കും, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുമ്പോൾ അത് തുടരാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? ഇപ്പോൾ
0: എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് വന്നപ്പോഴേ ഞാൻ എൻ്റെ ഡിമാൻഡ് അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്മമാർ 2 വയസ്സായവരുണ്ട്, എല്ലാം ഞാൻ നോക്കിക്കോളാം, പക്ഷെ എൻ്റെ ഫീൽഡ് ഇതാണ്, അതിന് ഒരു തടസ്സവും നിൽക്കരുത്. ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ആ വാക്ക് പുള്ളി മരിച്ചു, ഇപ്പോൾ അതുവരെയും പാലിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സഹകരണമാണ് ഇത്രയും മുന്നോട്ട് പോകാൻ. അപൂർവം അധ്യാപകർക്കേ ഈ പ്രയാസം ഇപ്പം വരുന്നുള്ളൂ. മിക്കവാറുമുള്ള ഭർത്താക്കന്മാരൊക്കെ ഇപ്പം നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ, കുറച്ച് പേരേ ഉള്ളൂ പറ്റുന്നില്ല, വീട്ടിൽ സഹകരണം ഇല്ല എന്നൊക്കെ പറയണത്. എനിക്കങ്ങനെ ഒരു ഫീലിങ്ങും ഉണ്ടായിട്ടില്ല.
1: കൊറേ പ്രായം ചെന്നിട്ട് ആളുകൾ നൃത്തം പഠിക്കുന്ന ട്രെൻഡ് ഇപ്പോ എനിക്ക് അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റിയില്ല, എനിക്കിപ്പോ പഠിക്കണം എന്ന് പറയുന്നു. നമ്മള് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക തയ്യാറെടുപ്പ് എന്തെങ്കിലും നടത്തേണ്ടതായിട്ടുണ്ടോ?
0: ഒന്നുമില്ല. എന്റെ അടുത്ത് 76 വയസ്സായ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, എന്നെ കാട്ടി പ്രായമുള്ള. ഞാൻ പറയും ഇയാൾക്ക് പറ്റുന്ന പോലെ ഇയാള് പഠിപ്പിക്കാൻ. ഞാൻ ആഗ്രഹമല്ലേ മനസ്സിന്റെ, പക്ഷെ ഇപ്പം 6-7 മാസമായി നല്ല വ്യത്യാസം വന്നു. പക്ഷെ ഞാൻ അവർക്ക് പറ്റുന്ന പോലെ കൊറിയോഗ്രാഫി ചെയ്യും. കൊച്ചുകുട്ടികള് ഈ അരമണ്ഡലത്തിലും മുഴുമണ്ഡലത്തിലും ഒക്കെ ഇരിക്കും പോലെ അവർക്ക് പറ്റുമോ? ഇല്ല. അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഈ പാദഭേദങ്ങളും മണ്ഡലഭേദങ്ങളിലും അങ്ങനത്തതും ഉണ്ടല്ലോ, അതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് പറ്റുന്ന പോലെ കൊറിയോഗ്രാഫി ചെയ്യും, സ്റ്റേജിൽ കൈ ചെയ്യിപ്പിക്കുകയും ചെയ്യും.
1: വളരെ പാക്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്, ഇന്ന ഇത്ര സമയം ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? രാവിലെ തുടങ്ങുന്നതും
0: 6:30 ക്ലാസ് തുടങ്ങും. 6 മണിക്ക് എണീറ്റാ മതി. എണീറ്റ് വന്ന അമേരിക്കയിലെയും കാനഡയിലേക്കെ കുട്ടികൾ ടൈം വ്യത്യാസം കൊണ്ടേ 6:30 തുടങ്ങിയാ ഒരു 8:30 വരെ ഓൺലൈൻ ക്ലാസ് കാണും. 6:30 to 7:30 ഒരു കുട്ടി, 7:30 to 8:30 ഒരു കുട്ടി. അത് കഴിഞ്ഞാൽ 8:30 കുളിച്ച് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ മെയിൻ ബ്രാഞ്ചിൽ വരും വഴുതക്കാട്. അവിടെ ജോലി ഇല്ലാത്ത ഹൗസ് വൈഫ്സിൻ്റെ ക്ലാസ്സാണ് പകല്. ഒരുപാട് പേരുണ്ട്. ആ ക്ലാസ് ഉച്ചവരെ പോവും. ഉച്ചയ്ക്ക് 2 to 3:30 റെസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ 5 മണിക്കാണ് അടുത്ത ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ 4 to 5 എഗെയിൻ ഒരു ഓൺലൈൻ ക്ലാസ്. എന്നിട്ട് 5 മണിക്ക് അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് വഞ്ചൂര്, അവിടെ പോവും. അവിടെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ 7:30 ആവും. വീട്ടിൽ വരും. 8:00 to 9:30 അടുത്ത ഓൺലൈൻ ക്ലാസ്.

0: ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സേ കിട്ടുള്ളൂ ആഴ്ചയിൽ. ഓൺലൈൻ എന്ന് പറയുന്നത് എല്ലാം ഫോറിൻ സ്റ്റുഡൻസാണ്. നമ്മളുടെ വരുമാനം ഒരുപാട് കൂടുതലാണ് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കാനും നമുക്ക് പറ്റും. ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള പിള്ളേരുണ്ട്. നന്നായിട്ട് ചിട്ടയായിട്ട് പോകണം.
1: ആരോഗ്യം എങ്ങനെയാണ്?
0: ഒരു നിർബന്ധവും ഇല്ല ആഹാരത്തിന്, ഒരു നിർബന്ധവും ഇല്ല. പണ്ട് ഈ ക്ലാസ് തുടങ്ങിയ ഇടയ്ക്ക് കാലത്ത് 7 മണിക്കൊരു ഇരിപ്പിരുന്ന രാത്രി വരെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആളുകൾ വഴക്ക് പറയും, പോയി വല്ലതും കഴിക്കൂ കഴിക്കൂ. ഇപ്പം അങ്ങനെയല്ല, ഒരു 55-60 വയസ്സൊക്കെ കഴിയുമ്പോൾ കഴിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്ത് കുറേശ്ശെ ഇപ്പം വെജിറ്റേറിയനോടാണ് കൂടുതൽ താല്പര്യം. വെജിറ്റേറിയൻ അല്ല, നോണും കഴിക്കും, പക്ഷെ ഇപ്പം താല്പര്യം വരുന്നില്ല വയസ്സാവും തോറും.
1: പിന്നെ വ്യായാമത്തിൻ്റെ കാര്യം ചോദിക്കണമല്ലോ, നൃത്തമാണ്.
0: ഞാൻ ഇരുന്ന് പഠിപ്പിക്കുകയേ ഉള്ളൂ, ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപൂർവം കുട്ടികൾക്കേ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇരുന്ന് പഠിപ്പിച്ചാലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആൾ കാണും. യാത്രകൾ ഒരിടയ്ക്ക് കൊറോണ വരെ ഒരുപാട് യാത്രയായിരുന്നു എല്ലായിടത്തും പോലെ. ഇവിടെ നിൽക്കും പോലെ എല്ലാ രാജ്യത്തുള്ള കുട്ടികളെയും വീഡിയോയിൽ കാണാം, പഠിപ്പിക്കാം, സംശയം ചോദിക്കാൻ എല്ലാവരും ഇപ്പോഴും വിളിക്കും.
1: ഇനിയും ഒരുപാട് കുട്ടികളെ നൃത്തത്തിലേക്ക് കൊണ്ടുവരാനും നൃത്തത്തിലൂടെ അവർക്ക് അവരെ തന്നെ കണ്ടെത്താനും കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.
0: നന്ദി.
2: നൃത്ത അധ്യാപികയായ ഗിരിജാചന്ദ്രനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഗിരിജാചന്ദ്രനുമായി സംസാരിച്ചത് ഐശ്വര്യ.

കൂട്ടുകാരി. നാടു ഭരിക്കുന്ന ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്, മെയ് 4 രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പ്രത്യേക അറിയിപ്പ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയുണ്ടാകാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബോബി എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ, ശൈലേന്ദ്ര സിംഗ് എന്നിവർ ചേർന്നാലപിച്ചത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. അതിഥിയോടൊപ്പം ഇന്ന് നമ്മുടെ അതിഥി വൈൻലിസ്റ്റും ഗ്രാമി അവാർഡ് ജേതാവുമായ മനോജ് ജോർജ്, ഒപ്പം YS പൗർണമി.

0: ഹൃദയത്തിനും ആത്മാവിനും ഒരേ സമയം ആവശ്യമുള്ള മരുന്നാണ് സംഗീതം എന്ന് പറയാറുണ്ട്. വിശ്വസംഗീത ഭൂപടത്തിൽ തൃശൂരിൻ്റെ സ്ഥാനം മുദ്രിതമാക്കിയ ഒരു അതിഥിയാണ് നമ്മോടൊപ്പമുള്ളത്, മനോജ് ജോർജ്. പേരുകൊണ്ടുതന്നെ എല്ലാവർക്കും അറിയുന്ന ഗ്രാമി അവാർഡ് ജേതാവ് കൂടിയായ മനോജ് ജോർജിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്കിന്നറിയാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഒരുപക്ഷെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മടങ്ങിയെത്തുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: ബാല്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. സംഗീതത്തിലേക്കുള്ള യാത്ര, അതെന്നാണ് ആരംഭിച്ചത്, എങ്ങനെയായിരുന്നു ആ യാത്ര?
1: സംഗീതം ചെറുപ്പത്തിൽ തന്നെ എനിക്കിഷ്ടമായിരുന്നു. ഇപ്പം വീട്ടിലൊക്കെ അമ്മച്ചി പാട്ട് പാടും, അപ്പച്ചനാണെങ്കിൽ പാട്ടുകൾ എഴുതുമായിരുന്നു. ആ ഒരു സമയത്ത് അപ്പച്ച നാടകഗാനങ്ങളൊക്കെ എഴുതായിരുന്നു, അപ്പം അമ്മ അത് പാടും. അപ്പം അങ്ങനെ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മയുള്ളത്. എനിക്ക് രണ്ട് ചേട്ടന്മാരാണ്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിലത്തെ കൊയറുണ്ട്. അപ്പം ആ ഒരു കൊയറിൽ ഒരു വയലിനിസ്റ്റ് വയലിൻ വായിക്കായിരുന്നു. ഈ ശബ്ദം കേട്ട് ഞാൻ ഈ കൊയറിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ഇത് പോകുന്നതും താഴ്ന്നതും അതിൻ്റെ ശബ്ദവും ഒക്കെ അടുത്ത് നിന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വയലിൻ പഠിക്കണമെന്ന്. അപ്പം അപ്പച്ചൻ ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ചൊരു സംഗീതത്തിനോട് താല്പര്യമുള്ള ആളായതുകൊണ്ടും അപ്പച്ചൻ പറഞ്ഞു വൈ നോട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചാണ് പഠിക്കാൻ ചേർത്തത്. മൂത്ത ചേട്ടൻ ഗിറ്റാറ്, രണ്ടാമത്തെ ചേട്ടൻ കോങ്കോ ഡ്രംസ്, ഞാൻ വയലിൻ. അതിനാണ് തൃശ്ശൂർ കലാസാധനയിൽ ഞാൻ എത്തുന്നത്. അവിടെ ലെസ്ലി മാഷ്ടെ ശിഷ്യനായിട്ടാണ് തുടക്കമിക്കുന്നത്. ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആ ഒരു സമയത്താണ് ഞാൻ തുടങ്ങിയത്. അതിനു മുന്നേ എൻ്റെ പാട്ടൊക്കെ പാടാനൊക്കെ ശ്രമിക്കാറുണ്ട്, പാട്ട് ഇഷ്ടമാണ് പാടാനൊക്കെ. അപ്പം അങ്ങനെ ഈ വയലിൻ പഠിക്കാനായിട്ടാണ് കലാസനിൽ എത്തിച്ചേർന്ന് മാസ്റ്റർ എടുത്ത്. അങ്ങനെയാണ് പഠനം തുടങ്ങിയത്. ആ ഒരു സമയത്ത് കുറച്ച് തുടങ്ങിയെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം അങ്ങനെ പഠിച്ചു.

0: കാണും. ആ ഒരു സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ഇത്തിരി ഇത്ര എളുപ്പമല്ല പരിപാടിയല്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഒരു വിഷമം നേരിട്ട് സന്ദർഭത്തിൽ ഞാനത് നിർത്തി. അപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നു, അപ്പച്ചൻ വയലിനൊക്കെ മേടിച്ച് തന്നു. പക്ഷേ വീണ്ടും ഒരു വർഷത്തിന് ശേഷം തോന്നുന്നു, നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വയലിൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് തട്ടി നോക്കും. എങ്കിലും ആ ഒരു സമയത്ത് ഏതോ ഒരു നിമിഷത്തിൽ അത് എടുത്ത് ട്യൂണൊക്കെ ചെയ്യാൻ പഠിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ട്യൂൺ ചെയ്ത് ഞാൻ വായിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടം തോന്നി. മാഷ് പഠിപ്പിച്ച നൊട്ടേഷൻസൊക്കെ എടുത്ത് വെച്ച് അതിൽ നിന്ന് നോക്കി, ഓ അപ്പോൾ ഇതാണ് സംഭവം. അപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത്, ഇതിങ്ങനെയാണ്, ഇതാണ് സെമി ബ്രീഫ്സ്, ഇതാണ് മിനിംസ്, ടു ബീറ്റ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അത്രയും ഞാൻ വായിച്ചു. അപ്പോൾ ഭയങ്കര ആവേശം മൂത്തു, എനിക്ക് ഇനി എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മാഷടുത്ത് പോവാണ്. അപ്പോൾ മാഷ് കണ്ടപ്പോൾ പറഞ്ഞു, നീ തിരിച്ചു വന്നോ ലെസ്ലി മാഷ്? അപ്പോൾ ഞാൻ മാഷ് എനിക്ക് വീണ്ടും പഠിക്കണം. മാഷ് ഭയങ്കര സ്ട്രിക്റ്റാണ് ആ സമയത്തെ. പുള്ളിക്കാരങ്ങനെ പറഞ്ഞു, ആദ്യം മുതൽ ഞാൻ പഠിപ്പിച്ചവരെ എനിക്ക് വായിച്ച് കേൾക്കണം തെറ്റാതെ. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഒട്ടും തെറ്റാതെ ഞാൻ വായിച്ചു. മാഷ്ക്ക് അപ്പം എന്തോ തോന്നി, പിന്നെ ആൾ കൊള്ളാലോ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മാഷ് എന്നെ കൊണ്ട് ആദ്യം തന്നെ വായിപ്പിക്കും. 10-25 പേര് ഉണ്ടാവും ക്ലാസ് റൂംസിൽ. 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ക്ലാസ് കഴിയും, മാഷ് അടുത്ത ലെസൺ തരും, അത് വായിച്ച് കേൾപ്പിച്ചിട്ടും പ്രാക്ടീസ് ചെയ്ത് വരാൻ പറയും. അപ്പം അങ്ങനെയാണ് ഒരു സംഗീത യാത്ര തുടങ്ങുന്നത്.
1: വയലിനെ കുറിച്ചുള്ള കോട്ടുകളിൽ ഒരു കോട്ട് കണ്ടിട്ടുണ്ട്, വയലിൻ തന്ത്രികൾക്ക് മടി അല്ലെങ്കിൽ ആലസ്യം പറ്റിയ പണിയല്ല, പേഷ്യൻസ് ആണ് അവിടെ വേണ്ടത്. ആ ഒരു യാത്രയില് പിന്നീട് അങ്ങോട്ട് വളരെയധികം സമയമെടുത്തുകൊണ്ട് അതിനെ ഉപാസിച്ചുകൊണ്ട് ലോകം കണ്ട സംഗീതകാരന്മാരിൽ ഒരാളായി മാറി. ആദ്യത്തെ കേരളത്തിലെ എന്ന് പറയുന്ന കുറെ മികവുകൾ ലഭിച്ചിട്ടുണ്ട് ആദ്യ ഭാരതീയൻ. അപ്പൊ പിന്നീട് അങ്ങോട്ടുള്ള സംഗീതയാത്ര അതേക്കുറിച്ചാവട്ടെ.
0: പിന്നീട് അങ്ങോട്ട് അപ്പോഴേക്കും ഞാൻ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പച്ചന് ഡോക്ടറാക്കണം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പി സി തോമസ് മാസ്റ്റർ അടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടുവിട്ടു. അവിടെ ചെന്നിരുന്നാലും എനിക്ക് താല്പര്യം ഇതുതന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് കലാസദൻ. അപ്പോൾ കലാസദനിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ക്ലാസ്സിന് കുറച്ചൊക്കെ പോകുമ്പോൾ കഴിഞ്ഞാൽ നേരെ കലാസദനിലേക്കാണ് പോവുക. അവിടെ പ്രാക്ടീസൊക്കെ ചെയ്യേണ്ട, അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം മാഷ് ചോദിച്ചു, നിങ്ങൾക്ക് കലാസദനിൽ വായിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഓർക്കസ്ട്രയിൽ നമ്മുടെ സ്വപ്നം അതുള്ളൂ, നമ്മൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ടീമിൽ വായിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ പിന്നെ ഓഫ് കോഴ്സ് തീർച്ചയായും വീട്ടിൽ നിന്ന് വിടുമോ എന്നൊക്കെ ചോദിച്ചു. അതായത് അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ അങ്ങനെ വീട്ടിൽ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചു. എന്നാലൊരു പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പരിപാടികൾക്ക് എങ്ങനെ പോകും, പഠിത്തം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സംശയം ആർക്കായാലും ഉണ്ടാവും പാരൻസിന്. പക്ഷെ അതങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അപ്പച്ചൻ വിട്ടു, പോയിക്കൊള്ളാൻ പറഞ്ഞു, സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ് കലാസ്ഥാനിൽ ഞാനങ്ങനെ വായിച്ചു തുടങ്ങി. പല പ്രോഗ്രാംസിനൊക്കെ പോയി തുടങ്ങി. ആ സമയത്തേക്ക് ഞാനിവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തന്ന ഒരു 10-ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ ഇതിൻ്റെ ഓഡീഷനൊക്കെ വന്ന് ബി ഹൈ ഇതുകളുണ്ടല്ലോ, അതൊക്കെ പാസ്സായപ്പോൾ ഞാൻ ഇടയ്ക്ക് റെക്കോർഡിങ്ങിന് വരും ഇവിടെ. അപ്പം എനിക്ക് ആ ഒരു പെട്ടെന്ന് ഓർമ്മ ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്
1: സ്മരണ.
0: അതെ അതെ അതെ അതെ, ഇന്ന് ജി വേണുഗോപാലുണ്ട്, ഒരുമിച്ചേക്ക് തിരിച്ച് എൻ്റെ ബൈക്കിൽ കൊണ്ടുപോകും. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വലിയ മ്യൂസീഷ്യൻസായിട്ടും വലിയ സിംഗേഴ്സായിട്ടും ദാസേട്ടനായിട്ടും അതുപോലെ ചിത്രചേച്ചി, ഉണ്ണിമാനൻ, സുജാത, അപ്പോൾ അവർക്കൊക്കെ ഓർക്കസ്ട്ര കൊടുക്കാനായിട്ട് കലാസദനാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള മഹാ സംഗീത കലാകാരന്മാർ അല്ലെങ്കിൽ ഗന്ധർവന്മാർ ഇപ്പോൾ ദാസേട്ടനൊക്കെ ആയിട്ട് വായിക്കാനൊക്കെയുള്ള ഒരു അവസരം കിട്ടുന്ന ആ ഒരു കാലഘട്ടത്താണ്. അപ്പോൾ ഡിഗ്രി അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു. അതിൽ 2-3 തവണ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റെ ഇടയിലാണ് ഒരു NCC ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ടായ ജോൺ പി വർക്കിയുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കോളേജ് ബാൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് NCC സാറ് ഞങ്ങളെ കണ്ടു ഒരു ദിവസം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകണോ ചോദിച്ചു. ഫ്രീ ആയിട്ട് പോവാം, ഗവൺമെൻറ് ചിലവിൽ പോവാം, ഒരു മാസം അവിടെ നിൽക്കാം, ഇത് കൊള്ളാലോ പരിപാടി. അപ്പോൾ നമുക്ക് ഇഷ്ടമായി. ഡൽഹിയൊക്കെ പോകാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീട്ടിലൊക്കെ ചോദിച്ച്, അപ്പോൾ NCCയിൽ ഇങ്ങനെ ഇതുണ്ട്, നിങ്ങൾ വയലിനും ഗിറ്റാറൊക്കെ വായിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് NCCയിൽ ചേരുന്നത്. അപ്പം അങ്ങനെ പല ക്യാമ്പുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ. അപ്പം അങ്ങനെ ഫൈനൽ സെലക്ഷൻ ആയപ്പോൾ ഒരു 100 പേരെയാണ് കൊണ്ടുപോവുക റിപ്പബ്ലിക് ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ പല കോമ്പറ്റീഷൻസാണ്, ഇങ്ങനെ ഡ്രിൽ ഉണ്ടായിരിക്കും, പരേഡ് ഉണ്ടായിരിക്കും, കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. കൾച്ചറൽ ഇവൻറ്റ്സിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല കമ്പനി എനിക്കാണ്. ഒരു

0: ഹരിഹരൻ, പ്രിയ, ആന്റണി, ബിജു, അങ്ങനെ ഒരുപാട് ഭയങ്കര രസകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് കേരളത്തിൻ്റെ കേരള ലക്ഷദ്വീപ് കണ്ടിജൻറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കൾച്ചറൽ ലീഡറായിരുന്നു ഞാൻ. കേരളത്തിന് ആ സമയത്ത് രണ്ടാമത്തൊരു സ്ഥാനമൊക്കെ കിട്ടി ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ തുടർന്ന് വീണ്ടും വയലിൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് വെസ്റ്റേൺ പഠിക്കാനായിട്ട് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഫാദർ തോമസ് ചക്കാലം പറ്റാത്ത അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനാണ് അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടുന്ന് ഈ ട്രിനിറ്റി കോളേജിൻ്റെ എക്സാമിനേഷൻസൊക്കെ പാസ്സായി. എൻ്റെ ഒരു ടീച്ചർ, ഹയർ ഗ്രേഡ്സിനായിട്ടുള്ള ടീച്ചർ എനിക്ക് ബാംഗ്ലൂരായിരുന്നു, ഫിലോമിന തമ്പിച്ചട്ടി എന്ന് പറയും. പുള്ളിക്കാരത്തി അതിനു മുന്നേ പാരീസ് ഫിലാമോണിക് ഓർക്കസ്ട്രയിൽ പ്ലേ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവരടുത്തു നിന്നാണ് ഈ ഹയർ ഗ്രേഡ്സും അതുപോലെ ഡിപ്ലോമ ഒക്കെ പാസ്സാവാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂരാണ്.
1: മനോജ് സർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കലാലയ കാലം വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ചു. അതോടൊപ്പം തന്നെ പല ഗാനമേളകൾക്കും ഒക്കെ പിന്നണിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിലെ ഒരു സാധാരണ ആർട്ടിസ്റ്റ് അവിടെ ഒതുങ്ങുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വിശ്വഭൂപടത്തിലെ ഒരു മുദ്ര സ്ഥാപിക്കുന്ന രീതിയിലേക്കുള്ള വളർച്ച, അതാണല്ലോ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആ ഒരു പ്രയാണം അത് അത്ര എളുപ്പത്തിലുള്ളതല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയായിരുന്നു ഈ പഠനം, സംഗീതം, വയലിൻ, ഹയർ ഗ്രേഡ്സ് എടുത്ത ശേഷം പിന്നീട് എങ്ങനെയാണ് ഗ്രാമി അവാർഡ് വരെ എത്തിയത്?
0: ഞാൻ പിന്നീട് ബാംഗ്ലൂർ തന്നെ ടീച്ചറായിരുന്നുകൊണ്ട് കൂടുതൽ സമയം അവിടെയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ എനിക്കൊരു ഓഫർ കിട്ടി അവിടെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ രഘു ദീക്ഷിത് എന്ന് പറഞ്ഞ ഒരു സിംഗറുണ്ട്, ഇപ്പോഴത്തെ രഘു ദീക്ഷിത് പ്രോജക്ട്. അപ്പോൾ പുള്ളിക്ക് ബാൻഡിലൊരു വയലിനിസ്റ്റ് വേണം. അപ്പോൾ അന്ന് ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര് അന്തരാഗ്നി എന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി നീസിയമ്മ ജോളി, വലിയൊരു പിയാനിസ്റ്റാണ്, ഓസ്ട്രേലിയയിലത്തെ ബെസ്റ്റ് ഗ്രാജുവേറ്റിംഗ് പിയാനിസ്റ്റൊക്കെ ആയിരുന്ന ലേഡിയാണ്. അപ്പോൾ അവരെന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാനും രഘും കൂടി അങ്ങനെ ഒരു അന്തരാഗ്നി എന്നുള്ളൊരു ബാൻഡ് ഫോം ചെയ്ത്. ആ ഒരു സമയത്ത് ബ്രയൻ ആഡംസ്, കനേഡിയൻ സിംഗർ, ഇന്ത്യയിലേക്ക് വരികയാണ്. അത്രയും വലിയൊരു സിംഗർക്ക് ഓപ്പണിംഗ് ബാൻഡായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. ദാറ്റ് വാസ് എ ബിഗ് ബ്രേക്ക് ഫോർ അസ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൂട്ടി, ഡ്രംസ്, ബേസ് ഗിറ്റാർ, ലീഡ് ഗിറ്റാർ ഒക്കെ ആയിട്ടൊരു ബാൻഡ് ഫോമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40,000 പേരുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആക്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡായി. ബ്രയൻ ആഡംസ് പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടായി, ഐ ലൈക്ക് ദി വയലിൻ സോളോസ് ഇൻ ബിറ്റ്വീൻ യുനോ ദ പീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പിന്നീട് ഏതൊരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് വലിയൊരു ബാൻഡ് വന്നാലും ഒരു ഓപ്പണിംഗ് ആക്ട് ഉണ്ടായിരിക്കും, അടുത്തൊരു ലോക്കൽ ബാൻഡിന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ബിഗ് ബ്രേക്ക് കിട്ടിയത്. അതിനുശേഷം എന്താ പറയുക, സ്റ്റാർട്ട് ടൂറിങ് ഓൾ ഓവർ ദി കൺട്രി. പിന്നെ അതിനുശേഷം ഓരോരുത്തരും പല വഴികളിലൂടെ തിരിഞ്ഞ് ഞാൻ ഒരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റായി. ദെൻ ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് കാർത്തിക്, ഇപ്പോഴത്തെ കാർത്തിക്, പിന്നെ ശ്വേത, മോഹൻ, പിന്നെ സുജി ചേച്ചി. അപ്പം അങ്ങനെ പല ആൾക്കാരും വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ പല ഷോസും ഇങ്ങനെ ഫ്രീലാൻസായിട്ട് പോയി പെർഫോം ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിലൊരു ലക്കി അലി, അദ്ദേഹം ബാംഗ്ലൂർ വന്ന് ഒരു ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു വയലിൻ പാട്ട് പ്ലേ ചെയ്യാനായിട്ട്. അങ്ങനെ ലക്കിയലായിട്ട് ഒരുപാട് കാലം ഇങ്ങനെ കറങ്ങി നടന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്താണ് കുറേ കൂടെ എക്സ്പോഷർ എനിക്ക് കിട്ടുന്നത്, ഇന്ത്യക്ക് പുറത്ത് പോകാനും അതുപോലെ പല രാജ്യങ്ങളിലും പോയി പെർഫോം ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സുഹൃത്തായ റിക്കി കേജ്, പുള്ളിയായിട്ട് ഈ ഒരു സമയത്താണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അവൻ ആ സമയത്ത് ഡോക്ടറാവാൻ വേണ്ടിയിട്ട്, അവിടെ ഡെന്റിസ്റ്റാണ്. ആ ഒരു സമയത്ത് മ്യൂസിക് അവൻ ഭയങ്കര പ്രാന്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് പല പ്രോജക്ട്സിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. അതുപോലെ ഫിലിംസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, പിന്നെ പല ആൽബംസ്, അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോജക്ട്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം വിൻസ് ഓഫ് സംസാര എന്നുള്ളൊരു ആൽബം ചെയ്യുന്നത്. അപ്പം അതിലും ഞാൻ സ്ട്രിങ് അറേഞ്ചറായിരുന്നു, വയലിനിസ്റ്റ് ആയിരുന്നു, കണ്ടക്ടറായിരുന്നു, പിന്നെ കോറൽ അറേഞ്ചർ. ആ ആൽബത്തിനാണ് 2015 ഫസ്റ്റ് ടൈം ഗ്രാമി കിട്ടുന്നത്. സോ ഐ എം ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെ ഒരു വലിയൊരു ഭാഗമാവാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ബിഗ് തിങ് ഫോർ മീ. ഗ്രാമി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു അവാർഡാണ്, മ്യൂസിക്കലി ഏറ്റവും വലിയ അവാർഡായിട്ടാണ് അതിനെ കരുതപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു അവാർഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ. പിന്നെ അതിനുശേഷം പല ഗ്രാമി അവാർഡ് വിന്നിങ് ആൽബംസിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. റിക്കി കേജിൻ്റെ ഒപ്പം തന്നെ ഡിവൈൻ ടൈറ്റ്സ് എന്നുള്ള ആൽബം, പിന്നെ ഡിവൈൻ ടൈറ്റ്സ് അത് ബെസ്റ്റ് ഇമേസീവ് ഓഡിയോ ആൽബം, അതിലും ഗ്രാമി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 3 തവണ ഇങ്ങനെ ഈ മൂന്ന് ഈ പ്രോജക്ട്സിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു.
1: ഒരുപക്ഷെ സാധാരണ മലയാളിക്ക് ഇപ്പൊ കണ്ടക്ടർ, അറേഞ്ചർ, സ്ട്രിംഗ് പ്രൊവൈഡർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് സംശയം തോന്നും. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നത് വിശദീകരിക്കാമോ?
0: ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പാട്ടിന് പല ഘടകങ്ങളുണ്ട്, പല ഇൻസ്ട്രുമെന്റേഷൻ ചെയ്യും. ഇപ്പോൾ ഡ്രംസ് അല്ലെങ്കിൽ ഒരു ബീറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡ്സ്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ. ഇപ്പോൾ വയലിൻ സെക്ഷൻ

0: ആണ് ചില പാട്ടുകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നമ്മൾ കമ്പോസ് ചെയ്ത് ആ ഒരു സെക്ഷൻ, ഇപ്പോൾ ഫസ്റ്റ് വയലിൻ, സെക്കൻഡ് വയലിൻ, വിയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട നോട്ട്സൊക്കെ എഴുതി കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് അവർക്ക് നോട്ട്സായിട്ട് കൊടുക്കും. ഈ ഒരു സംഭവമാണ് നമ്മൾ പോയി കണ്ടക്ട് ചെയ്ത് സ്ട്രിംഗ് പ്ലേയേഴ്സായിട്ട് ഒരുമിച്ച് നിർത്തി അവരെ കൊണ്ട് വായിപ്പിച്ച് ഇത് റെക്കോർഡ് ചെയ്തെടുപ്പിക്കുന്നത്. ഇപ്പോൾ കൊയറൊക്കെ വന്ന് പാടുകയാണെങ്കിലും ഇതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഹാർമണി എന്ന് പറയും, അതൊരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രമായിരിക്കില്ല. അപ്പം അതൊരു പാർട്ട് മെലഡി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ രണ്ട് മൂന്ന് മെലഡീസ് ഇങ്ങനെ അതിൻ്റെ വേറെ കൗണ്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഹാർമണി എന്ന് പറയുന്നത്. പക്ഷെ നോട്ടുകൾ തമ്മിൽ അപശ്രുതി വരാൻ പാടില്ല, അതിന് ഹാർമണി പഠിക്കണം നമ്മൾ. ഇപ്പോൾ അതിന് പല ഇത് എഴുതാനായിട്ടും അതിൻ്റെ സ്കോർ എഴുതാനായിട്ടും അതിന് ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രിംഗ് സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു ഓർക്കസ്ട്രയ്ക്ക് ആണെങ്കിൽ തന്നെയും അത് നമ്മൾ ഇതുപോലെ നൊട്ടേഷൻ എഴുതി അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് അത് വായിപ്പിച്ച് കൊയറാണെങ്കിലും ഇതുപോലെ തന്നെ പല പാർട്സെല്ലാം അവർ പാടുന്നത്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്ത് നമ്മളിതിലേക്ക് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സ്ട്രിംഗ് അറേഞ്ച്മെൻറ്റ്, കോറൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടക്ട് ചെയ്തിട്ടൊക്കെയാണ്, അപ്പോൾ അവരുടെ ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ പ്ലേ ചെയ്യുന്നതും അല്ലെങ്കിൽ പാടുന്നതും. അപ്പോൾ അതാണ് ഈ ആൽബത്തിൽ എൻ്റെ പണിയുണ്ടായിരുന്നത്.
1: വെസ്റ്റേൺ സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോഴും ഇന്ത്യൻ ടച്ച് കാത്തു സൂക്ഷിക്കുന്ന സംഗീതജ്ഞൻ എന്ന് മനോജ് സാറിനെ കുറിച്ച് പലരും പറയാറുണ്ട്. ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: പ്രത്യേകിച്ച് ഞാൻ കുട്ടിക്കാലം തൊട്ടേ പല പാട്ടുകളും, ഇപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഫിലിം സോങ്സൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഈ ഫ്യൂഷൻ മ്യൂസിക്കൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. പെൽ സുബ്രഹ്മണ്യം, വയലിനിസ്റ്റ് ആയിട്ടുള്ള എൽ ശങ്കർ, പിന്നെ യഹൂദി മെനഹിൻ, അപ്പോൾ അത് വെസ്റ്റേൺ ക്ലാസിക്കലാണ്. ഇവരാണെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് പറയുന്ന ആൾക്കാരാണ്. അതുപോലെ ഷോൺ ലുക് പോണ്ടി ഈസ് എ ജാസ് പ്ലെയർ, സ്റ്റെഫാൻ ഗ്രഫേലി, ഇവരൊക്കെ കംപ്ലീറ്റ്ലി ഏറ്റവും വേൾഡ് റിനൗണ്ട് ജാസ് പ്ലേയേഴ്സ് ആണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെ പല പല സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഇൻസ്പയർഡായിട്ട് എൻ്റെ ശൈലികളൊക്കെ മാറി. അപ്പം അത് എന്തായാലും ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഞാൻ അതിനുശേഷം പല ആൽബംസൊക്കെ ഞാൻ സ്വയമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എല്ലാം ഒരു രാഗ ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ രാഗ ബേസ്ഡ് ആകുമ്പോൾ പല രാഗത്തിലുള്ള പല കോമ്പസിഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ എലമെൻറ്റ് എന്തിരുന്നാലും എൻ്റെ കോമ്പസിഷൻസിൽ കാണാൻ സാധിക്കും. അത് പർപ്പസിൽ ചെയ്യുന്നതല്ല, അങ്ങനെ വരുന്നതാണത്.
1: അതിനെ എങ്ങനെയാണ് തീർച്ചയായിട്ടും സംഗീത ആരാധകര് ഏറ്റെടുത്തിട്ടുള്ളത്?
0: അവർക്ക് ആ ഒരു ശൈലി ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മൾ ഫ്യൂഷൻ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓൺ കോമ്പസിഷൻസ്, ഇപ്പോൾ രാഗ ബേസ്ഡ് ആകുമ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യുമ്പോൾ ദേ ആക്ച്വലി എൻജോയ് ദാറ്റ്, ആ ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള സ്റ്റൈൽ. തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക തക

0: ഇപ്പോൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ഫിലിം മ്യൂസിക്, ഇത് രണ്ടുമല്ലാത്ത ഒരു സമാന്തര സംഗീത ശാഖയ്ക്ക് പലപ്പോഴും വേണ്ടത്ര പ്രസക്തി അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. കാരണം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ളൊരു പുതിയൊരു പുതിയതല്ല, കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ഈ ചോദ്യം തന്നെ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാനൊക്കെ എനിക്ക് സാധിച്ചു. ഉമ്മൻചാണ്ടി സാറ്, സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ സിനിമയിലേക്ക് പോകാനായിരിക്കും ഒരു പക്ഷേ എല്ലാവർക്കും ആഗ്രഹം, ദാറ്റ്സ് ദെയർ അംബീഷൻ. പക്ഷെ എത്ര പേരായാലും എത്തുന്നു? മാക്സിമം ഒരു 15% അല്ലെങ്കിൽ 20%. വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്റ്റ്? സോ കോൾഡ് 80% ഓഫ് നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ, അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സാർ. അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നോട്ടീസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കഗ്നേഷൻ വേണം അവർക്ക്. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കുകൾ, അവരിതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു അംഗീകാരമില്ല. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഒരു അവാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞു, ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് എന്തായാലും ചെയ്യണം ഈ കാര്യം, വി ആർ റെഡി ടു ഡു ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസലൊക്കെ തരാൻ പറഞ്ഞു. ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ പല കാറ്റഗറീസ് ഒക്കെ ആയിട്ട്, അത് മ്യൂസിക്കും ഡാൻസും അതുപോലെ വിഷ്വൽസ്, അപ്പോൾ അങ്ങനെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു പ്രപ്പോസൽ അന്ന് ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അത് എന്തായാലും നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം പറ്റിയത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടെന്യൂറായിരുന്നു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് മാറി, അദ്ദേഹത്തിന് അനൗൺസ് ചെയ്തെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. ഞാൻ അതിനുശേഷവും അതിൻ്റെ പുറകെ തന്നെ പോയിരുന്നു. എ കെ ബാലൻ സാറ് കൾച്ചറൽ മിനിസ്റ്റർ ആയ സമയത്ത് ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് പോയത്തെ കണ്ടു. എന്നിട്ട് ഈ പ്രൊപ്പോസൽ ഞാൻ വീണ്ടും കൊടുത്തു.

0: അത് ഗവൺമെന്റിന് നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിരിക്കും. ഇപ്പോഴത്തെ വളർന്നു വരുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്, അപ്പൊ അവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും ഇങ്ങനത്തെ ഒരു റെക്കഗ്നേഷൻ സർക്കാർ തലത്തിൽ കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം വിൽ ട്രൈ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞെങ്കിലും അത് ഇപ്പോഴും അവിടെ ഇരിപ്പാണ്.
1: വളർന്നു വരുന്ന ഒരു സംഗീതജ്ഞൻ പലപ്പോഴും ഒന്നുകിൽ സംഗീതത്തെ ഒരു തൊഴിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ സിനിമയിൽ പോകും അല്ലെങ്കിൽ അധ്യാപനം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. സിനിമയിലും കൈവച്ചിട്ടുണ്ടല്ലോ, അതേ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
0: ഞാൻ അധികം സിനിമകൾ ചെയ്തിട്ടില്ല.
1: അതെന്തുകൊണ്ടാണ്?
0: എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് മലയാള സിനിമ ഖരാക്ഷരങ്ങൾ എന്നുള്ളൊരു സിനിമ, സലീം പടിയത്തിന്റെ കുട്ടികളുടെ സിനിമയായിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഉണ്ടായിരുന്നുള്ള സിനിമ.
1: അതിന് പക്ഷേ ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്.
0: അതെ അതെ അതെ, ആ സമയത്ത് മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം വാദ്യാർ എന്നുള്ളൊരു സിനിമ ചെയ്തു, ജയസൂര്യ നായകനായിട്ടുള്ള പടം. അതിൻ്റെ രണ്ട് പാട്ടാണ് ഞാൻ ചെയ്തത്. കർണാടകയിലായതുകൊണ്ട് ഞാൻ ഒത്തിരി സിനിമകൾ അവിടെ വർക്ക് ചെയ്യായിരുന്നു, റെക്കോർഡിങ്ങിനൊക്കെ പോകായിരുന്നു. അപ്പോൾ അവിടെ നിന്നും എനിക്കൊരു ക്ഷണമുണ്ടായി. അവിടെ ആത്മീയ എന്നൊരു സിനിമ, അത് ഫുൾ ഞാൻ തന്നെ ചെയ്തു. ഫുൾ എന്ന് പറഞ്ഞാൽ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ഏൽപ്പിച്ചാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഉർവി എന്നുള്ളൊരു സിനിമ ചെയ്തു, അതും കന്നഡ ഫിലിമിനെയാണ്, കംപ്ലീറ്റ് മ്യൂസിക് തന്നെയാണ് ചെയ്തത്. പിന്നെ മലയാളം ഈ കുറച്ച് നാൾ എനിക്ക് 2-3 ഇയേഴ്സ് ബാക്ക് റാണി ചിത്രമാർത്താണ്ട എന്നൊരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്നും ഒരു ലക്ക് വേണം, അല്ലെങ്കിൽ പാട്ടുകൾ ഹിറ്റാവണം, പടം ഹിറ്റാവണം. പാട്ടുകൾ ഹിറ്റായാൽ മാത്രമാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പടങ്ങൾ അങ്ങനെ അത്ര വലിയൊരു ഹിറ്റൊന്നും ആയിരുന്നില്ല ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ചില പാട്ടുകൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചില പാട്ടുകൾക്ക് ഇഷ്ടമാണ്, കർണാടകത്തിൽ ചില പാട്ടുകളൊക്കെ ഹിറ്റാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സമയമുണ്ട്, ദ ടൈം ടേക്കൺ ടു ഡു എ ഫിലിം. അപ്പോൾ അത് വർഷങ്ങളോളം എടുക്കും, ഒരു ലോങ് പീരീഡ് ഉണ്ട് ഇതിന് പുറത്തു വരാനായിട്ട്. ഇത് പുറത്ത് വന്നാൽ മാത്രമാണ് റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ചിലവാക്കിയിട്ട് ചിലപ്പോൾ ഹിറ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും താല്പര്യം ലൈവ് ഷോസ് ചെയ്യാനാണ്. അപ്പോൾ ലൈവ് ഷോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിയാക്ഷനാണ്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ തന്നെ പരിപാടി കഴിഞ്ഞാൽ അറിയാം നമുക്ക്, ഓക്കെ വിത്തിൻ 2 hours യു ഗെറ്റ് ദ റിസൾട്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു സമയത്താണ്. പിന്നെ അതുമാത്രം എൻ്റെ ഓൺ കോമ്പസിഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്, പല ആൽബംസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു ആൽബം ചെയ്തിരുന്നു, അതൊരു പുതിയൊരു സ്റ്റൈലാണ്, പ്രോഗ്രസീവ് മെറ്റൽ ഒരു ഹൈ എനർജി ഉള്ളൊരു സ്റ്റൈലാണ്. ഒരു പക്ഷേ ഇന്ത്യയിലത്തെ ആദ്യത്തെ തന്നെ ഒരു മെറ്റൽ ആൽബം ആയിരിക്കും, മെറ്റൽ വയലിൻ ആൽബം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ജോണർ. അപ്പോൾ ആ ഒരു ജോണർ വരെയാണ് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ എല്ലാം രാഗ ബേസ്ഡ് തന്നെയാണ്.
1: ഈ ഹൈ എനർജി മെറ്റൽസ് ചെയ്യുന്ന ആൾ തന്നെ വളരെ സൂത്തിങ് ആയിട്ടുള്ള ആത്മീയ ആൽബങ്ങൾക്കും സംഗീതം പകർന്നിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഫാദർ പോൾ പൂവത്തിങ്കിൽ, യേശുദാസ് അവരോടൊക്കെ ചേർന്നിട്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
0: ഞാൻ കിട്ടുന്ന പ്രോജക്ട്സ് എല്ലാം ഞാൻ ചെയ്യും. ഇപ്പോൾ സിനിമയാണെങ്കിലും ഇൻഡിപെൻഡൻറ് മ്യൂസിക് ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദൈവമാണ് തീരുമാനിക്കുന്നത് അത് എവിടെ എത്തിക്കണം, എവിടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടെ നിർത്തണം എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുത്തായിരിക്കാണ്. പക്ഷേ ഐ ഡു മൈ ബെസ്റ്റ്, ഐ കണ്ടിന്യൂ ഡൂയിങ് മൈ സ്റ്റാഫ്. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രയർ സംസ്കൃതത്തിൽ ചെയ്യണം. അപ്പോൾ എനിക്കത് ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി, ഒരു ക്യാച്ച് ആയിട്ട് തോന്നി. നല്ലൊരു സംഭവമാണല്ലോ, കാരണം ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ സംസ്കൃതത്തിലുള്ള വരികളൊക്കെ ആയിട്ട്, അപ്പോൾ അച്ഛൻ ഒരു ബേസിക് ട്യൂൺ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേർന്നതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി, ഞാനൊന്നുകൂടെ പോളിഷ് ചെയ്ത് ഒരു സ്ട്രക്ചറാക്കിയാക്കി മാറ്റി. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്, ആരാണ് പാടുന്നത്? അപ്പോൾ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേരൊക്കെ പാടിപ്പിക്കാം. അവരങ്ങനെയല്ല, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളൊരു പ്രയറാണ്. അപ്പോൾ അത് 500 അച്ഛന്മാർ അല്ലെങ്കിൽ 500 സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് പാടിപ്പിക്കാം. അപ്പോൾ അച്ഛൻ 500 പേര് ചിലപ്പോൾ പറ്റിയെന്നില്ല, പക്ഷെ മാക്സിമം ക്യാൻ ട്രൈ ഫോർ 100. അപ്പോൾ എങ്ങനെയാണ് 100 അച്ഛന്മാരും 100 സിസ്റ്റേഴ്സ് നല്ല ഒരു ഇതിലേക്ക് എത്തിയത്? കാരണം ഇവർ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ നമ്മളൊരു ഡേറ്റൊക്കെ വെച്ച് നമ്മളത് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പാർട്സൊക്കെ വേറെ കൊയറൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഇവർ വന്നിട്ട് ഇതിൻ്റെ മെയിൻ മെലഡീസ് പാടുക. അപ്പോൾ അങ്ങനെ കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെക്കോർഡ് ചെയ്തു. പിന്നെ ഓർക്കസ്ട്ര നമുക്ക് എവിടെ ചെയ്യണം, പറ്റുന്നത് എവിടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ചില ഓർക്കസ്ട്രാസ് ഉണ്ട് വേൾഡിൽ. അപ്പോൾ ഞാൻ അതിനു മുന്നേ റോയൽ ഫിലാർമോണിക് ഓർക്കസ്ട്ര ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ, അബി റോഡ് സ്റ്റുഡിയോയിൽ. ലോസ് ആഞ്ചലസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഹോളിവുഡ് മ്യൂസീഷ്യൻസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് സ്കോറൊക്കെ അയച്ചു കൊടുത്ത് അവരതൊക്കെ റെഡിയായി. ഞങ്ങൾ US പോയി, ഞാൻ തന്നെ സ്കോർ ചെയ്ത് കണ്ടക്ട് ചെയ്ത്. അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ മ്യൂസീഷ്യൻസാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ വലിയൊരു അത്ഭുതമാണ് ദൈവം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ. എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ, അതിലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്യുന്ന ഒരു ഇത്, അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം.

ഒരു ദൈവാനുഗ്രഹം, അതിലൊന്നും കൂടുതലും പറയാനില്ല. അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ ദാസേട്ടൻ്റെ അടുത്ത് ആൾക്കൊരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു അതിൽ പാടാനായിട്ട്. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് പോയി ഞാൻ അച്ഛനും ചേർന്നു.

ഹസനിൻ്റെ വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ചെന്ന് കാൽമൊക്കെ വീണ് അയാള് അപ്പോഴും ആട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രായത്തിലും ഈ സ്റ്റിൽ സ്റ്റഡിങ് ആള് പല ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പല കീർത്തനങ്ങളും അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നിട്ട് അങ്ങനെ രാത്രി പാട്ട് ആളും പാട്ട് പുതിയ കീർത്തനം പഠിക്കുന്നുണ്ട്, അതൊക്കെ പാടി. പിന്നെ അങ്ങനെ ഒരു വലിയൊരു കോൺവെർസേഷൻ നടന്നു. ദാസറിനൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു. സലീൽ ചൗധരി, ജോൺസൺ മാസ്റ്റർ, രവീന്ദ്ര മാസ്റ്റർ, രവീന്ദ്രൻ ജെയിൻ, ഇങ്ങനെയുള്ള പഴയ പാട്ടുകളുടെ ഒക്കെ ഒരു കാലഘട്ടം തന്നെ കുറേ സംസാരിക്കുന്നു അന്ന് രാത്രി. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോ പോയിട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ വലിയൊരു അനുഭവം. ഓരോ പാട്ടും ഓരോ ഘട്ടങ്ങളും പുതിയ പുതിയ അതെങ്ങനെയോ അതിങ്ങനെ വലുതായി വരികയായിരുന്നു. നമ്മളൊരു ചെറിയൊരു സംഭവമായിട്ട് തുടങ്ങിയിട്ട് അത് ഇറ്റ് വാസ് ബിക്കമിങ് ബിഗർ ആൻഡ് ബിഗർ. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു, മിക്സ് ചെയ്തു എല്ലാം കഴിഞ്ഞു, പിന്നെ ഇത് റിലീസ് ചെയ്യണം. ഇത് ഇത്രയും നമ്മൾ ഇഫേർട്ട് എടുത്ത് ചെയ്തിട്ടൊരു വലിയൊരു പ്രോജക്റ്റ് ആണ്. അങ്ങനെ പല പേരുകളും വന്നു ഇതിൻ്റെ ഇടയിൽ, അത് വേണോ അത് വേണോ, ഇപ്പോൾ ബിഷപ്പ്മാരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൂടെ തന്നെ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ പ്രധാനമന്ത്രി ഫൈൻ, പക്ഷേ ഇതൊരു ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ നിന്ന്. അപ്പോൾ ഞാൻ വെറുതെ മാർപ്പാപ്പയായി കൂടെ, അതെ മാർപ്പാപ്പ തന്നെയാവാം. അപ്പോൾ അങ്ങനെ മാർപ്പാപ്പയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പാടാണ്. അത് വലിയൊരു ടാസ്ക്കായിരുന്നു ശരിക്ക്. മാർപ്പാപ്പനെ കാണാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കത്ത് എഴുതി, പല സമയങ്ങളും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ പല വഴികളിലൂടെ നമ്മൾ നോക്കി, അതും ശരിയായില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പോയതുകൊണ്ട് ഒരു ദിവസം എത്തിക്കാൻ ഒരു കോൾ വന്നു, നിങ്ങൾ ഈ ദിവസം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മാർപ്പാപ്പനെ നേരിട്ട് കാണാൻ സാധിക്കും, ഇത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ വത്തിക്കാനിലെത്തണം. അപ്പം എനിക്ക് വിസയില്ല. ഈ ശങ്കൻ വിസ കിട്ടാൻ തന്നെ 3 മാസം ചിലപ്പോൾ സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വിസ കിട്ടി പോകണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് വേറെ ശങ്കൻ വിസ വിത്തിൻ ഒരു 3-4 ഡേയ്സിൻ്റെ കിട്ടാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും എളുപ്പമല്ല. അച്ഛന് ഇറ്റാലിയൻ വിസ കിട്ടി, എനിക്ക് ഞാൻ വേറൊരു ശങ്കൻ വിസ എനിക്കും കിട്ടി. വിസ കിട്ടി അന്ന് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അന്ന് തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാണ്. അങ്ങനെ അവിടെ എത്തി. സെക്യൂരിറ്റി ചെക്ക് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങളൊരു ഹോൾഡേ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പാപ്പ വന്നു. അപ്പോൾ വന്ന് ഒത്തിരി പേരുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഓരോരുത്തരത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെന്നു, ഇതാണ് പാപ്പ കാര്യം, പാപ്പ അത് റിലീസ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ സന്തോഷത്തിൽ. അയാൾ തമാശയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു കുസൃതിയുള്ളൊരു പാപ്പയായിരുന്നു. ഞാൻ പറഞ്ഞു പാപ്പ ഇവിടെ ഒപ്പിടും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പാന് പിടിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലിങ്ങനെ ഒപ്പിടുന്ന പോലെ കാണിക്കുകയാണ്. ഒരു കുട്ടിത്തം, അത്ര ഇന്നസെൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര ഒരു ദൈവീകത അപ്പം തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതൊക്കെ ഒപ്പിടിച്ച് ഓൾ ദി ബെസ്റ്റ് മാപ്പാപ്പ അനുഗ്രഹിച്ച്. അങ്ങനെ എന്താ പറയുക, ഒരു ഇത്രയും വലിയൊരു സംഭവം, പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ സാധിച്ചു.

0: ദൈവിക സംഗീതത്തിൻ്റെ കൂട്ടുള്ള ഒരു വ്യക്തിയാണ്. സംഗീതത്തെ ഉപാസിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാറുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടി പറയാമെന്ന് തോന്നുന്നു.
1: ഞാനിപ്പോൾ പല ഷോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഓൾമോസ്റ്റ് പകുതി ഒന്നെങ്കിൽ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബെനഫിറ്റ് ഷോ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്ക് സഹായിക്കാനുള്ള ഏതെങ്കിലും പരിപാടികളായിരിക്കാം ഞാൻ പകുതി ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിതിലൂടെ എങ്ങനെയും ആൾക്കാരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഉപകാരപ്പെടുക. അപ്പോൾ ഇങ്ങനെയാണ് ലിറ്റിൽ ഫോർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം എൻ്റെ അപ്പച്ചൻ വഴിയായിട്ടാണ് തുടങ്ങിയത്. അതിങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് പല മാരക അസുഖങ്ങൾക്കും അടിമപ്പെട്ട് അവരുടെ ബ്രെഡ് വിന്നർ, ഇപ്പോൾ ഫാമിലിയിലത്തെ ഒരു ബ്രെഡ് വിന്നർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫാമിലീസിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്.

0: അപ്പോൾ അങ്ങനെയാണ് ഈ ലിറ്റിൽ ഫ്ലവർ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അംഗമാണ്, പേട്രണുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പല ഷോസും നമ്മളിവിടെ തൃശ്ശൂരൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. അതുമാത്രമല്ല, ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ പല ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴും പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം സമൂഹത്തിന് വേണ്ടി ഗുണം ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
1: ഈ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ്റെ മോഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ, ഇനി എന്തൊക്കെ ചെയ്യണമെന്നാണ് മോഹം?
0: ഞാനങ്ങനെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരണം എന്ന് വെച്ചിട്ടല്ല ചെയ്തിട്ടില്ല. ഇപ്പോൾ വയലിൻ തന്നെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അത് എനിക്കറിയില്ല, എന്നെ വയലിൻ എവിടേക്കോ കൊണ്ടുപോകായിരുന്നു. അല്ലാണ്ട് ഞാൻ ഒന്നിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യും, പ്രാക്ടീസ് ചെയ്ത് ചെയ്യാവുന്ന പരിപാടികൾ ചെയ്യും. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഐ ഹാവ് എ മ്യൂസിക് സ്കൂൾ ഇൻ ബാംഗ്ലൂർ, മനോജ് ജോസ് ക്ലോസ് മ്യൂസിക് തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് പേരവിടെ പഠിക്കുന്നുണ്ട്, വിദേശത്തു നിന്നാണെങ്കിലും ഓൺലൈനായിട്ടും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ വൈഫാണ് സുഷ, ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. ഇപ്പം എൻ്റെ സ്വന്തമായിട്ടുള്ള മ്യൂസിക്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യാനാണ് എനിക്കിഷ്ടം, അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും.
1: സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നൊരു ജീവിതം അല്ലേ?
0: അതെ അതെ അതെ.
1: I know the most joy in my life has come to me from my violin. എന്ന് പറയുന്നത് മറ്റാരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അതുപോലെ വയലിനിൽ നിന്ന് സന്തോഷം അവനവനും ലഭിക്കുന്നു, മറ്റുള്ളവരിലേക്ക് നൽകുന്നു. അങ്ങനെ ഒരു വലിയ ശ്രോതൃവൃന്ദം കൂടെയുള്ള മനോജ് ജോർജിന് ഇനി ഭാവിയിലും അങ്ങേയറ്റം ഉയർച്ചയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആകാശവാണി.
0: ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.
2: ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വയലിനിസ്റ്റും ഗ്രാമി അവാർഡ് ജേതാവുമായ മനോജ് ജോർജ്. ഒപ്പമുണ്ടായിരുന്നത് YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യം കൃത്രിമ ബുദ്ധിമത്ത ഇതി വിഷയേ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഉച്ചവിദ്യാലയാത് വിരമിത സംസ്കൃത അധ്യാപിക ശ്രീമതി സിനി വി ജി ഭാഷത്തെ.
2: അദ്യ അഹം കൃത്രിമ ബുദ്ധിമത്ത ഇതി അത്യാധുനിക വിഖ്യേ കിഞ്ചിത് വക്തും ഇച്ഛാമി. പ്രഥമതഃ വയം ജ്ഞാതും അർഹാമഹ കിം ഏഷാം കൃത്രിമ ബുദ്ധിമത്ത. കൃത്രിമ ബുദ്ധിമത്ത അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാമ താദൃശി യന്ത്രബുദ്ധി യ മാനവാന ബുദ്ധിമിവ കാര്യം കർത്തും ശക്നോതി. യഥാ യന്ത്രാണി സ്വയമേവ ചിന്തയന്തി നിർണയം കുർവന്തി സമസ്യാഹ സമാധാനയന്തി ച തഥാ താം വയം കൃത്രിമ ബുദ്ധിഹി ഇതി വദാമ. പൂർവം കേവലം മാനവാഹ ഏവ ചിന്തയിതും നിർണയം കർത്തും ശിക്ഷിതും ച സമർത്ഥാഹ ആസൻ. കിന്തു അദ്യ ആധുനിക തന്ത്രജ്ഞാനസ്യ വികാസേന യന്ത്രാണി അപി ഏതാനി സർവാണി കാര്യാണി കുർവന്തി. കൃത്രിമ ബുദ്ധിമത്തായാഹ ഉത്പത്തി. കൃത്രിമ ബുദ്ധിമത്തായാഹ ആരംഭക വിംശതിതമേ ശതകേ അഭവത്. പ്രസക്തഃ വൈജ്ഞാനികഃ അലൻ ടൂണിംഗ് ഇത്യനേന യന്ത്രം ചിന്തയിതും ശക്നോതി വാ ഇതി പ്രശ്നഃ ഉദ്ഘാടിതഃ. തസ്യ ടൂണിംഗ് പരീക്ഷണം അത്യന്തം പ്രസക്തം അഭവത്. തതകപരം ബഹവഃ വൈജ്ഞാനികാഃ ഏതസ്മിൻ ക്ഷേത്രേ

അനുസന്ധാനം കൃതവന്തഃ. ക്രമശക യേഷാം വിദ്യ അത്യന്തം വികസിതവതി. കൃത്രിമബുദ്ധിമത്താഹ മുഖ്യതഃ ത്രിധാ വിഭജ്യതേ. സങ്കീർണ ബുദ്ധിമത്താഹ നാരോ എഐ, ഉദാഹരണാർത്ഥം ഭാഷാനുവാദകാഹ. സാമാന്യ ബുദ്ധിമത്താഹ ജനറൽ എഐ. യേഷാ മാനവത് സർവേഷു കാര്യേഷു നിപുണാ ഭവിഷ്യതി. അദ്യപി യേഷാം പൂർണതയാ വികസിതാസ്തിന. അതിബുദ്ധിമത്താഹ സൂപ്പർ എഐ. യ മാനവബുദ്ധിഃ അപി അതിക്രാന്താ ഭവതി. യേഷാ കേവലം കൽപ്പനാരൂപേണ അസ്തി. ദൈനിക ജീവനേ ഉപയോഗഃ. അദ്യ കൃത്രിമബുദ്ധിമത്താഹ അസ്മാകം ജീവനസ്യ സർവേഷു ക്ഷേത്രേഷു ദൃശ്യതേ. ജംഗമദൂരവാണി അഥവാ മൊബൈൽ ദ്വാര വാണീ പരിചയഃ. വാഹനചാലനസ്യ സ്വയം ചാലിത പ്രണാളിയഃ. ചികിത്സാക്ഷേത്രേ രോഗനിദാനം. ശിക്ഷാക്ഷേത്രേ പ്രഭാവഃ. അഭി കൃത്രിമബുദ്ധിമത്താഹ മഹാൻ പരിവർത്തനം ആനയതി. ഛാത്രാണാം വ്യക്തിഗത ശിക്ഷണം, സ്വയം ചാലിത മൂല്യാങ്കനം, ഓൺലൈൻ ശിക്ഷണവ്യവസ്ഥാഃ. അദ്യ ഛാത്രാഃ സ്വഗൃഹേയേവ ഉപവിശ്യ വിശ്വസ്യ ശ്രേഷ്ഠതമ ശിഷ്യാം പ്രാപ്നുവന്തി. ചികിത്സാക്ഷേത്രേ യോഗദാനം. ചികിത്സാക്ഷേത്രേ കൃത്രിമബുദ്ധിമത്താഹ അത്യന്തം ഉപയോഗിനി അസ്തി. രോഗസ്യ ശീഘ്രനിധാനം, ഔഷധ നിർമ്മാണേ സാഹായ്യം, ശല്യചികിത്സായാം യന്ത്രസാഹായ്യം, രോഗിണാം നിരീക്ഷണം. ഏക യേഷാം ചികിത്സകാനാം കാര്യം സുലഭം കരോതി. രോഗിണാം ജീവനം ച രക്ഷതി. കൃത്രിമബുദ്ധിമത്തായാഹ അനേകേ ലാഭാഃ സന്തി. കാര്യേഷു തീവ്രതാ വർദ്ധതേ. മാനവാനാം ശ്രമഃ ന്യൂനോ ഭവതി. സൂക്ഷ്മതയാ നിർണയം ക്രിയതേ. നൂതനാഃ ആവിഷ്കാരാഃ ഭവന്തി. ഉദ്യോഗേഷു ഉത്പാദനവൃത്തിഃ ഭവതി. യദ്യപി ലാഭാഃ സന്തി തദാപി കിഞ്ചന ദോഷാഃ അപി സന്തി. രോജഗാരസ്യ അഭാവഃ സംഭവതി. യന്ത്രേഷു അത്യധിക നിർഭരത ഗോപനീയത സംബന്ധിനഃ സമസ്യാഃ ദുരുപയോഗസ്യ സംഭാവന. കൃത്രിമബുദ്ധിമത്താഹ കേവലം തന്ത്രജ്ഞാനം ന കിന്തു നൈതികദൃഷ്ട്യാപി ചിന്തനീയമസ്തി. കഹ ഉത്തരദായി ഭവിഷ്യതി. യന്ത്രനിർണയഃ സർവദാ ഉചിതാ വാ? മാനവാനാം സ്ഥാനം കിം ഭവിഷ്യതി? ഏതേഷാം പ്രശ്നാനാം സമാധാനം അത്യാവശ്യകമസ്തി. ഭവിഷ്യേ കൃത്രിമബുദ്ധിമത്താഹ അധികം വികസിതം ഭവിഷ്യതി. സ്വയം ചാലിത നഗരാണി, ഉന്നത ചികിത്സ, ബുദ്ധിമന്തഃ റോബർട്ടാഹ, അന്തരീക്ഷ അനുസന്ധാനം കിന്തു വയം സാവധാനാഹ ഭവിതും അർഹാമഹ. യന്ത്രാണി അസ്മാകം സേവകാഹ സ്യുഗു നദു സ്വാമിനഹ. കൃത്രിമബുദ്ധിമത്താഹ അസ്മാകം ജീവനം സുലഭം കരോതി. കിന്തു തസ്യ ഉപയോഗഃ യുക്ത്യാ കരണീയ. കൃത്രിമബുദ്ധിഃ ആധുനിക സാങ്കേതിക വിദ്യായാഃ പ്രധാന അംശഃ അസ്തി. സ മനുഷ്യജീവിതം ലളിതം സുഗമം ച കരോതി. ബാലകാനാം വിദ്യാഭ്യാസേ കൃത്രിമബുദ്ധിഃ മഹത്തരമുപകാരം കരോതി. ബാലകാഃ ദൃശ്യശ്രാവ്യമാധ്യമേന ശീഘ്രം പഠന്തി. സംശയാനാം പരിഹാരേ അപി കൃത്രിമബുദ്ധിഃ സഹായം കരോതി. ഗൃഹപാഠകർമ്മിണി കൃത്രിമബുദ്ധിഃ ലഘുതാം ആനയതി. ബാലകാനാം സൃഷ്ടിശക്തിഃ അപി വികസതി. കൃത്രിമബുദ്ധിമത്താഹ നാമ മാനവേന നിർമ്മിത ബുദ്ധിശക്തിഃ അസ്തി. യന്ത്രേഷു ദൃശ്യതേ സ മാനവസദൃശീ ബുദ്ധിഃ സ കൃത്രിമബുദ്ധിഃ ഇതി കഥ്യതേ. സ മാനവബുദ്ധേഃ അനുകരണം കരോതി. അദ്യതനകാലേ കൃത്രിമബുദ്ധിഃ സർവേഷു ക്ഷേത്രേഷു ഉപയുജ്യതേ. യന്ത്രാണി കൃത്രിമബുദ്ധിമത്തായ ചിന്തയന്തി ശിഷ്യന്തേ നിർണയം കുർവന്തി ച. യേഷാം വിജ്ഞാനസ്യ മഹത്വപൂർണ ശാഖ അസ്തി. ആധുനികയുഗേ കൃത്രിമബുദ്ധിഃ മാനവജീവനസ്യ അഭിഭാജ്യഃ അംഗഃ അഭവത്. യേഷാം ബുദ്ധിഃ യന്ത്രേഷു മാനവത് ചിന്തനശക്തിം ദദാതി. അസ്യാഃ സാഹായ്യേന ജടിലാനി കാര്യാണി അപി സുലഭതയാ ക്രിയന്തേ. ശിക്ഷാക്ഷേത്രേ കൃത്രിമബുദ്ധി ഛാത്രാണാം അധ്യയനം അധികം യുക്തിയുക്തം വാചോ ഗ്രാഹ്യം ഇതി വാക്യം സ്മർത്തവ്യം. അതക വയം ഏത് തന്ത്രജ്ഞാനം സമ്യക്

ഉപയോഗം കൃത്വാ മാനവഹിതായ കാര്യം കുർമഹ അധ്യാപകാനാം പാഠപ്രധാനേ അഭീസ സാഗായിക ഭവതി അദ്യതനകാലേ വിത്ത സംസ്ഥാനക്ഷേത്രേ കൃത്രിമബുദ്ധേഹ അത്യന്തം മഹത്വപൂർണ ഉപയോഗ ദൃശ്യതേ ഏഷാം പ്രണാളി സേവ അധികദ്രുതം സുരക്ഷിതം ച കരോതി മുഖ്യപ്രയോജനാനി കൃത്രിമബുദ്ധേയ നിർമ്മിത സംവാദയന്ത്രാണി അഹോരാത്രം സേവാകുർവന്തി താനി ഗ്രാഹകേഭ്യഃ ശീഘ്രം ഉത്തരം ദദാതി കപട വ്യവഹാര നിവാരണം കൃത്രിമബുദ്ധിഃ സംശയ പദാനി വ്യവഹാരാണി ശീഘ്രം ജ്ഞാതും ശക്നോതി ഏതേന വിത്തീയ സുരക്ഷാ വർദ്ധതേ കൃഷിക്ഷേത്രേ അഭി ജലസിഞ്ചനം ബീജരോപണം ച സുയോഗ്യതയാ നിയന്ത്രയതി വാണിജ്യേ ഗ്രാഹകാന അഭിരുചയ ജ്ഞാതും കൃത്രിമബുദ്ധിഃ പ്രയുജ്യതേ സഞ്ചാരക്ഷേത്രേ ഭാഷാനുവാദക അസ്യാഹ സാഹായ്യേന സുലഭക ജാതക സുരക്ഷാക്ഷേത്രേ അപരാധ നിവാരണായ അഭി അസ്യാഹ മഹത്വം വർദ്ധതി അത്യധിക ആശ്രയക മാനവസ്യ സർവ ചിന്തനശക്തിം ക്ഷീണയിതും ശക്നോതി അതക അസ്യാഹ സമ്യക് ഉപയോഗായവ കരണീയ കൃത്രിമബുദ്ധിഃ മാനവസ്യ സേവായി അസ്തി നദു സ്നാപന്നായ യതി ഭയം താം യഥോചിതം പ്രയുജ്യാമഹേ തർഹി സ അസ്മാകം ജീവനം അധികം സുഖമയം കരിഷ്യതി ശിക്ഷാക്ഷേത്രേ കൃത്രിമബുദ്ധേഃ ഉപയോഗ അത്യന്തം ഉപകാരിണി അസ്തി സ വിദ്യാർത്ഥിനാം വ്യക്തിഗത അധ്യയനം സുലഭം കരോതി പ്രത്യേകസ്യ ഛാത്രസ്യ ക്ഷമതാനുസാരം പാഠ്യവസ്തു ദദാതി അധ്യാപകാനാം പാഠയോജനയാം സഹായം കരോതി പരീക്ഷായാഹ മൂല്യാങ്കനം ശീഘ്രതയാ കർത്തും ശക്നോതി ഭാഷാനുവാദകാര്യേ കൃത്രിമബുദ്ധിക്ക് ഉപയോഗീ ഭവതി ദുർബലത ജ്ഞാത്വ വിശേഷ മാർഗദർശനം കർത്തും ദദാതി അനുസന്ധാനകാര്യേഷു അപി യേഷാം ഉപയുജ്യതേ ജ്ഞാനസംഗ്രഹണം ശീഘ്രം സുലഭം ച ഭവതി പുനരാവർത്തികാര്യാണി സ്വയമേവ കരോതി അധ്യാപകാനാം സമയസ്യ സംരക്ഷണം ഭവതി അധുനാ അസ്മാകം ദൈനിക ജീവനെ കൃത്രിമബുദ്ധേഃ സ്ഥാനം അത്യന്തം മഹത്വപൂർണം അഭവത് ഗൃഹകാര്യേഷു അപി അസ്യാക ഉപയോഗ ജനാനാം ശ്രമം ന്യൂനം കരോതി മാനവാഹ യന്ത്രേഷു അധികം ആശ്രയം കുർവന്തി ചേത് സ്വകീയ കൗശലം ക്ഷീയതേ അതക ഭയം സാവധാനതയാ അസ്യാക ഉപയോഗം കർത്തവ്യാഹ.

0: ദീ ജ്ഞാനാമൃതധാരയാസ ലോകം സിഞ്ചതി നിത്യം യുക്ത്യാ പ്രയുക്ത്യാനഹ ജീവനം ശോഭയതി ശുഭം. സാ ജ്ഞാനസ്യ വിസ്താരം കരോതി, സാ ജനാനാം ജീവനം സുഖകരം കരോതി. അതക കൃത്രിമബുദ്ധിഃ മാനവജീവനസ്യ ശ്രേയസി സാധിക അസ്തി. അതക വയം ജ്ഞാതവന്തഃ യത് കൃത്രിമബുദ്ധിഃ അതീവ ഉപയോഗിനി അസ്തി, സാ അസ്മാകം ജീവനം സരളം കരോതി. അസ്യാഃ ഉപയോഗഃ സർവത്ര ദൃശ്യതേ, വയം തസ്യാഃ ഉപയോഗം സമ്യക് കർത്തും ആവശ്യകം. അതീവ ആശ്രയഃ കർത്തവ്യഃ, മാനവബുദ്ധിഃ സർവദാ ശ്രേഷ്ഠാ അസ്തി. കൃത്രിമബുദ്ധിഃ കേവലം സാധനമസ്തി, തദുപയോഗേന സാ സമാജസ്യ ഹിതം കരോതി. ഭവിഷ്യേ അപി അസ്യാഃ മഹത്വം വർദ്ധിഷ്യതേ. അന്തേ വദാമി സാ അസ്മാകം ജീവനം സുഖകരം കരോതു.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ കൃത്രിമ ബുദ്ധിമത്ത ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക ശ്രീമതി സിനി വി ജി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: റൂട്ട് കനാൽ ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്നതാര് മെയ് 4 രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് ജി രാമചന്ദ്രൻ നായരും സംഘവും.

പാട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത് ജി രാമചന്ദ്രൻ നായരും സംഘവും. പങ്കെടുത്തവർ ബിജു എം എസ്, ശരത് ബാബു.

ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പരിണയം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ചിത്ര. രചന യൂസഫ് അലി കേച്ചേരി, രവി ബോംബെയുടെ സംഗീതം.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയത്. ചിത്രം നഖക്ഷതങ്ങൾ.

ചലച്ചിത്ര ഗാനം ഇനി 6 മണിക്ക് കേൾക്കാം. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. ഫേസ് 14/2026 സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ 2026 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് വിലാസം SSC.gov.in. ഓൺലൈൻ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 4 രാത്രി 11 മണി വരെ. ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് SSC.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 0805052525 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0805052525. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിലേക്ക് ടെക്നിക്കൽ സ്റ്റാഫിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, സ്രാങ്ക്, ലാസ്കർ, സ്പെഷ്യൽ മറൈൻ ഹോംഗാർഡ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിങ്ങാലക്കുട എന്ന വിലാസത്തിൽ ഈ മാസം 10 മുൻപായി സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. വിവരങ്ങൾക്ക് 0408

0: 2823000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0480283000. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ, ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ് എന്നീ തസ്തികയിലേക്കും 2026-27 അധ്യയന വർഷം ഇനിയുണ്ടായേക്കാവുന്ന ഒഴിവായ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം, ഹിന്ദി എന്നീ തസ്തികയിലേക്കും താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC നിയമനത്തിന് നിശ്ചിത യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 6 നീട്ടി. കാലാവധിക്കുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന പക്ഷം താൽക്കാലിക നിയമനം സ്വമേധയാ റദ്ദാവുന്നതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവുള്ളവർക്ക് ഇന്റർവ്യൂവിന് മുൻഗണന നൽകും. നിയമങ്ങൾക്ക് പ്രാദേശികമായ മുൻഗണന ലഭിക്കുന്നതല്ല. റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 6 വൈകുന്നേരം 5 മുൻപായി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1 ചാലക്കുടി, 680307. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480270610. തൃപ്രയാർ നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. ഈ മാസം 11 ഫുഡ് ടെക്നോളജി, ഫിസിക്സ്, സുവോളജി. ഈ മാസം 13 മാത്സ്, ഹിന്ദി, ബോട്ടണി. 15 സംസ്കൃതം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ അഭിമുഖം നടക്കും. PhD, UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിവരങ്ങൾക്ക് sncollegenatika.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തൃശൂർ സെൻറ്റ് മേരീസ് ഓട്ടോണോമസ് കോളേജിൽ ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ബോട്ടണി, ബയോളജി, കെമിസ്ട്രി, മലയാളം, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12 രാവിലെ 10 കോളേജിൽ. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5
4: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.

0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് ചലച്ചിത്ര ഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, വീട്ടുവളപ്പിൽ സുരക്ഷിതമായി പച്ചക്കറി ഉൽപ്പാദനം, മഞ്ജു തോമസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം. രാജാതിരാജൻ, രചന സാജൻ തിരുവനന്തപുരം, സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. HM സ്മിത, സിന്ധു സുജേതൻ എന്നിവരുടെ കർണാട്ടിക് വയലിൻ ദ്വയം. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം. ഭക്തിഗാനങ്ങൾ നെടുപുഴ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് അവതരിപ്പിച്ചത്. 6:35 വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ,

6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പൂക്കൾ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. പുസ്തക പരിചയം. വി കെ ഹരിനാരായണന്റെ പാട്ട് നോവൽ കുന്നംകുളം താജ്മഹലിനെ കുറിച്ച് എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വപ്ന സി കൊമ്പാത്ത്. കവിത ധമനികൾ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതി അവതരിപ്പിക്കുന്നു. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90-ന്റെ നിറവിൽ ആകാശവാണി. ജയലക്ഷ്മി, എം ഇന്ദിര, ചന്ദ്രിക നാരായണൻ, കാര്യാട്ടുകര എന്നിവർ പങ്കെടുക്കുന്നു. 8:45 10:15 വൈകിട്ട് 6 മണിക്കും രാത്രി 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം. കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ കുഞ്ഞാട്. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്നുള്ള ഭാഗം എം പി ശ്രീഗണേഷിന്റെ മൃദംഗവാദനം. 10:00 ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണ്ണയുടെ വരികൾ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാര്യ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് ശങ്കർ മണ്ണാർക്കാട്. 10:45 ഗസൽ. 11:00 വാർത്താ ബുള്ളറ്റിൻ. 11:05 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചവാദ്യം. എളനാട് ചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനം മഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. പദം വർണ്ണം. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് റീന ചെർപ്പ്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടക ഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. പാടിയത് കുമാരി വർമ്മ, ശൈലജ വർമ്മ, മദ്ദളം, കലാമണ്ഡലം, ഈശ്വര വാര്യർ. 3:00 വാർത്താ ബുള്ളറ്റിൻ. 3:05 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 വി മുരളി സംഗീതന്റെ സംഗീത കച്ചേരി. ഗിരീഷ് കുമാർ, എൽ എസ് ചാലക്കുടി, വയലിൻ. തുറവൂർ വി ശൈലേഷ്, മൃദംഗം. 4:30 ലളിത ഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുന നടത്തിയ അഭിമുഖം 1-ാം ഭാഗം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. ആരോഗ്യ ജീവിതത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലി, കൗൺസിലർ രാജേഷ് ടിയുടെ പ്രഭാഷണം. 5:20 കഥകളതി സാദരം, അവതരണം മെജോ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനം. ചിത്രം ആന്റണി. ചിത്രയുടെ ആലാപനം ജോ പോളിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജേക്സ് ബിജോയ്.

0: The ruling comes as a setback for the Trinamool Congress, which had challenged the move. During the hearing, Justice Bhakti observed that the choice of officials rests with the Election Commission. He noted that every counting table already has agents, supervisors and observers, and questioned concerns over the presence of central government employees. In Chhattisgarh, three security personnel lost their lives and one personnel was injured in an IED blast near the Kanker Narayanpur district border today. The incident occurred while personnel of the District Reserve Guard were defusing an improvised explosive device. According to police, a DRG team had been deployed for demining, area domination and search operations under the Chote Bethia police station limits. Inspector Sukhram Vatti and constables Krishna Komra and Sanjay Garpale sustained critical injuries. They later succumbed to the injuries. Another injured constable, Parmanand Komra, is undergoing treatment. The Central Bureau of Investigation, CBI, in coordination with the Ministry of External Affairs and the Ministry of Home Affairs, has successfully secured the extradition of Red Notice subject Kamlesh Parekh to India from the United Arab Emirates. In a statement, the CBI said Parekh was wanted in connection with a case involving large-scale banking and financial fraud, which resulted in a loss of several hundred crore rupees to a consortium of banks led by the State Bank of India. The Ministry of Information and Broadcasting has appointed communications expert Prasoon Joshi as the chairman of Prasar Bharati, India's public service broadcaster. Mr. Joshi's work spans acclaimed film lyrics, advertising campaigns and socially resonant storytelling that connects with diverse audiences across the country. AIIMS Delhi has introduced India's first portable bedside magnetic resonance imaging MRI system, enabling rapid brain imaging for critically ill patients in ICUs, emergencies and neurosurgical care. This marks the country's first routine use of a portable MRI for bedside brain imaging in critically ill patients. The ultra-low field device can be wheeled directly to patients, eliminating the need for dedicated MRI suites or risky patient transfers. In IPL cricket, Chennai Super Kings will take on Mumbai Indians in Chennai this evening at 7:30 p.m. In last night's match, Delhi Capitals defeated Rajasthan Royals by 7 wickets in Jaipur. In badminton, Indian men's team will take on France for a place in the finals of the Thomas Cup 2026 at Horsens in Denmark today. And with that, we end this news bulletin.
1: Shivani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റന്നാൾ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ 4 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ 3-ാം ഘട്ട റാൻഡമൈസേഷൻ നടത്തും. ജില്ലയിലാകെ 154 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൗണ്ടിംഗ് ടേബിളുകളും 83 പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ടേബിളുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും 14 വീതം ഇവിഎം കൗണ്ടിംഗ് ടേബിൾ ഉണ്ടാവും. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുന്നൊരുക്കങ്ങൾ, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നിവ കലക്ടർ വിശദീകരിച്ചു. വോട്ടെണ്ണൽ നടപടികൾ സമാധാനപരമായി പൂർത്തിയാക്കുന്നതിന് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സഹകരിക്കണമെന്നും ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ എൻ സി ബി, റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, പോലീസ്, ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കടുത്ത വേനലിന് അല്പം ആശ്വാസം പകർന്ന് ജില്ലയിൽ മഴ പെയ്തു. ഇടിമിന്നലിന്റെ അകമ്പടി

യോടെയായിരുന്നു മഴ. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ശക്തി കുറഞ്ഞ മഴ മണ്ണിന് കുളിർമഴയായി. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഉയർന്ന അന്തരീക്ഷ താപനില മൂലം ജില്ലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആംബുലൻസ് എന്നിവയ്ക്ക് സൂര്യാഘാതത്തിനുള്ള പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശങ്ങളും നൽകി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇതിനുള്ള സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. പൊതുപരിപാടികളിൽ ഉണ്ടാവുന്ന പൊതുജന ബാഹുല്യം, തീപിടുത്ത സാധ്യതകൾ, സൂര്യാഘാതം, മറ്റപകടങ്ങൾ എന്നിവ നേരിടുന്നതിന് സജ്ജമായിരിക്കാൻ ആരോഗ്യവകുപ്പ് വിവിധ ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങളെയും ആയുഷ് സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തി കർമ്മപദ്ധതി തയ്യാറാക്കും. അമിതമായ ചൂട് അഥവാ ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ വളർത്തുമൃഗങ്ങളെ വെയിലത്തിറക്കരുതെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ അറിയിച്ചു. പൊള്ളുന്ന വെയിലിൽ തുറസായ സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ കെട്ടിയിടുന്നത് ഒഴിവാക്കണം. പശുക്കളെ മേയുന്നതിനായി അതിരാവിലെയും വൈകുന്നേരവും തിരഞ്ഞെടുക്കുക. പശുക്കൾക്കും മറ്റും ഉൽപാദനക്ഷമത കുറയുന്നതിന് പുറമെ രോഗങ്ങൾക്കും കടുത്ത ചൂട് കാരണമാകും. പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ളതും ജലാംശമുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ നൽകുക. പശുക്കളുടെ ശരീരത്തിൽ നേരിട്ട് വെള്ളമൊഴിക്കുന്നതിന് പകരം സ്പ്രിംഗ്ലർ, മിസ്റ്റ്, ഷവർ എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂറിൽ 3 മിനിറ്റ് വീതം തുള്ളി നന നൽകുകയും വശങ്ങളിൽ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും വേണം. ഉമിനീർ ധാരാളം നഷ്ടപ്പെടുന്നത് വഴി ആമാശയത്തിൽ ഉണ്ടാകുന്ന അസിഡോസിസ് കുറയ്ക്കാൻ 1 കിലോ തീറ്റയിൽ 10 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം ചേർത്ത് നൽകണമെന്നും മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ലോക മലമ്പനി ദിനാചരണവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മലമ്പനി പരിശോധനയും കൊതുകുവല വിതരണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആയിക്കര ഫിഷിംഗ് ഹാർബർ എഞ്ചിനീയറിംഗ് കാന്റീൻ കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ ഷീനി അധ്യക്ഷത വഹിച്ചു. മലമ്പനി ഇല്ലാതാക്കാൻ നമുക്കിപ്പോൾ കഴിയും, നമുക്കത് ചെയ്യാം എന്നതാണ് ഈ വർഷത്തെ ലോക മലമ്പനി ദിനത്തിന്റെ പ്രമേയം. 2028 ജില്ലയിൽ നിന്നും മലമ്പനി നിവാരണം ചെയ്യുക എന്നതാണ് ജില്ലാ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. തുടർച്ചയായി 3 വർഷം ജില്ലയിൽ തദ്ദേശീയ മലമ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതിനാലാണ് മലമ്പനി നിവാരണം ചെയ്തതായി കണക്ക്.

രാത്രി 8 മണിക്ക് നാടകം രാജാധിരാജൻ. രചന സാജൻ തിരുവനന്തപുരം. സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി. 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം. ആകാശവാണി.

0: उद्योगस्य अवसरान् प्राप्स्यन्ति। भारतस्य सर्वोच्चन्यायालयेन पश्चिमबंगाल निर्वाचने मतगणना पर्यवेक्षकत्वेन केवलं केन्द्रसर्वकारस्य कर्मचारिणां नियुक्तौ निर्वाचनायोगस्य निर्णये हस्तक्षेपं निराकृतम्। न्यायमूर्तिना पी एस नरसिंहा तथा न्यायमूर्तिना जयमाल्य बागची इत्यनयोः पीठेन निर्दिष्टं यत् आयोगस्य दिशानिर्देशानां कठोरतया पालनं भवेत्। अयं निर्णयः तृणमूल कांग्रेस दलस्य कृते एकः महत्तरः आघातः अस्ति, येन अस्य निर्णयस्य विरोधः कृतः आसीत्। न्यायालयस्य विचारविमर्शकाले न्यायमूर्तिना बागची इत्यमुना प्रोक्तं यत् अधिकारिणां चयनस्य अधिकारः निर्वाचनायोगस्य पार्श्वे एव वर्तते। तेन एतदपि प्रोक्तं यत् प्रत्येकं मतगणनापीठिकायां पूर्वमेव अभिकर्तारः, पर्यवेक्षकाः तथा निरीक्षकाः उपस्थिताः भवन्ति। एवं स्थितौ केन्द्रकर्मचारिणाम् उपस्थित्याः विषये दर्शितानां चिन्तनानाम् उपरि तेन प्रश्नचिह्नमपि उत्थापितम्। उत्तरप्रदेशे 27-अधिक-2000तमवर्षस्य गृहसूच्यां केन्द्रितं जनगणनायाः प्रथमं चरणम् अस्मिन् मासे 22 दिनाङ्के आरभ्यते। मे मासस्य 7 दिनाङ्कात् स्वगणनायाः सौविध्यं प्राप्यते। लखनऊनगरे वार्ताहरसम्मेलने सेन्सस् ऑपरेशन्स् इत्यस्य राज्यनिर्देशिका तथा मुख्यप्राधान सेन्सस् अधिकारिणा शीतलवर्मा इत्यनया प्रोक्तं यत् नागरिकाः अस्य मासस्य 7 दिनाङ्कात् आधिकारिकजालपटले पञ्जीकरणं कृत्वा स्वगणनासौकर्यस्य माध्यमेन भागं ग्रहीतुं शक्नुवन्ति। प्रक्रियां समाप्यते एकं विशिष्टं कूटसङ्केतं प्राप्स्यन्ति, यच्च गृहगणनायाः समये प्रगणकेन सह अवश्यं विनिमयीकरणीयम्। सूचनाप्रसारणमन्त्रालयः सम्प्रेषणविशेषज्ञं प्रसूनजोशी इत्यमुं भारतस्य सार्वजनिकसेवाप्रसारकस्य प्रसारभारती इत्यस्य अध्यक्षत्वेन नियुक्तवान्। श्रीजोशिनः कृतित्वे समादृतानि चलच्चित्र गीतानि, विज्ञापन अभियानानि, सामाजिक अनुरणितकथाकथनानि च सन्ति। भारतसर्वकारेण स्वनागरिकाणां कृते तक्षण आपत्सूचनासेवायै स्वदेशीयतन्त्रज्ञानस्य उपयोगेन स्वस्य प्रकोष्ठप्रसारव्यवस्था समारब्धा। तस्मिन्नेव क्रमे अद्य मध्याह्ने नागरिकाणां चलदूरभाषीययन्त्रेषु परीक्षणार्थं ध्वनिसूचनया सह सन्देशाः प्रेषिताः। आईपीएल क्रिकेट क्रीडायां चेन्नई सुपर किंग्स दलम् अद्य सायंकाले 7:30 चेन्नई नगरे मुंबई इंडियंस दलं सम्मुखीकरिष्यति। इति वार्ताः।
1: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യുജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
2: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെയിന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും

0: വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ എസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെയിന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
0: തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ N.Priya അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഐപി ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ.

0: പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള May 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12th ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം April 30 സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരളമുൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി,
2: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയിൽ നിന്നാവാം ഇന്നത്തെ നല്ല വാർത്തയുടെ തുടക്കം. തിരുവനന്തപുരം സ്വദേശിനിയായ സഞ്ജന ചാക്കോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം സഞ്ജനയുടെ നേട്ടം പേരെടുത്ത് പരാമർശിച്ചു. അതിയായ സമ്മർദ്ദവും സമയപരിധിയുമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സഞ്ജനയെപ്പോലുള്ളവർ കാഴ്ചവെക്കുന്ന ആത്മവിശ്വാസവും കഴിവും നമ്മെ അഭിമാനപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൊസോവോയിൽ നടന്ന 14th യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലാണ് സഞ്ജനയടങ്ങുന്ന ഇന്ത്യൻ ടീം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 4 മെഡലുകളാണ് സംഘം നേടിയത്. ഹൈസ്കൂൾ തലത്തിൽ ഗണിതശാസ്ത്രത്തിലുള്ള ആഴത്തിലുള്ള താൽപര്യവും കഴിവുമാണ് ഈ നേട്ടത്തിനു പിന്നിൽ. 56 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം മുക്കോല സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഞ്ജന. 42-26 സഞ്ജന നേടിയത്. സ്വർണ മെഡലിന് ആവശ്യമായ കുറഞ്ഞ മാർക്ക് 27. അതായത് 1 വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടമായത്. എങ്കിലും രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് സഞ്ജന നല്ല വാർത്തയോട്.
3: യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുക ഉണ്ടായി. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടാനും എനിക്ക് കഴിഞ്ഞു. മൻ കി ബാത് എന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഈ മികച്ച പ്രകടനത്തിനെ കുറിച്ച് പരാമർശിച്ചു. എന്റെ ഈ നേട്ടം കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അവരുടെ താല്പര്യങ്ങളും സ്വപ്നങ്ങളും പിന്തുടരാൻ പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: രാജ്യവ്യാപകമായി നടക്കുന്ന ഗണിത ഒളിമ്പ്യ

ഒളിമ്പ്യാഡിന്റെ വിവിധ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ നിന്നാണ് അന്താരാഷ്ട്ര മത്സരത്തിനായുള്ള സംഘത്തെ തെരഞ്ഞെടുത്തത്. ആവശ്യത്തിനും അനാവശ്യത്തിനും തുണികൾ വാങ്ങിക്കൂട്ടുന്നത് നമ്മുടെ ഒരു രീതിയാണ്. എവിടെയെങ്കിലും ഒരു ഓഫർ കണ്ടാലോ, അല്ലെങ്കിൽ ന്യൂജൻ ട്രെൻഡിനനുസരിച്ച് കല്യാണം പോലുള്ള അവസരങ്ങളിൽ കളർ കോഡ് അനുസരിച്ചോ അങ്ങനെയൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങും. എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇടും, പിന്നെ മാറ്റിവെക്കും, പിന്നെയും പല കാരണങ്ങൾ പറഞ്ഞ് പുതിയത് വാങ്ങും. അങ്ങനെ അങ്ങനെ തുണികളുടെ ഒരു കൂമ്പാരമാവും. പിന്നെ അലമാരയിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും എന്നാലോചിക്കും. അത്തരക്കാർക്കുള്ളൊരു നല്ല വാർത്തയാണ് ഇനി. രാജ്യത്തെ ആദ്യ പഴന്തുണി സംസ്കരണ പദ്ധതി മുംബൈയിൽ നിലവിൽ വന്നു. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പഴയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി സംവിധാനം ആരംഭിച്ചത്. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് നവി മുംബൈ കോർപ്പറേഷൻ പഴയ തുണികൾ ശേഖരിക്കുന്നത്. ഈ തുണികളെ സ്കാനർ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, സിൽക്ക് എന്നിങ്ങനെ തരംതിരിക്കും. അവയിൽ ഓരോന്നിനെയും പുനരുപയോഗിക്കാൻ കഴിയുന്നവ, റീസൈക്ലിംഗിന് നൽകേണ്ടവ, മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്നവ എന്നിങ്ങനെ വേർതിരിക്കും. എന്നിട്ട് സംസ്കരണം നടത്തും. പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 41,000 ഇനം തുണികൾ സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇതുവഴി 30 മെട്രിക് ടൺ തുണി മാലിന്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. അതുമാത്രമല്ല, സ്വയം സഹായ ഗ്രൂപ്പിലെ 150 സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്. രാജ്യത്ത് ഒരു വർഷം 7.8 ദശലക്ഷം ടൺ തുണി മാലിന്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. നവി മുംബൈ കോർപ്പറേഷന്റെ മാതൃക മറ്റുള്ളവർ പിന്തുടർന്നാൽ തുണി മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനാകും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി ഒരു സമ്മാനപ്പൊതി കരുതുക. അത് നമ്മൾ മലയാളികളുടെ പണ്ടേയുള്ള ശീലമാണ്. അതേസമയം ഈ സമ്മാനപ്പൊതിയും കാത്ത് വീട്ടിലും നാട്ടിലുമായി പ്രതീക്ഷയോടിയിരിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരുമുണ്ടാകും. പലപ്പോഴും ഹ്രസ്വ സന്ദർശനത്തിനായി വിദേശത്ത് പോകുന്നവർക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്ന സ്ഥലങ്ങളാണ് വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ. എന്നാൽ വിമാനത്താവളങ്ങളിലെത്താൻ വൈകുകയോ മറ്റ് സമയക്കുറവോ നേരിടുന്നവർക്ക് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്താനാവില്ല. സമ്മാനപ്പൊതി കാത്തിരിക്കുന്നവരെ നിരാശരാക്കേണ്ടിയും വരും. എന്നാൽ അതിനൊരു പരിഹാരമാണ് മേക്ക് മൈ ട്രിപ്പ് പദ്ധതി. അദാനി എയർപോർട്സ് ആണ് ഈ സംരംഭം ആരംഭിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴി തന്നെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സൗകര്യമുള്ള പദ്ധതിയാണിത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപോ എത്തിച്ചേരുന്നതിന് മുൻപോ യാത്രക്കാർക്ക് വിവിധ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കും. ഇതിലൂടെ വിമാനത്താവളങ്ങളിൽ സമയം ലാഭിക്കാനും കൂടുതൽ സൌകര്യപ്രദമായി ഷോപ്പിംഗ് നടത്താനും ആവും. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, ലഖ്നൗ, മംഗളൂരു, ജയ്പൂർ എന്നിവിടങ്ങളിൽ ഈ സേവനം ലഭ്യമാകും. ഇനി സമ്മാനം വാങ്ങാതിരിക്കാൻ ഒരു എക്സ്ക്യൂസും വേണ്ട. ഡെബിയൻ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്ന ആദ്യകാല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഡെബിയൻ. യുബുണ്ടു, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന കൈറ്റ് ലിനക്സ് തുടങ്ങി 450 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഡെബിയനിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ ഡെബിയൻ പ്രോജക്റ്റിന്റെ അമരത്ത് മലയാളി വനിത എത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൂടെ പ്രോജക്ട് ലീഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ഏഷ്യക്കാരിയുമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ശ്രുതി ചന്ദ്രൻ. ഡെബിയൻ പ്രോജക്റ്റിലെ ലോകമെമ്പാടുമുള്ള 1,000+ ഔദ്യോഗിക അംഗങ്ങളാണ് വോട്ടെടുപ്പിലൂടെ ശ്രുതിയെ തെരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഈ ഡെബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നതാണ് ഒരു സവിശേഷത. മലയാളികൾ ഏത് മേഖലയിലും തിളങ്ങും എന്നതിന്റെ മറ്റൊരു അഭിമാന നേട്ടം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും മറികടക്കാനാവും എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. അത്തരമൊരു വാർത്തയാണ് കണ്ണൂർ സർവകലാശാലയിൽ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമനം ലഭിച്ച BJ പ്രദീപ് ആണ് ഈ കഥയിലെ താരം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗബാധിതനായ ശ്രീ BJ പ്രദീപ് 90% കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. രാജ്യത്ത് തന്നെ ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെ സർവകലാശാല PRO ആയി നിയമിക്കുന്നത് ഇതാദ്യം.
യൂട്യൂബ്

0: ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി ശബ്ദശകലങ്ങളായാണ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട അറിവുകൾ പ്രദീപ് സമ്പാദിച്ചത്. നിലവിൽ ഒരു സർക്കാർ വകുപ്പിൽ ജോലി നോക്കുന്ന അദ്ദേഹം ഓഫീസിൽ പോകുന്നതിന് മുൻപ് അതിരാവിലെയും ഓഫീസിൽ നിന്നെത്തി രാത്രി വൈകുവോളവും പഠിച്ചാണ് തന്റെ ഈ സ്വപ്ന ജോലി കരസ്ഥമാക്കിയത്. ഇതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. കാരണം 2011 കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് വരെ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രദീപ്. കാഴ്ച വെല്ലുവിളി മൂലം ഉപേക്ഷിക്കേണ്ടി വന്ന തന്റെ ജോലി ഇപ്പോൾ മറ്റൊരു വിധത്തിൽ നേടിയെടുത്തിയിരിക്കുന്നു അദ്ദേഹം.
1: റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന വലിയ പ്രതിസന്ധി എന്നെ പിടികൂടിയപ്പോൾ ആദ്യം സത്യത്തിൽ പകച്ചു പോയെങ്കിലും അതിജീവിക്കാനുള്ള വഴികൾ തേടി എന്നതാണ് ഇന്നിപ്പോൾ ഒരു സർവകലാശാല PRO ആയി മാറാൻ എന്നെ സഹായിച്ചത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ വലിയൊരു സന്ദർഭമാണ് ഈ നിയമനം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണോ നാം നേരിടുന്ന പ്രതിസന്ധി അത് മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായും അത് പരിഹരിക്കാനുള്ള വഴികളിലേക്ക് നമുക്ക് നടന്നെടുക്കാനാകും. കാഴ്ചാ പരിമിതനായ എനിക്കെങ്ങനെ പഠിക്കാനാകുമെന്ന അന്വേഷണത്തിൽ യൂട്യൂബ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ശബ്ദ പുസ്തകങ്ങൾ, ഇതിനെല്ലാം പുറമെ സ്ക്രീൻ റീഡറുകൾ, ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയായിരുന്നു സത്യത്തിൽ എൻ്റെ പഠനം. വായിക്കാൻ കഴിയില്ല, പക്ഷേ അത് നമുക്ക് വായിച്ചു തരുന്ന മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അവ കേട്ട് പഠിക്കാൻ നമുക്ക് കഴിയും. പരീക്ഷ എഴുതാൻ ഒരു സ്ക്രൈബിൻ്റെ സഹായം കൂടി ലഭിച്ചാൽ, ഏതു പരീക്ഷയും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് പിന്നിൽ കീഴടങ്ങുമെന്നതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.
0: ഗവൺമെന്റ് ജോലികളിൽ ഭിന്നശേഷിയുള്ളവർക്കായുള്ള സംവരണത്തിൽ ഏതെല്ലാം തസ്തികകൾ അവർക്ക് നൽകാം എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സമിതി പഠനം നടത്തി ശുപാർശ സമർപ്പിച്ചിരുന്നു. ഇതിൽ പൂർണ്ണമായി കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് പോലും പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ജോലി ചെയ്യാനാവുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രീ ബി ജെ പ്രദീപിന്റെ നിയമനത്തിലൂടെ ഈ തീരുമാനം കൈക്കൊണ്ടത്. തനിക്ക് വേണ്ടി മാത്രമല്ല, ഭിന്നശേഷിയുള്ള സർക്കാർ ജോലി കാംക്ഷിക്കുന്ന അനവധി പേർക്ക് കൂടി പ്രയോജനകരമാകുന്നു ശ്രീ പ്രദീപിന്റെ ഈ പോരാട്ടം. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.
2: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഭയവും സന്ദേഹവും ചിന്തകളിൽ നിന്ന് മാറുമ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും പ്രവൃത്തികളിൽ നിറയുന്നത്. ശരിയായി ചിന്തിക്കാനും അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിച്ചാൽ എല്ലാം ശരിയാകും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം, ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ മഞ്ജു തോമസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പശുവിന്റെ പ്രസവശേഷം ചെനക്കായി കുത്തിവെക്കേണ്ടത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പണ്ടുകാലത്ത് ഏതൊരു വീട്ടിലെയും അടുക്കളയിൽ ഉറപ്പായും കാണുന്ന ഉപകരണമാണ് ഉറികൾ. നിലത്തുനിന്ന് കൈയെത്തി സാധനങ്ങൾ എടുക്കത്തക്ക ഉയരത്തിലാണ് ഉറി കെട്ടിത്തൂക്കിയിടുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ആവശ്യാനുസരണം ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നത് ഉറിയിലാണ് സൂക്ഷിക്കുക. ആദ്യകാലത്തൊക്കെ തെങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഉറിയാണ് ഉപയോഗിച്ചിരുന്നത്. തെങ്ങിന്റെ ഓല ചെറുതായി 3 കഷ്ണങ്ങളാക്കി മുറിച്ച് അവ മെടഞ്ഞ് കൂട്ടിയോജിപ്പിച്ചാണ് ഉറി ഉണ്ടാക്കിയിരുന്നത്.

0: പിന്നീട് ഇതിന്റെ നിർമ്മാണം കയർ കൊണ്ടുള്ളതായി. വൃത്താകൃതിയിലുള്ള ഒരു വളയമാണ് ഇതിന്റെ അടിസ്ഥാനം. മൂന്നോ നാലോ കയർവള്ളികളിൽ ഇത് തൂക്കിയിടുന്നു. പണ്ടൊക്കെ മൺചട്ടിയിലും കൽച്ചട്ടിയിലുമൊക്കെയാണ് ഭക്ഷണം പാകം ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. ഈ ചട്ടിയും കലവും അവയുടെ വലിപ്പവും വായ്വട്ടവും അനുസരിച്ച് ഒന്നിനു മേലെ ഒന്നായി ഉറിയിൽ അടുക്കി വയ്ക്കുന്നു. പൂച്ചയുടെയും എലിയുടെയും ഉറുമ്പിന്റെയും ഒക്കെ ശല്യമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ നാടൻ സംവിധാനമാണ് ഈ ഉറികൾ. അന്നൊക്കെ വിറകും ചൂട്ടും മറ്റുമൊക്കെ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നതിനാൽ അവ കത്തിച്ചുണ്ടാകുന്ന പുകയേറ്റ് അടുക്കളയിൽ തൂക്കിയിടുന്ന ഉറിക്ക് ഈടും ഉറപ്പും ഏറുകയും കൂടുതൽ കാലം ദ്രവിക്കാതെ നിലനിൽക്കുകയും ചെയ്യും. പണ്ടൊക്കെ ഫ്രിഡ്ജില്ലാത്ത സമയത്ത് ഉറി വളരെ ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ ചില വീടുകളിൽ ഇത് ആചാരത്തിനും അലങ്കാരത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICIR കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായ ശ്രീമതി മഞ്ജു തോമസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: മേഡം, വീട്ടുവളപ്പിലെ കൃഷി എല്ലാവരും അതിൽ താല്പര്യപ്പെടുന്നുണ്ട്, മിക്കവാറും ആൾക്കാരത് ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സുരക്ഷിതമായ പച്ചക്കറി എങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്.
2: വീട്ടുവളപ്പിലെ സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, അത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ, അത് ടെറസ് ഗാർഡൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ കുറച്ച് സ്ഥലം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവിടെയാകാം, ചെടിച്ചട്ടികളിലാകാം. അപ്പം നമുക്ക് ലഭ്യമായ വീടിന് ചുറ്റും, നമ്മുടെ ടെറസിലും മട്ടുപ്പാവിലും അതുപോലെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ലഭ്യമായിട്ടുള്ള സ്ഥലം വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമ്മുടെ കുടുംബത്തിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ന്യൂട്രീഷ്യസ് കിച്ചൺ ഗാർഡനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അപ്പൊ അത് ഒരു ലേ ഔട്ട് നമ്മൾ ചെയ്യണം, ഒരു പ്ലാനിങ് ചെയ്യണം, ഏതൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ നമുക്ക് നടാൻ സാധിക്കും, അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്താൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കുമല്ലേ.
2: കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചൊരു പ്ലാനിങ്ങോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനാവശ്യമായിട്ടുള്ള അത്യാവശ്യം ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഒക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. മാത്രമല്ല നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം കുറച്ച് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ പച്ചക്കറി കൃഷിക്കൊക്കെ പറയുമ്പോൾ നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലം വേണം. ഇപ്പോൾ നമ്മൾ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം അതുപോലെ സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങളായിരിക്കുകയല്ല. അപ്പം കുറച്ചൊരു പ്ലാനിങ്ങോട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം വേണ്ട വിളകൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് അല്പം തണൽ വീഴുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് കിഴങ്ങ് വർഗ വിളകൾ കൃഷി ചെയ്യാം, ഇഞ്ചി മഞ്ഞൾ പോലുള്ള വിളകൾ കൃഷി ചെയ്യാം. പിന്നെ അവേലി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അല്പം പടർന്നു വളരുന്ന വിളകൾ കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് വൈവിധ്യമാർന്ന ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ച് പ്ലാനിങ്ങോടെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ.
1: മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ.
2: ഇപ്പം നമ്മൾ വീട്ടുവളപ്പിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്കായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് സൂര്യപ്രകാശ ലഭ്യത, അതുപോലെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങൾ, നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലങ്ങൾ, യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. മണ്ണ് നന്നായിട്ട് കിളച്ചിളക്കണം. കിളച്ചിളക്കിയതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ടത് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ പുളിപ്പ് ക്രമീകരിക്കുന്നതിന് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കണം. അങ്ങനെ മണ്ണിൽ കുമ്മായം പ്രയോഗിച്ചതിന് ശേഷം നമ്മൾ വിത്ത് നടുന്ന സമയത്ത് അല്ലെങ്കിൽ തൈകൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുത്ത് തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ അതിൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ മണ്ണ് അതോടൊപ്പം ചാണകപ്പൊടി പിന്നെ മണൽ, പോട്ടിംഗ് മിശ്രിതത്തിൽ മണലിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്ന് വെള്ളം എളുപ്പത്തിൽ വെള്ളത്തിൽ വാർന്നു പോകുന്നതിനാണ്, ഡ്രെയിനേജിന് വേണ്ടിയാണ്. മണല് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കയർ പിറ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൊക്കോ പീറ്റ് ഇതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കരിയിലയുടെ അങ്ങനെയുള്ള ജൈവ വസ്തുക്കൾ, ഇപ്പം ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റ്, വീട്ടുവളപ്പിലൊക്കെ ആകുമ്പോൾ ജൈവ അവശിഷ്ടങ്ങളൊക്കെ അടിച്ചു വാരി അത് കത്തിച്ച്

0: കളയാതെ അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ കൃഷിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പ്രയോജനപ്പെടുത്താനായിട്ട്
1: പറ്റും. വിത്ത് തിരഞ്ഞെടുക്കുമ്പം എങ്ങനത്തെ വിത്തായിരിക്കണം അത്? ഇപ്പം ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ ആവുമ്പം ചെറിയൊരു സ്ഥലത്ത് ഒത്തിരി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാറുണ്ട്, പക്ഷെ ചിലർ പറയാറുണ്ട് നമുക്ക് നാടൻ വിത്ത് തന്നെയാണ് നല്ലതെന്ന്.
0: ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, കാരണം നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ കിട്ടും. നമുക്ക് അധികം സ്ഥലം വീട്ടുവളപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ ടെറസ് ഗാർഡനിലൊക്കെ ആവുമ്പോൾ നമുക്ക് അധികം സ്ഥലം ഒന്നും ലഭ്യമല്ല. അപ്പം നമുക്ക് ഒരു നാലോ അഞ്ചോ ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല ഇനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കാർഷിക കോളേജിൻ്റെ വൈഗ എന്ന് പറയുന്ന ഒരു ചീര ഇനം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി കട്ട് വെറൈറ്റി. സാധാരണ നമ്മൾ ഇപ്പം ചുമന്ന ചീരയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ചെടികൾ പൂത്ത് അതിൻ്റെ നമുക്കപ്പോൾ അത്രയ്ക്ക് ഇത്ര വിളവേ അതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ വൈഗ പോലുള്ള ഇനം എന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടി കട്ട് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 4-5 പ്രാവശ്യം മുറിച്ച് മുറിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും.
1: അപ്പോൾ
0: ചുമന്ന ഇനമാണ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് പറയാം, നല്ല എന്താ പറയുക, നമുക്ക് വീട്ടുവളപ്പിൽ അതുപോലെ ഇപ്പോൾ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന കർഷകരോട് അത് മൾട്ടി കട്ട് വെറൈറ്റി മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ അത് അത്രത്തോളം പ്രായോഗികമാകത്തില്ല. പക്ഷേ വീട്ടുവളപ്പിലെ കൃഷിക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇനമാണ് വൈഗ. അതുപോലെ വെണ്ട, വെണ്ട നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ആനക്കൊമ്പൻ ഇനം അതാണ് മാർക്കറ്റ് പ്രിഫറൻസ് ഉണ്ട്, മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ മൊസൈക്ക് രോഗത്തിന് സസെപ്റ്റബിൾ ആണ്, പെട്ടെന്ന് മൊസൈക്ക് രോഗം കയറി പിടിക്കും. അത് ഈവൻ സീഡ് ഫ്രൂട്ടിങ്ങിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൊസൈക്ക് രോഗബാധ ഉണ്ടാകാറുണ്ട്. ഞാൻ നടത്തിയ ഒരു കൃഷിയുടെ പരീക്ഷണത്തിൽ കണ്ടത് നമ്മൾ ഫൂലെ വിമുക്ത എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള മഹാത്മാ ഫൂലെ കൃഷി വിദ്യാപീഠം എന്ന് പറയുന്ന കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഈ ഇനം ഞാൻ 2-3 വർഷം ഫീൽഡ് ട്രയൽ നടത്തി. അപ്പോൾ അവിടെ കണ്ടത് ഇത് വളരെ നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ 4 വർഷം നടന്ന ഫീൽഡ് ട്രയലിൽ ഒരു ചെടിയിൽ പോലും മൊസൈക്ക് രോഗബാധ ഉണ്ടാകുന്നില്ല. ഫൂലെ വിമുക്ത എന്ന ഈ ഇനത്തിന്റെ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറാണ്, പിന്നെ നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ അതിലെല്ലാം ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് നല്ല ഷെൽഫ് ലൈഫാണ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വരെ ഇത് നമുക്ക് റെഫ്രിജറേഷൻ പോലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിപ്പിക്കും.
1: ചെടികൾ എങ്ങനെ ഒത്തിരി നീളം വെക്കുന്നതാണോ?
0: അല്ല, ഒത്തിരി ആനക്കൊമ്പന്റെ കൂട്ട് ഒത്തിരി റോബസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല, അപ്പൊ ഒരു ന്യായമായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ വെണ്ടയുടെ സൈസ് ഇല്ല. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരംകാർക്ക് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് ഒരു ക്രേസ് ആണ്, പക്ഷെ ആ ഒരു വലുപ്പമൊന്നുമില്ല. എങ്കിൽ പോലും തെറ്റില്ലാത്ത വലുപ്പമുണ്ട്, നല്ല പച്ച നിറമാണ്, നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്.
1: പിന്നെ പച്ചമുളകും മിക്കവാറും ആൾക്കാർ ചെയ്യാറുണ്ട്.
0: പച്ചമുളക് നമ്മൾ ദൈനംദിന ആവശ്യത്തിന് അത് ഒരു കിച്ചൺ ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിലൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ക്രോപ്പാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം ബുദ്ധിമുട്ട് കുരുടിപ്പ്, എന്താ പറയുന്ന വെള്ളീച്ച, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ മുളകിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷനിൽ കണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിന്റെ അർക്കാഖ്യാതി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം, ഇത് നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അല്പസ്വല്പം ഇത് പ്രതിരോധമല്ല, ടോളറന്റ് ആണെന്ന് നമുക്ക് പറയാം. അവിടെ ഇവിടെയൊക്കെ 1-2 ചെടികളിൽ രോഗബാധ ഉണ്ടായാൽ തന്നെ ആ രോഗം ബാധിച്ച ശാഖകൾ അങ്ങ് നീക്കം ചെയ്ത് ജൈവ കീടനാശിനികളൊക്കെ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് ജൈവ കീടനാശിനികൾ എന്തെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. നല്ല ഹൈ ഈൽഡിംഗ് ആണ്, ഹൈബ്രിഡ് ആണ് ഈ മുളക് ഇനം. അപ്പോൾ അത് നല്ല ഹൈ ഈൽഡിംഗ് ആണ്, നല്ല ഒരു മീഡിയം മോഡറേറ്റ് പഞ്ചൻസി ഉണ്ട്, നല്ല സൈസ് ഉണ്ട്, നല്ല മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി. ഇനി വിപണനം ചെയ്യാനാണെങ്കിൽ മാർക്കറ്റിൽ നല്ല അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ചെടി ഒരു 4-4.5 മാസം നിന്ന് നമുക്ക് നല്ല വിളവ് തരും. അപ്പോൾ ഇനിയും കിച്ചൺ ഗാർഡനിൽ നമ്മളൊരു 1-2 ചുവട് മുളകുണ്ടെങ്കിൽ, 2 തന്നെ വേണ്ട, 1 ചുവട് മുളക് നന്നായിട്ട് കായ്ക്കുന്നതുണ്ടെങ്കിൽ, നന്നായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും.
1: വഴുതനയിൽ ഇതേമാതിരി ഇനങ്ങൾ ഉണ്ടാകുന്നോ?
0: വഴുതനയിൽ വിൽറ്റ് റെസിസ്റ്റൻ IHR ബാംഗ്ലൂരിൻ്റെ അർക്ക ആനന്ദ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ വിൽറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ കൃഷിയുടെ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ബാക്ടീരിയൽ വാട്ടം വരുന്നില്ല, പൂർണ്ണമായിട്ടും വിൽറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടാണ് കണ്ടത്. അത് പറയുമ്പോൾ വള്ളിപ്പയറിൻ്റെ ഒരു ഇനം അർക്ക മംഗള, അത് ഹൈബ്രിഡ് അല്ല, അതും IHR ബാംഗ്ലൂരിൻ്റെ ഇനമാണ്.

0: ഉണ്ടാക്കാൻ മംഗളം. അതും വളരെ നല്ല, നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നല്ല ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അത്. ഞങ്ങൾ 2-3 വർഷം ഞാൻ ഫീൽഡ് ട്രയൽ നടത്തി, അതിനുശേഷം ഡെമോൺസ്ട്രേഷൻ ചെയ്തു. ഇപ്പം കെ വി കെയിൽ നിന്ന് അതിൻ്റെ വിത്ത് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. എനിക്ക് ഓരോ വർഷവും ധാരാളം ആൾക്കാർ കെ വി കെയിൽ വന്ന് ഈ അർക്കാമംഗള വിത്ത് തന്നെ ചോദിച്ചു വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ ഹോംസ്റ്റഡിൽ കൃഷി ചെയ്യുന്ന കർഷകരും ധാരാളമായിട്ട് അർക്കാമംഗള യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇനമാണ്.
1: ഇപ്പം മേഡം പറഞ്ഞ മാതിരി അർക്ക ഖ്യാത്തി അല്ലെങ്കിൽ ഫൂലെ വിമുക്ത, ഇതിൻ്റെയൊക്കെ വിത്ത് കെ വി കെയിൽ ലഭ്യമാണോ?
0: ആ പുലേ വിമുക്ത നമ്മൾ എല്ലാ വർഷവും കെ വി കെയിൽ ഇതിൻ്റെ ആ ഒരു സീസണിൽ നമ്മൾ അതിൻ്റെ വിത്ത് ലഭ്യമാക്കുന്നുണ്ട്. IHR-ൻ്റെ ഞാൻ പറഞ്ഞ അർക്കാഖ്യാതി, അർക്കാമംഗള തുടങ്ങിയ വിത്തുകൾ നമ്മൾ കെ വി കെയിൽ നിന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കെ വി കെയിൽ തന്നെ കർഷകർക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് IHR-നൊരു സീഡ് പോർട്ടലുണ്ട്. അപ്പോൾ അത് ഓരോ കർഷകനും ഒരു ലോഗിൻ ID ഇട്ട് ആ IHR സീഡ് പോർട്ടലിൽ കയറി അതിനകത്ത് ഈ ഞാൻ പറഞ്ഞ ഇനങ്ങൾ മാത്രമല്ല, അല്ലാതെ എല്ലാ ഇനങ്ങളുടെയും വിത്തുകൾ ഈ സീഡ് പോർട്ടലിൽ കർഷകർക്ക് ലഭ്യമാണ്. അവർക്കിപ്പം ഏത് ഇനമാണ് ഇപ്പം തക്കാളി വേണം എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 3-4 വെറൈറ്റി വരും. അപ്പോൾ അതിനകത്ത് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ കേരള എന്നൊക്കെ പറഞ്ഞു, ചില ഇനങ്ങൾക്ക് കാണുന്നുണ്ട് സ്യൂട്ടബിൾ ഫോർ യുവർ സ്റ്റേറ്റ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ക്ലിക്ക് ചെയ്ത് അത് വലിയ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ 10 ഗ്രാം 5 ഗ്രാം ടൊമാറ്റോ ഒക്കെയാണെങ്കിൽ 1 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 30 രൂപയുടെയും 40 രൂപയുടെയും ഒക്കെ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ലോഗിൻ ID ഇട്ട് കയറി ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കാർട്ടിലിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസത്തിനകം ഇത് തപാൽ മാർഗം നമ്മുടെ കയ്യിലെത്തും. അപ്പം ഇതിന് ഈ IHR-ൻ്റെ സീഡ്സ് ഒക്കെ വാങ്ങുന്നതിന് കെ വി കെ പോലും ആശ്രയിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. കർഷകർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. എങ്കിൽ പോലും കെ വി കെയിൽ നിന്ന് ഈ വിത്തുകളെല്ലാം തന്നെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്.
1: ഈ കാര്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മൾ ഈ ഓൺലൈനായിട്ട് ഇഷ്ടമാതിരി സീഡ്സ് അവൈലബിൾ ഉണ്ട്. അപ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ അല്ലയോ ഇതൊന്നും നോക്കാതെ തന്നെ ആൾക്കാർ ഇത് വാങ്ങിക്കാറുമുണ്ട്. ഇപ്പം IHR-നെ മേഡം പറഞ്ഞത് നോട്ട് സ്യൂട്ടബിൾ ഫോർ യുവർ ലൊക്കേഷൻ, ഇവിടുത്തേന് വേണ്ടി കൊള്ളത്തില്ല, കേരളത്തിന് വേണ്ടി അനുയോജ്യമാണ്, അത് ആ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പം വിത്തൊക്കെ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം.
0: അത് എല്ലാ വിത്തും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ സ്റ്റേറ്റിന് അനുയോജ്യമായിട്ടുള്ളതില്ല. അപ്പം അങ്ങനെ പുറത്ത് ഓൺലൈനായിട്ടൊക്കെ സീഡ്സ് പർച്ചേസ് ചെയ്യുന്നവർ ചെറിയ ക്വാണ്ടിറ്റി വല്ലതും വാങ്ങി ആദ്യം ഒന്ന് ട്രയൽ നടത്തി അത് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം എന്താ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ വലിയ ക്വാണ്ടിറ്റിയിലേക്കൊക്കെ പോവുക. കാരണം എല്ലാ സീഡ്സും ഈ ഓൺലൈനായിട്ട് അവൈലബിൾ ആകുന്ന എല്ലാ സീഡ്സും നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമാകണമെന്നില്ല.
1: പിന്നെ ഇതിൻ്റെ നമ്മൾ ഒരു വർഷം നട്ട് കഴിഞ്ഞാൽ വളപ്രയോഗമൊക്കെ എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്?
0: നമ്മൾ ഇപ്പോൾ നമ്മൾ കിച്ചൺ ഗാർഡനെ കുറിച്ച് അല്ലെങ്കിൽ ടെറസ് ഗാർഡനെ കുറിച്ചൊക്കെ ആണല്ലോ പറയുന്നത്. ഇപ്പോൾ ടെറസ് ഗാർഡനിലൊക്കെ ചെയ്യുമ്പോൾ കർഷകർ പൂർണ്ണമായിട്ടും രാസവളങ്ങൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ടെറസ് ഗാർഡനിലൊക്കെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ രാസവളങ്ങൾ ഇട്ടതിന് ശേഷം നനയ്ക്കുമ്പോൾ ഈ കെമിക്കൽസ് നമ്മുടെ കോൺക്രീറ്റിലേക്ക് നമ്മുടെ റൂഫിലേക്ക് ലീച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ കോൺക്രീറ്റിന് കേടുപാടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇട്ടുവളപ്പിലെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചാണകപ്പൊടി ഉപയോഗിക്കാം, കമ്പോസ്റ്റ് ഉപയോഗിക്കാം, വിറകടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം ഉപയോഗിക്കാം. ചാരം പൊട്ടാഷിൻ്റെ ഒരു സ്രോതസ്സാണ്. പിന്നെ വിവിധ തരം പിണ്ണാക്കുകൾ ഉപയോഗിക്കാം, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള പിണ്ണാക്കുകൾ ഉപയോഗിക്കാം. ഇനി ഇതല്ലാതെ പച്ചച്ചാണകം വേണമെങ്കിൽ നേർപ്പിച്ച് കലക്കി ചെടികളുടെ ചുവട്ടിലൊഴിക്കാം, നല്ല ഒന്നാന്തരം ഒരു വളമാണ്. മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ചാണകവും പിണ്ണാക്കുകളും കൂടെ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം കലക്കി വെച്ച് പുളിപ്പിക്കുക. ചാണകവും കടല പിണ്ണാക്ക വേപ്പും പിണ്ണാക്ക ഇത് കലക്കി വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതം നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിപ്പം ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് അങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഈ രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ പല രീതിയിലുള്ള ജൈവ വളപ്രയോഗങ്ങൾ തന്നെ മാറിയും മറിഞ്ഞും ഒക്കെ ഉപയോഗിച്ച്
1: വീട്ടിൽ മിച്ചം വരുന്ന അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാം.
0: അതെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന വലിയ ഒരു ബേർഡൻ ആകാതെ തന്നെ നമുക്ക് ഈ വളപ്രയോഗം ക്രമീകരിക്കാൻ പറ്റുന്നതാണ്.
1: കീടങ്ങളും രോഗങ്ങളുമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമ്മൾ എവിടെ കൃഷി ചെയ്താലും 2 ഗ്രോ ബാഗ് ആണെങ്കിലും അവിടെയും ഈ 2 കാര്യം വരാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്?
0: ഇപ്പോൾ കീടനിയന്ത്രണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുവളപ്പിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ കൃഷി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏറിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ചെടികളേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് നമ്മുടെ കൃഷിയിടം മോണിറ്റർ ചെയ്യുക,

0: കീട രോഗബാധയേറ്റ സസ്യഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. കീട നിയന്ത്രണത്തിൻ്റെ ഇപ്പം പലപ്പോഴും ഇലകളിൽ പ്രാണികൾ കൂടിയിരിക്കുന്നത് കാണാം, ഇലകളുടെ അടിഭാഗത്ത് നോക്കിയാൽ കീടങ്ങളുടെ മുട്ടക്കൂട്ടങ്ങൾ കാണാം. അപ്പം നമ്മൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നടക്കുമ്പോഴും ഒരു കവറെടുത്തിട്ട് ഈ ഇങ്ങനെയുള്ള കീടബാധയേറ്റ സസ്യഭാഗങ്ങൾ മുറിച്ച് ഇതിനകത്തിട്ട് നശിപ്പിച്ച് കളയുക. അവിടെ തന്നെ ഇടരുത്, അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ധാരാളം കീടങ്ങൾ വീണ്ടും നമ്മുടെ കൃഷിയിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യാം. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയാണെങ്കിൽ നമുക്ക് ധാരാളം ജൈവ കീടനാശിനികൾ ലഭ്യമാണ്. മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനി നന്മ കിട്ടുന്നുണ്ട്, ശ്രേയ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു 7 മുതൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വൈകുന്നേരങ്ങളിൽ വെയിൽ അതിരാവിലെ വെയിൽ താഴ്ന്ന നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മഞ്ഞക്കെണി, നീലക്കെണി അങ്ങനെയുള്ള മെക്കാനിക്കൽ ട്രാപ്പുകൾ ഉപയോഗിക്കാം, അതും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഗോമൂത്രത്തിനകത്ത് അല്പം കാന്താരിമുളക് അരച്ച് ചേർത്ത് അതൊരു 6-7 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും ചെടികൾക്ക് അത്യാവശ്യം നല്ലൊരു വളപ്രയോഗമാണ്. അതോടൊപ്പം തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന ഇങ്ങനെയുള്ള ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബയോകൺട്രോൾ ഏജൻസിനെ ഉപയോഗിക്കാം. മെറ്റാറൈസിയം, ബ്യുവേറിയ, ലക്കാനിസീരിയം അങ്ങനെയുള്ള മിത്ര കുമിളുകളെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന കീട നിയന്ത്രണത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട്, അതും ഈ ആദ്യ സമയത്ത് തന്നെ, ഇതൊന്നും വളരെ രൂക്ഷമാകുന്നതിന് മുമ്പ് കീടബാധയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട്.
1: സൂഡോമോണാസും ട്രൈക്കോഡെർമയൊക്കെ എല്ലാ കർഷകരും ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്.
0: അത് രോഗ നിയന്ത്രണത്തിലേക്ക് വരുമ്പോഴും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും അതുപോലെ മണ്ണിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ട്രൈക്കോഡെർമ, അത് കർഷകർക്കെല്ലാം അറിയുന്ന കാര്യമാണ്, ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക മിശ്രിതത്തിൽ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ അടിവളമായിട്ട് കൊടുത്ത് തന്നെ കൃഷി ആരംഭിക്കുക. അപ്പം ഇതൊരു പ്രൊഫൈലാക്റ്റിക് മാനേജ്മെൻ്റ് ആണ്, ഒരു എന്താ പറയുക, രോഗം വരാതെ ചെടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നല്ല ഒരു ഉപാധിയാണ് ട്രൈക്കോഡെർമ ചാണകപ്പൊടിയിൽ സമ്പുഷ്ടീകരിച്ച് അടിവളമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന രീതികളാണ്.
1: ഇപ്പം ഒത്തിരി കർഷക കൂട്ടായ്മകളുണ്ട്, അവർ തമ്മിൽ തന്നെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ നിരവധി ആൾക്കാർ, ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ വീട്ടുവളപ്പിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അറിയാത്ത ആൾക്കാർ, അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടിയൊക്കെ KVK മിത്രനികേതനിൽ നിങ്ങൾ നടത്താറുണ്ടോ?
0: KVK ചെറിയ രീതിയിൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ടെറസ് ഗാർഡനും കിച്ചൺ ഗാർഡൻ അങ്ങനെയുള്ള ചെറിയ കൃഷിയിലേക്ക് വരുന്നവർക്കുള്ള പരിശീലനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഫോണിൽ വിളിച്ച് KVK നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അപ്പം നമ്മളൊരു 25 മുതൽ 30 പേരുടെ ഒരു ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷൻ ആയി കഴിയുമ്പോൾ KVK നിന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി കൊടുക്കും. ഇനി അതല്ല, ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് KVK സൗജന്യമായിട്ട് തന്നെ ഈ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തിത്തരും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക സാങ്കേതികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് KVK എപ്പോഴും സന്നദ്ധമായിട്ട് കൂടെയുണ്ട്.
1: മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വീട്ടുവളപ്പിലെ കൃഷിയെക്കുറിച്ച് നമ്മൾ ഇത്ര നല്ലൊരു ചർച്ച ചെയ്ത് ഇത് കർഷകർക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഉപയോഗമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വളരെ നന്ദി.
0: താങ്ക് യു.
2: വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായ മഞ്ജു തോമസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. മഞ്ജു തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: വാഴപ്പഴത്തിന്റെ പഴുപ്പും പോഷക ഗുണങ്ങളും. വാഴപ്പഴത്തിന്റെ പഴുപ്പ് മാറുന്നതിനനുസരിച്ച് അതിലെ പോഷക ഗുണത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പച്ച നിറത്തിലുള്ള കായകളിൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം സാവധാനത്തിലാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാതെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. എന്നാൽ പഴം പഴുക്കുന്നതോടെ ഈ എന്നജം പ്രകൃതിദത്ത പഞ്ചസാരയായി മാറുന്നു. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാനും ദഹനം സുഗമമാക്കാനും മികച്ചതാണ്. വാഴപ്പഴം കൂടുതൽ പഴുത്ത് തൊലിപ്പുറത്ത് കറുത്ത കുത്തുകൾ വീഴുമ്പോൾ അതിലെ ആന്റി ഓക്സിഡന്റുകളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. ഇത്തരം പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കോശങ്ങളുടെ സംരക്ഷണത്തിനും സഹായിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രമേഹ രോഗികൾ അമിതമായി പഴുത്ത പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവയിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ, ഓരോ ഘട്ടത്തിലുള്ള പഴവും വ്യത്യസ്തമായ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പശുവിന്റെ പ്രസവശേഷം ചെനയ്ക്കായി കുത്തിവെക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം, പശുവിന്റെ പ്രസവശേഷം ചെനയ്ക്കായി കുത്തിവെക്കേണ്ടത് 40 മുതൽ 50 ദിവസത്തിനുള്ളിലാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക നിർദ്ദേശങ്ങൾ. ഔഷധ ഗുണമുള്ള ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങ് വിളയാണ് കൂവ. ഇതിൻ്റെ നടീൽ വസ്തു കിഴങ്ങാണ്. രോഗവിമുക്തമായതും ആരോഗ്യമുള്ളതുമായ കിഴങ്ങ് വിത്തിനായി ശേഖരിക്കണം. മുളയ്ക്കാൻ ശേഷിയുള്ള ഒരു മുകുളമെങ്കിലും ഓരോ കഷ്ണം നടീൽ വസ്തുവിലും ഉണ്ടാകണം. കിളച്ചൊരുക്കിയ സ്ഥലത്ത് 30x15 cm അകലത്തിൽ ചെറു കുഴികളെടുത്ത് മുകളിലേക്ക് വരത്തക്ക വിധം കിഴങ്ങ് നടാം. നട്ട് 7 മാസം ആകുന്നതോടെ വിളവെടുക്കാം. ഒപ്പം ചിതൽ ശല്യവും കുറയും. കമുകിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് മഞ്ഞളിപ്പ്. ഇത് പല കാരണങ്ങളാൽ ഉണ്ടാകാം. മഴക്കാലത്തെ നീർവാർച്ച ഇല്ലാത്തതാണ് പ്രധാന കാരണം. മണ്ണിൽ നൈട്രജൻ, പൊട്ടാഷ്, മഗ്നീഷ്യം എന്നിവയുടെ അഭാവം മഞ്ഞളിപ്പിന് ഇടയാക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചിട്ടയായ പരിചരണത്തിലൂടെ മഞ്ഞളിപ്പ് മാറ്റിയെടുക്കാം. എല്ലാ വർഷവും ഓരോ തടത്തിലും 1/2 kg വീതം കുമ്മായം, 100 g മഗ്നീഷ്യം, 100 g മൈക്രോന്യൂട്രിയൻ്റ് ഫുഡ് എന്നിവ ചേർക്കുന്നത് നന്നായിരിക്കും. മരച്ചീനിയിലെ ഇലകരിച്ചിൽ രോഗം ഒഴിവാക്കാൻ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. ഈ രോഗത്തിനെതിരെ ഒരു പരിധിവരെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് H97, H226, H1687, H2304 എന്നിവ. ജാതിയിൽ ജലദൗർലഭ്യത്തിൻ്റെ ആദ്യ ലക്ഷണമായ കായ്ചുരുങ്ങൽ, കായ വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിലുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കവും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയാം.

രോഗം ബാധിച്ച ഇലകളും കായ്കളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിനശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായ്പിടുത്തം കൂട്ടുന്നതിനും കായ്ക്കൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായ്പിടുത്ത സമയത്ത് തളിച്ചു കൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിൻ്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലക്കാനിസീലിയം എന്ന മിത്രകുമ്പിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങി

0: ഇരുപത് ഗ്രാം ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിൻ്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലക്കാനിസീലിയം എന്ന മിത്രകുമ്പിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലുകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവും ആകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാരുകീറി വിത്ത് തേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണം നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ 1-2 തവണ നനയ്ക്കണം. വിത്ത് തേങ്ങ ചരിച്ചോ കുത്തനെയോ പാകാം. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി രാവിലെ 11:50
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം മലയാളത്തിലെ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വാ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും

0: പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം മെയ് 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: और इसलिए हमको अपने आप को आत्मनिर्भर बनाने के लिए और जरूरी है कि हम इस रीजनल कॉन्फ्रेंसेस के माध्यम से ज़्यादा अपने मैन्युफैक्चरिंग प्रोसेस को एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं, इस पर हमको ध्यान देने की जरूरत है.
0: രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്നാരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
3: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94%ത്തിലധികമായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ

0: പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FCയെ നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല 1-ൽ മത്സരിച്ച അദ്ദേഹത്തിന് 2001-ലുണ്ടായ അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISLൽ ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPLൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി യുവവാണി.
2: Hello and welcome to Yuvavani Music Time. This is your host Tejas, and today we are celebrating one of the most influential bands in music history, the Beatles. Their music defined generations, blending melody, emotion, and innovation like never before. Let's take a journey through some of their unforgettable classics. We begin with a song that brings a powerful groove and energy.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ಆಕಾಶವಾಣಿ രാജാധിരാജൻ നാടകം. രചന സാജൻ, തിരുവനന്തപുരം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ഹെരോദ രാജാവ് സുദർശനൻ കുടപ്പനമൂട്, രാജപുരോഹിതൻ ഡോക്ടർ രാജാവാര്യർ, മന്ത്രി തെങ്ങുംകോട് മോഹനൻ, സാത്താൻ ബിജു കല്ലുവാതുക്കൽ, ഒപ്പം ബിജു മാത്യു, ശ്രീകുമാർ മുഖത്തല, കെ എസ് ശ്രീകുമാർ, എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, സജികുമാർ പോത്തൻകോട്, ശ്യാം വി എസ്.

എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെന്നറിയാം. ശബ്ദം കേട്ട് എങ്ങനെ മനസ്സിലാക്കാൻ അല്ലേ? ചില സൂചനകൾ തരാം. എന്റെ കൂട്ടുകാരുടെ പേരുകൾ പറയാം. അസൂയ, വഞ്ചന, ചതി, പ്രതികാരം. മനസ്സിലായില്ലേ? വിഡ്ഢികളെ, അങ്ങ് ഏതൻ തോട്ടം മുതൽ നിങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങി. ഇപ്പോ മനസ്സിലായി തുടങ്ങി. അതെ, ഞാൻ അന്ധകാരപുത്രൻ സാത്താൻ. അവിടെ ഏതൻ തോട്ടത്തിൽ ഞാൻ തുടങ്ങിയ നാശത്തിന്റെ കെണി ഇല്ലാതാക്കാൻ ദൈവപുത്രൻ ഭൂമിയിൽ വരുന്നത്രേ. നസ

ഗർഭത്തിൽ കന്യകാപുത്രനായി അവൻ ജനിക്കുന്നുവെന്ന്. അതാ ദൂതുമായി അവൻ ഗബ്രിയേൽ മാലാഖ ആ കന്യകയുടെ അടുത്ത്. ഇതവൾക്ക് നാശം വിതയ്ക്കും.

0: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്.
1: ഏതാണ് ഈ ദിവ്യരൂപം?
0: മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല.
1: ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും?
0: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
1: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ.

0: ഇവൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഇവൾ ഗർഭിണിയെന്ന് ലോകമറിഞ്ഞാൽ ഇവളെ കല്ലെറിഞ്ഞുകൊല്ലും. ഇവൾക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ജോസഫ് എന്ന പുരുഷൻ ഇവളെ ഉപേക്ഷിക്കും. തീർച്ച.
1: ജോസഫ് ഇവനാകെ അസ്വസ്ഥനാണല്ലോ.
2: യഹോവയാം ദൈവമേ, ഈ ജോസഫ് ഇന്നുവരെയും നീതിമാർഗത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ എന്തു ചെയ്യും? എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ കാര്യം ഞാൻ പരസ്യമാക്കിയാൽ അവളെ ജനം കല്ലെറിഞ്ഞുകൊല്ലും. വേണ്ട, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം.
0: എടാ മണ്ടാ ജോസഫ്, നീ ഉറങ്ങാൻ പോകുവാണ്. എടാ അവളെ ഉപേക്ഷിക്ക.
1: ഇവൻ ഉറങ്ങിയോ?
0: അതാ ഇവന് സ്വപ്നദർശനം നൽകാൻ ആ ഗബ്രിയേൽ മാലാഖ്. ഇവന് വേറെ പണിയില്ലേ? ആ ദൈവപുത്രൻ ജനിച്ചാൽ എന്റെ നാശമായിരിക്കും. ഓ, ജോസഫ് മാലാഖയുടെ ഉപദേശം കേൾക്കരുതേ.
3: ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്നു പേരിടണം.
2: അവിടുത്തെ അരുളപ്പാട് പോലെ

ഹോ, ഇവിടെയും എനിക്ക് പരാജയം. ഇവൻ അവളെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ജനം അവളെ കല്ലെറിഞ്ഞു കൊന്നേനെ. അങ്ങനെ ആ ദൈവപുത്രൻ ഇല്ലാതായനെ. അവസരം വരും.

0: ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും.
1: ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു. ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അവനെ കണ്ട് വണങ്ങാൻ ആട്ടിടയന്മാരും വിദ്വാൻമാരും പോകുന്നു. ഇല്ല മക്കളെ, അവനിനി ഏറെ ആയുസില്ല. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ യഹൂദാദേശത്തിന്റെ സിംഹാസനം സ്വപ്നം കണ്ട് ഒരുവൻ പ്രതികാരപുത്രനായിട്ടുണ്ട്. അവനിലൂടെ ഞാൻ ദൈവപുത്രന്റെ അന്ത്യം കുറിക്കും. ഇനി എന്റെ രംഗസ്ഥലം ഹെരോദാവിന്റെ രാജകൊട്ടാരം.

0: മന്ത്രി, താങ്കൾ ഇന്ന് വളരെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു.
1: എന്റെ അസ്വസ്ഥതയുടെ കാരണം താങ്കൾക്കും അറിവുള്ളതല്ലേ? സമയമാകുമ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്.
0: പതുക്കെ ഈ കൊട്ടാരത്തിലെ നിശബ്ദതയെപ്പോലും പേടിക്കണം. ഹെരോദാ രാജാവിന്റെ സിംഹാസനം സ്വപ്നം കണ്ടു നടക്കുന്നവനാണ് മന്ത്രി എന്നറിഞ്ഞാൽ.
1: വേണ്ട പുരോഹിത, വേണ്ട. ഹെരോദാവിന്റെ സിംഹാസനം എന്റെ വെറും സ്വപ്നം മാത്രമല്ല, അത് ഞാൻ നേടും. അന്ന് നിങ്ങൾ രാജപുരോഹിതൻ മാത്രമല്ല, നമ്മുടെ മഹാമന്ത്രിയായിരിക്കും.
0: പക്ഷേ ഹെരോദാ രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ
1: കൊല്ലണം.
0: കൊല്ലാനോ?
1: അതെ, ഹെരോദാ രാജാവ് ജീവനോടെ ഇരിക്കുന്നിടത്തോളം എന്റെ ആഗ്രഹം സാധിക്കില്ല. ഹെരോദാ രാജാവിന്റെ ഭരണം എന്റെ കയ്യാൽ അവസാനിപ്പിക്കും. ആ വംശം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും.
0: മന്ത്രി, ആലോചിച്ചു മാത്രമേ കാര്യങ്ങൾ നീക്കാവൂ, ഇല്ലെങ്കിൽ തല കാണില്ല. വേദപ്രമാണം പറയുന്നത് ഈ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവ് ഉണ്ടാകുമെന്ന. ഒരുപക്ഷേ അത് താങ്കളാവും.
1: അത് ഞാൻ തന്നെ. ചരിത്രത്തിന്റെ താളുകളിൽ ഞാൻ സ്ഥാനം നേടും. യഹൂദന്മാരുടെ രാജാവ് ഈ ഞാൻ.
2: മഹാമന്ത്രി വിജയിക്കട്ടെ. കിഴക്കുനിന്നും 3 വിദ്വാൻമാർ മഹാരാജാവിന് മുഖം കാണിക്കാൻ കാത്തുനിൽക്കുന്നു. അവരെ രാജാവിന്റെ അടുത്ത് എത്തിക്കട്ടെ.
1: ഇപ്പൊ വേണ്ട, അവരെന്റെ അടുത്ത് എത്തിക്കൂ, ഞാൻ രാജാവിന് വിവരം അറിയിക്കാം.
2: ഉത്തരവ് പോലെ.
0: മന്ത്രി, ഏതോ വിശേഷ സംഭവമുണ്ട്. വിദ്വാൻമാരുടെ ആഗമനം അതാണ് വെളിവാക്കുന്നത്.
1: വിദ്വാൻമാരെ, നിങ്ങൾക്ക് ഹെരോദാ മഹാരാജാവിന്റെ മഹാമന്ത്രിയുടെ പ്രണാമം.
3: പ്രണാമം മഹാമന്ത്രി.
1: ഇത് രാജപുരോഹിതൻ.
4: പ്രണാമം.
0: വിദ്വാൻമാരെ, എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം?
4: ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാനെത്തിയതാണ്.
0: യഹൂദന്മാരുടെ രാജാവ് ജനിച്ചെന്നോ? യഹൂദന്മാരുടെ രാജാവ് ഹെരോദാവാണ്. മറ്റൊരു രാജാവ്?
3: അതെ, യഹൂദന്മാർക്ക് പുതിയ രാജാവ് ജനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവനെ കണ്ടുപണങ്ങാൻ എത്തിയതാണ്. കിഴക്കുനിന്നും ഒരു നക്ഷത്രം ഞങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്നു.
4: ഇതല്ലേ യഹൂദന്മാരുടെ രാജകൊട്ടാരം? ഇവിടെയല്ലേ യഹൂദന്മാരുടെ രാജാവ് ജനിക്കേണ്ടത്?
1: വിദ്വാൻമാരെ, അങ്ങനെ ഒരു ശിശു ഇവിടെ ജനിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ വിശ്രമിക്കൂ, ഞാൻ രാജാവിന് വിവരം അറിയിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം.
3: വളരെ നന്ദി.
1: ആരവിടെ? ഈ വിദ്വാൻമാർക്ക് വിശ്രമത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കും.
2: കൽപ്പന പോലെ.
1: എന്താണ് ഈ കേൾക്കുന്നത്? യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവ്. എന്താണതിനർത്ഥം?
0: എനിക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാൻ വേദപ്രമാണങ്ങൾ ഒന്ന് നോക്കട്ടെ. വിദ്വാൻമാർ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത.
1: എന്ത്? അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിട്ടുണ്ടെന്നോ? എവിടെ? എവിടെ?

0: എന്താണ് ആ പ്രവചനം?
1: ഞാൻ വായിക്കാം. ആ പ്രവചനം ഇങ്ങനെയാണ്: യഹൂദ്യദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും.
0: അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ബേത്ലഹേമിൽ ജനിച്ചു കഴിഞ്ഞു. എന്റെ രാജസിംഹാസന സ്വപ്നത്തിനൊരു പുതിയ എതിരാളി ഉണ്ടായിരിക്കും.
1: മന്ത്രി ശാന്തനായി കേൾക്കൂ. ഈ ജനിച്ചിരിക്കുന്ന ശിശു ദൈവപുത്രനാണെന്നാണ് വേദപ്രമാണം പറയുന്നത്. അവൻ യഹൂദജനത്തിനു മാത്രമല്ല, സർവജനത്തിനും രാജാവും രക്ഷകനുമാണ്.
0: നിങ്ങളും അവന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. അവനെ കണ്ടെത്തി നശിപ്പിക്കും ഞാൻ. എന്റെ കൈകൾ കൊണ്ട് അവനെ കൊല്ലും ഞാൻ.
1: അരുത് മന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, ഈ ജനിച്ചിരിക്കുന്നത് സാധാരണ ശിശുവല്ല, ദൈവപുത്രനാണ്. അവന്റെ ശാപം താങ്കൾ കേൾക്കാൻ പാടില്ല. ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണം.
0: എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ.
1: പറയാം. രാജസിംഹാസനത്തിന് എതിരായി ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഹെരോദാവിനെ അറിയിക്കണം. ആ ശിശുവിനെ നശിപ്പിക്കാൻ രാജാവിനെ നിർബന്ധിക്കണം. ദൈവശാപം രാജാവ് വാങ്ങട്ടെ. ദൈവശാപത്തിന്റെ പിടിയിൽ രാജാവ് വീഴുമ്പോൾ മന്ത്രി, താങ്കൾക്ക് സിംഹാസനം നേടുകയും ചെയ്യാം.
0: കൊള്ളാം. ഈ വിവരം എത്രയും വേഗം രാജാവിനെ അറിയിക്കണം.
2: യഹൂദന്മാരുടെ മഹാരാജാവ്, രാജാതിരാജൻ ഹെരോദാ മഹാരാജൻ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു.
3: ഹെരോദാ മഹാരാജാവ് നീണാൾ വാഴട്ടെ.
4: എന്താ, മന്ത്രിയും രാജപുരോഹിതനും വലിയ ആലോചനയിലായിരുന്നുവെന്ന് തോന്നുന്നു.
1: അതെ പ്രഭു, യഹൂദ്യാദേശത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ചായിരുന്നു ആലോചന.
4: ഈ ഹെരോദാ രാജാവിന്റെ ഭരണത്തിൻ കീഴെ യഹൂദ്യാദേശത്തിന് ആപത്ത്. നമ്മുടെ ദേശം സമ്പൽ സമൃദ്ധിയിലല്ലേ, ശത്രുരാജ്യങ്ങളുടെ ഭീഷണിയുമില്ല. പിന്നെ പിന്നെ എന്ത് വിപത്ത് മന്ത്രി? എന്താണ് ഇതിന്റെ അർത്ഥം?
0: പ്രഭു, അത് മൂന്ന് വിദ്വാൻമാർ ഇവിടെ എത്തി അറിയിച്ചു. യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന്. ആ വിദ്വാൻമാർ ഈ കൊട്ടാരത്തിലുണ്ട്.
4: എന്ത്, യഹൂദന്മാരുടെ രാജാവ് പിറന്നു എവിടെ?
1: അതെ പ്രഭു, തിരുവെഴുത്തിൻ പ്രകാരം യഹൂദന്മാരുടെ രാജാവ് ബേത്ലഹേമിൽ ജനിച്ചു കഴിഞ്ഞു.
4: ഓ, നാം എന്താണ് ഈ കേൾക്കുന്നത്? നാം അറിയാതെ നമുക്കൊരു അവകാശം. എവിടെ എവിടെയാ വിദ്വാൻമാർ? അവരോട് നാം ചോദിക്കാം.
1: പ്രഭോ, അടിയനൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അവരോട് ബേത്ലഹേമിൽ എവിടെയാണ് ശിശു ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞു വരാൻ പറയണം. പിന്നെ ആ ശിശുവിനെ കണ്ടെത്തി കൊല്ലണം. അല്ലെങ്കിൽ അങ്ങയുടെ സിംഹാസനത്തിന് ആ ശിശു എന്നും ഒരു എതിരാളിയായിരിക്കും.
4: ഇല്ല ഇല്ല, നാം അതിനനുവദിക്കില്ല. ആ ശിശുവിനെ കണ്ടെത്തി നാം അതിനെ നശിപ്പിക്കും. മന്ത്രി, ആ വിദ്വാൻമാരെ നമ്മുടെ മുന്നിലെത്തിക്കൂ.
0: കൽപ്പന പോലെ മഹാരാജൻ.
5: യഹൂദ്യ മഹാരാജൻ വിജയിക്കട്ടെ.
4: വിദ്വാൻമാരെ, യഹൂദ്യാദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നാം നിങ്ങൾക്കായി എന്താണ് ചെയ്തു തരേണ്ടത്?
6: മഹാരാജൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാനാണ് ഞങ്ങൾ എത്തിയത്.
5: മഹാരാജൻ, ഞങ്ങൾക്ക് മുമ്പായി ഒരു നക്ഷത്രം വഴികാട്ടിയായി ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുതി ഈ കൊട്ടാരത്തിലായിരിക്കും ശിശു ജനിച്ചിരിക്കുന്നതെന്ന്.
4: ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ശിശു ജനിച്ചിട്ടില്ല.
1: വിദ്വാൻമാരെ, വേദപ്രമാണം പറയുന്നത് ആ ശിശു ജനിക്കുന്നത് യെരൂശലേമിലെ ബേത്ലഹേമിലാണെന്നാണ്.
4: അപ്പോൾ നിങ്ങൾ പോയി ആ ദിവ്യ പൈതലിനെ കണ്ടുവരുവിൻ. പിന്നെ ഞാനും പോയി അതിനെ നമസ്കരിക്കേണ്ടതിന് എന്നെ അറിയിക്കുക.
5: അങ്ങയുടെ ഈ സന്മനസ്സിന് നന്ദി. മഹാരാജൻ, ഞങ്ങൾ ആ ശിശുവിനെ കണ്ട് മടങ്ങി വരാം. ഞങ്ങൾക്ക് വിട നൽകിയാലും.

0: ആരവിടെ? ആ വിദ്വാന്മാരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം.
1: അടിയൻ ഉത്തരവ് പോലെ.
0: മന്ത്രി, നാം അന്തപുരത്തിലേക്ക് പോകുന്നു. ആ വിദ്വാന്മാർ എത്തുമ്പോൾ നമ്മെ വിവരം അറിയിക്കണം.
2: അവിടുത്തെ ആജ്ഞ പോലെ പ്രഭു. പുരോഹിത, എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ. യഹൂദന്മാരുടെ പുതിയ രാജാവ് പോലും.
3: മന്ത്രി ഭയപ്പെടേണ്ട, അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനന ദിവസം തന്നെ മരണവും ഉറപ്പാ. എനിക്ക് ദേവാലയം വരെ പോകണം. അധികം വൈകാതെ ഞാൻ എത്താം.
2: ശരി, പോയി വരൂ. എനിക്ക് യഹൂദ്യദേശത്തിന്റെ അധിപനാകണം. ചെയ്യാത്ത കുറ്റത്തിന് ഹെരോദാവിന്റെ വാളിന് എന്റെ പിതാവിരയാകേണ്ടി വന്നപ്പോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് യഹൂദ്യദേശത്തിന്റെ ഭരണം, ഒപ്പം ഹെരോദാവിന്റെ സർവനാശവും.
4: നിർത്തൂ.
2: നീ ആരാണ്?
4: ഞാൻ നിന്നിൽ അവശേഷിക്കുന്ന നന്മ. നീ ദുഷ്ടത വെടിയൂ. യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്ന ആ ശിശു ദൈവപുത്രനാണ്. യഹൂദ്യദേശത്തിന്റെ സിംഹാസനം നിനക്കൊരിക്കലും ലഭിക്കുകയില്ല.
2: ഇല്ല, ഇല്ല, അവനെ ഞാൻ നശിപ്പിക്കും. യഹൂദന്മാരുടെ രാജാവ് ഞാനാകും. ഞാൻ മാ

0: എന്താ എന്താ ഇത്? നിന്റെ ശരീരം അങ്ങ് മുറിഞ്ഞിരിക്കുന്നല്ലോ, എന്താണിത്? നിനക്കെന്തു പറ്റി? നിന്റെ കണ്ണിനെന്തു പറ്റി?
1: പ്രഭു, മഹാരാജാവ് പറഞ്ഞതുപോലെ ഞാൻ വിദ്വാൻമാരെ പിന്തുടർന്നു. അവർ ശിശുവിനെ കണ്ട് മടങ്ങുന്ന വഴി എന്നോട് പറഞ്ഞു. അവർക്ക് ഒരു മാലാഖയുടെ ദർശനമുണ്ടായി, ഹെരോദോ രാജാവിന്റെ അടുത്ത് ചെല്ലരുതെന്ന്. അവർ മറുവഴിയായി പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവരെ തടഞ്ഞു. അപ്പോൾ അപ്പോ വലിയൊരു പ്രകാശം എന്റെ കണ്ണിൽ പതിച്ചു. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വഴിയറിയാതെ ഞാൻ പലയിടത്തും വീണു, ശരീരം മുറിഞ്ഞു.
0: നീ എത്രയും വേഗം കൊട്ടാരം വൈദ്യനെ കാണും.
2: മന്ത്രി, ആ വിദ്വാൻമാർ മടങ്ങിയെത്തിയോ?
0: പ്രഭു, നമുക്ക് ചതിവ് പറ്റിയിരിക്കുന്നു.
2: ഏ,
0: മാലാഖമാരുടെ ദർശനം ഉണ്ടായിട്ട് ആ വിദ്വാൻമാർ മറുവഴിയായി പോയി. അവരെ പിന്തുടർന്ന ഭടന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഭടൻ ശിശുവുള്ള സ്ഥലം കണ്ടെത്തിയിരുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് അവന് വഴി തിരിച്ചറിയാൻ ഇനി കഴിയില്ല.
3: ഓ, അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു കഴിഞ്ഞു. അതൊരു ദിവ്യ ശിശുവുമാണ്. നമ്മുടെ സിംഹാസനത്തിന് ഭീഷണിയായിരിക്കുന്നു.
2: മന്ത്രി, നാം എന്തു ചെയ്യണം? നമ്മുടെ സിംഹാസനം നിലനിർത്തിയേ പറ്റൂ.
0: പ്രഭു, ശിശു ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അവനെ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബദലഹേമിലെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവാൻ അങ്ങ് കൽപ്പന നൽകൂ. നമ്മൾ തേടുന്ന ആ ശിശു ആ കൂട്ടത്തിലുണ്ടാകും തീർച്ച. മഹാരാജൻ സംശയിച്ചു നിൽക്കേണ്ട സന്ദർഭമല്ല ഇത്. ആ ശിശു ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങയുടെ രാജസ്ഥാനത്തിന് ഭീഷണിയാണ്. എത്രയും വേഗം കൽപ്പന കൊടുത്താലും മഹാരാജൻ.
2: ഇതാ നാം കൽപ്പിക്കുന്നു, ബല്ലഹേമിൽ എങ്ങുമുള്ള 2 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുക. മന്ത്രി, എത്രയും വേഗം നമ്മുടെ കൽപ്പന നടപ്പിലാക്കൂ.

അവിടുത്തെ ഉത്തരവ് നടപ്പാക്കപ്പെടും. പ്രഭു ബത്ലഹേമിൽ 2 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൺകുഞ്ഞു പോലും ജീവനോടെ ഇരിക്കരുത്. എല്ലാറ്റിനെയും കൊല്ലുക.

ഇസ്രായേലിന്റെ ദൈവമേ, ഇത് കാണുന്നില്ലേ? ഞങ്ങളുടെ കൊഞ്ചു മക്കൾ ഓരോ രാജാവേ, ഇതാണോ രാജനീതി?

0: കഴിഞ്ഞിട്ടും വളരെ പ്രൊഫഷണലായിട്ട് താല്പര്യം വരുന്ന കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. എങ്ങനെയാണ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ, സാർ ഒരുപാട് വെക്കേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്, അപ്പോൾ ഈ രണ്ട് മാസത്തിൽ വരുന്ന കുട്ടികളിൽ എത്രത്തോളം കുട്ടികൾ വളരെ പ്രൊഫഷണലായിട്ട്, അതായത് ഇത് ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റിറ്റീവ് സ്പോർട്സ് എന്നുള്ള രീതിക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന, പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകുന്ന എത്ര കുട്ടികളുണ്ട്?
1: യെസ്, വേറെ നല്ല ചോദ്യമാണ് കേട്ടോ. ഞാൻ എല്ലാ പേരൻസിനോട് പറയും, സാർ പല കുട്ടികൾക്ക് ചോദിക്കാറുണ്ട്, ചില പഴയ കായിക താരങ്ങളുണ്ട്, അവരുടെ കുട്ടി ഇപ്പോഴേ 8 വയസ്സ് 12 വയസ്സ് കുട്ടികളാണ്. അപ്പോൾ അവരും ചോദിക്കണം, സാർ എൻ്റെ കുട്ടിക്ക് ഇപ്പോഴത്തെ 10 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് റെഗുലർ ആയിട്ട് അയക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ 8 വയസ്സ് 10 വയസ്സല്ലേ, കുട്ടി എന്തായിരുന്നാലും ഓടിച്ചാടി നടക്കട്ടെ, എല്ലാ ആക്ടിവിറ്റിയും ചെയ്യട്ടെ, നമുക്ക് സമയം വരുമ്പോൾ നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, അവന് കോമ്പറ്റീവ് സ്പോർട്സ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് മത്സരങ്ങൾ വരും, ആ മത്സരങ്ങളിൽ അവനെ പങ്കെടുപ്പിക്കണം. ആ മത്സരം അവൻ കാണുമ്പോൾ അവൻ മനസ്സിലാക്കും, ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അപ്പോൾ ഇനി എന്ത് ചെയ്യണം. പാരൻസ് പറയും, മോനെ നീ ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ ഓടിയപ്പോൾ ഇങ്ങനെ വന്നില്ലേ, 7th വന്നില്ലേ 6th വന്നില്ലേ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലും. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് നമ്മൾ കോച്ചിങ് കൊടുക്കും. കുറേ കാലങ്ങളായിട്ട് കേരള സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കുട്ടികൾ തിരഞ്ഞെടുത്ത്, കായിക അഭിരുചിക്കുള്ള കഴിവുള്ള കുട്ടികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇയർ ലോങ് പ്രാക്ടീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല കുട്ടികളും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പാർട്ടിസിപ്പേറ്റ്.
0: പഴയകാല പരിശീലന രീതികളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പരിശീലിക്കുന്ന ഉപകരണങ്ങളിലായാലും സാങ്കേതിക വിദ്യകളിലായാലും അവധിക്കാല പരിശീലനത്തിൽ അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ പരിശീലന ഉപകരണങ്ങളും രീതികളും വെച്ചിട്ട് പരിശീലനം കൊടുക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും വളരെ നല്ല ക്വസ്റ്റ്യൻ. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന, നമ്മൾ ഇതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതിന് വേണ്ടി സമ്മർ ക്യാമ്പിന് വേണ്ടിയിട്ട് സ്പോർട്സ് കിറ്റ് വാങ്ങാറുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഗത്ത് തന്നെ വാങ്ങുന്നത്. ഇപ്പൊ ലാഡർ ആയിരുന്നാലും നമ്മൾ ചെറിയ ബേബി ഹഡിൽസ് ഉണ്ട്, 6 ഇഞ്ച് 9 ഇഞ്ച് 12 ഇഞ്ച് ഇങ്ങനെയുള്ള അവരുടെ ഭാഗത്തു തന്നെ ലാഡറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, 1 ഫീറ്റ് 1.5 ഫീറ്റ് ഹഡിൽസിന്റെ ഡിസ്റ്റൻസ് അടിയും. പിന്നെ പോയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന സയന്റിഫിക്, ഞാനത് മാത്രമല്ല സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് എല്ലാം കൊടുക്കുന്ന സയന്റിഫിക് കോച്ചിങ് ആണ്. കാരണം ഇവിടെ വന്നിട്ട് ലോക്കോമോഷൻ എബിലിറ്റി എന്ന് പറയുന്നത് അത് ഓരോ സ്പോർട്സിനും ഡിമാൻഡുള്ളതാണ്. പിന്നെ പോയിട്ട് ബയോമെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ്, നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടി ഒരു ഷോർട്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംഗിളിൽ റിലീസ് ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വർത്തിയില്ല, അറിയില്ല. അഥവാ കുട്ടിയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് വരികയാണെങ്കിൽ നമ്മൾ പറയും, ആ വെരി ഗുഡ്, അടിപൊളി അടിപൊളി, വെരി ഗുഡ്, നല്ല ത്രോ, നല്ല ആംഗിൾ ഓഫ് റിലീസ് നന്നായിരുന്നു, ആ റിലീസ് സ്പീഡ് നന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെയല്ല. പക്ഷേ ഇന്ന് അത് നമ്മൾ 4, 5, 6, 7 ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഓരോ മൂവ്മെന്റും ഒരു നാനോ മൈക്രോ വരേക്കും നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ലെഗ് മൂവ്മെന്റ്, ആ മൂവ്മെന്റ്, ബോഡി പോസ്റ്റർ, ലോക്കോമോഷൻ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു ലോങ് ജമ്പർ എത്ര ആംഗിളിലാണ് ടേക്ക് എടുത്തിരിക്കുന്നത്, ആ സ്ട്രൈഡിങ്ങിന്റെ ലെങ്ത് എത്രയാണ് കൂടുന്നുണ്ടോ, ആൻഡ് ഫ്രീക്വൻസി എത്രയാണ്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു ക്രിക്കറ്റർ ഒരു ബോൾ എറിയുന്നു കഴിഞ്ഞാൽ ആ ബോൾ എത്ര ഹൈറ്റിൽ നിന്ന് റിലീസായി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ എത്ര ഹൈറ്റിൽ എത്ര ദൂരത്തിൽ പോയെന്ന് ഇപ്പോഴും വർഷങ്ങളുള്ള എല്ലാ ഫെസിലിറ്റി നമുക്കുണ്ട്, ലേസർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഇത് ടെക്നിക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.
0: ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്. കായിക പരിശീലനത്തിൽ പരിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പരിക്ക് പറ്റാത്ത രീതിയിൽ കായിക പരിശീലനം നടത്താൻ എന്തൊക്കെ ട്രെയിനിങ് ആണ്?
1: യെസ്, വെരി വെരി വെരി, നല്ലൊരു ചോദ്യമാണ്. കാരണം ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്നത്, ഡെഡിക്കേറ്റഡ് കോച്ച് ആഗ്രഹിക്കുന്നത്, എന്റെ കുട്ടിക്ക് ഒരിക്കലും ഇഞ്ചുറി വരാൻ പാടില്ല. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മാനസികമായിട്ട് ഒന്ന് തകരും. രണ്ടാമത്തെ കാര്യം, ആ എടുത്ത എഫർട്ടിലാണ് കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും എഫർട്ട് എടുക്കാനായിട്ട് കുട്ടി മാനസികമായിട്ട് ഇൻബിൽറ്റ് ഒരു പേടിയുണ്ടല്ലോ, അത് വരും. നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറി എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതാണ് ഏറ്റവും പെട്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് ഞാൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു തന്നെ ചെയ്യുന്നത്, ആദ്യം വന്നിട്ട് അവനെ വന്ന ആൾക്കാരെ കുട്ടികളെ ഇരുത്തിയതിനു ശേഷം അവരൊന്ന് സ്റ്റെബിൾ ചെയ്യും, ഒന്ന് ബ്രീത്തിങ് ചെയ്ത് അവനെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറയും, അതനുസരിച്ച് വാമിംഗ് അപ്പ്, ജനറൽ വാമിംഗ് അപ്പ്, സ്പെസിഫിക് വാമിംഗ് അപ്പ്, അതിനായിട്ട് സ്പെസിഫിക് സ്ട്രച്ചിങ്, കംപ്ലീറ്റ് സ്ട്രെങ്തനിങ്. ഉദാഹരണത്തിന് നമ്മളിപ്പോഴും പണ്ട് നമ്മുടെ കാലത്തൊന്നും നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡിന്റെ ഉപയോഗം അറിയത്തില്ല. ഇന്ന് വന്നിട്ട് മസാജർ, നമുക്ക് കയ്യിലൊതുങ്ങുന്ന മസാജറുണ്ട്, നമ്മൾ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഈ അത്യാധുനിക ഉപകരണങ്ങളോട് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ മാറ്റിൽ നേരിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിച്ച്, കംപ്ലീറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യിച്ച്, പ്രീ സ്ട്രെച്ച് ചെയ്തിട്ട്, ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് അല്ലേ, നമ്മുടെ കാലത്ത് നിന്ന് അറിഞ്ഞു പറയുമോ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നതല്ല, ഇന്ന് സ്പെസിഫിക് ഉണ്ട്. ഈവൻ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് ആയിരുന്നാലും അതിനനുസരിച്ചുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആയിരുന്നാലും ജനറൽ എക്സസൈസ് കഴിഞ്ഞാൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്തിട്ട് അവൻ ആ ഈവൻറ്റിലേക്ക് തയ്യാറാണ്. അത് ഫുട്ബോളിനായിരുന്നാലും എല്ലാ ഗെയിംസിനും ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കോച്ചിങ് നമ്മുടെ കല സർവകലാശാലയിൽ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവ്വസാധാരണ കാണുന്നത് എല്ലാ കുട്ടികൾ കളിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചറിയും, ഗ്രൗണ്ടിൽ ഈ സയന്റിഫിക് അല്ലാതെ ഗെയിം നടക്കുമ്പോൾ, ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുട്ടി ബൂട്ടഴിച്ച് വെച്ച് ബാഗ് എടുത്ത് പെട്ടെന്ന് പോകും. ബസ്സിന് സമയമാണ്, കുട്ടി വാം ഡൗൺ, വാം ഡൗൺ ആണ്. പണ്ട് കൂൾ ഡൗൺ ആയിരുന്നു, ഇപ്പോഴത് കൂൾ ഡൗൺ അല്ല, ഇറ്റ്സ് കാൾഡ് വാം ഡൗൺ. അവൻ എങ്ങനെയാണോ വാം ആയത്, അതേപോലെ വാം ആയതിനു ശേഷം പിന്നെ അവൻ ഡൗൺ സ്റ്റെച്ച് ചെയ്ത് ഏത് രീതിയിലാണോ കുട്ടി ഗ്രൗണ്ടിൽ വന്നത് ആ രീതിയിൽ കുട്ടി തിരിച്ചു പോകണം. ഇറ്റ് മീൻസ് അവൻ്റെ മസിൽസ് ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ പഴയ പൊസിഷൻ അതേ പൊസിഷനിൽ വച്ചതിന് ശേഷം എല്ലാം വളരെ കാം ഡൗൺ ആയിട്ട് പോകുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒന്ന് വന്നിട്ട് ഫട്ടിക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. രണ്ടാമതൊന്നാണ് ഇഞ്ചുറി സ്റ്റാറ്റസ് ഇല്ല. ഇഞ്ചുറി വരാൻ മെയിൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇൻപ്രോപ്പർ വാമിംഗ്.

0: ഇത് രണ്ടും കോച്ചസ് എന്തായിരുന്നു ലവ് ഐഡി. ചില സന്ദർഭങ്ങളിൽ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടാവും, സ്ലിപ്പറി സ്ലിപ്പ് ചെയ്തിട്ട് ആക്സിഡന്റ് ആവും. ഓടുമ്പോൾ തമ്മിലിടിച്ചിട്ട് ഈ ബോഡി കോൺടാക്ട് ചെയ്യുമ്പോൾ ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അമേരിക്കൻ ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അവർ ബാറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് കൊള്ളാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ആക്സിഡന്റൽ ഇഞ്ചുറീസ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് കഴിയുന്നത് ശ്രദ്ധിക്കാനേ കഴിയുള്ളൂ, പക്ഷെ എത്രത്തോളം പ്രിവെന്റ് ചെയ്യുന്നുള്ളത് ആ കളിക്കുന്ന കുട്ടിയുടെ മികവാണ്.
1: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: इसी के साथ राष्ट्रीय संगीत कार्यक्रम में सिंधु सुचेतन और एच एम स्मिता का वायलिन युगल वादन संपन्न होता है। आपके साथ संगत कर रहे थे मृदंगम पर बी एस प्रशांत तथा घटम पर जी ओंकार राव।
1: विद दैट वी कंक्लूड वायलिन डुएट रिसाइटल बाय सिंधु सुचेतन एंड एच एम स्मिता इन द नेशनल प्रोग्राम ऑफ म्यूजिक। दे वर अकंपनीड ऑन मृदंगम बाय बी एस प्रशांत एंड ऑन घटम बाय जी ओंकार राव।
0: यह कार्यक्रम आकाशवाणी बेंगलुरु के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी दिल्ली के स्टूडियो से प्रसारित किया गया।
1: दिस प्रोग्राम वॉज अ कॉन्ट्रीब्यूशन ऑफ आकाशवाणी बेंगलुरु ब्रॉट टू यू फ्रॉम द स्टूडियोज ऑफ आकाशवाणी दिल्ली।
2: आकाशवाणी त्रिशूर സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ.
3: തൊഴിലിന്റെ മഹത്വം പ്ലസ് ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അഭിമുഖീകരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഇനി എന്ത്, ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം, അതിനായി ഏത് കോഴ്സുകളിൽ ചേരണം, അതിനെന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യണം തുടങ്ങിയ ആശയക്കുഴപ്പത്തിന്റെ പിടിമുറുക്കത്തിലാണ് മിക്ക പേരും. പഠിച്ചാൽ ഉടൻ തന്നെ ജോലി, ആകർഷകമായ ശമ്പളം, വലിയ പാക്കേജ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന നിരവധി കോഴ്സുകളുടെ പരസ്യങ്ങൾ ഈ സീസണിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആശയക്കുഴപ്പം വീണ്ടും ശതഗുണി ഭവിക്കുന്നു. എൻട്രൻസ് എഴുതി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ ചേരാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം സാമ്പത്തിക ശേഷി അതിന് ഒരു പ്രധാന തടസ്സം തന്നെയാണ്. ഇനി പ്രവേശന പരീക്ഷ എഴുതിയാൽ തന്നെയും മെറിറ്റിൽ വരുമെന്നോ പ്രവേശനം ലഭിക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ല. പുറന്തള്ളപ്പെട്ടാൽ ഏജന്റുമാർക്കും ബ്രോക്കർമാർക്കും നല്ല ഒരു തുക കൊടുത്ത് തമിഴ്നാട്ടിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സീറ്റ് തരപ്പെടുത്തേണ്ടി വരും. അത് സർക്കാർ അംഗീകാരമുള്ളതോ അതോ വ്യാജനോ എന്നറിയാൻ ഒരു മാർഗവുമില്ല. അഥവാ അതിനുള്ള സാവകാശവും ആർക്കും ലഭിക്കാറില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് വെറുതെ വേണമെങ്കിൽ പറയാം. നാട് ടിപ്പർ ലോറിയെപ്പോലെ പായുമ്പോൾ ആർക്കാണ് അതിനോടൊപ്പം ഓടാൻ കഴിയുക? ഈ നില ഇങ്ങനെ എത്ര കാലം തുടരും? അതും ആർക്കും പ്രവചിക്കാനാവില്ല. സർക്കാർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം അല്ല ഇത്. വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും കൂട്ടായി വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ സംഘർഷത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിഞ്ഞേക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകണം അഥവാ ആയേ തീരൂ എന്ന ചിന്തയും പിടിവാശിയും ആദ്യം ഉപേക്ഷിക്കണം. രക്ഷാകർത്താക്കൾ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രശോഭിക്കാൻ ഉതകുന്ന ഉപരിപഠനങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കണം. ഡോക്ടറുടെയും വക്കീലിൻ്റെയും കർഷകൻ്റെയും ക്ഷുരകൻ്റെയും തൊഴിൽ ഒരുപോലെ മാന്യതയുള്ളതാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വെളിപാട് തന്നെയാണ്. അതായത് ഒരു തൊഴിലിനെയും തരം താഴ്ത്തി വീക്ഷിക്കരുത്. ഓരോ വർഷവും എത്ര വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്നത്? ഇവർക്ക് മുഴുവൻ ജോലി കൊടുക്കുവാൻ മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാരും വിചാരിച്ചാലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ ചെറിയ ചെറിയ ജോലികൾ സ്വീകരിക്കാനും തയ്യാറാകണം. കുടുംബം പുലർത്താനും മാന്യമായി ജീവിക്കാനും ഉതകുന്ന അന്തസ്സുള്ള ഏത് ജോലിയും ഏറ്റെടുക്കാൻ യുവാക്കൾ മടി കാണിക്കരുത്. ആഡംബര ജീവിതം കൊതിച്ച് കാറ്, ബൈക്ക് എന്നിവ മോഷ്ടിക്കാനും മാല തട്ടിപ്പറിക്കാനും വീടുകൾ കൊള്ളയടിക്കാനും ഒക്കെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അധ്വാനിച്ച് മാന്യമായി ജീവിതം നയിക്കുന്നത്? എനിക്കാരുടെയും ആശ്രയം വേണ്ട എന്ന് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പരാശ്രയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. പണമുണ്ടെങ്കിൽ എല്ലാം നേടാം എന്നാണ് ഈ മൂഢന്മാർ കരുതുന്നത്. നാം പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുൻപിലെത്തുന്നതിന് മുൻപ് അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്നറിയാമോ? വീട്ടിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയാൽ, വൈദ്യുതിയുടെ ബന്ധം പെട്ടെന്ന് നിലച്ചുപോയാൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ എന്തു ചെയ്യും? അതിന് പറ്റിയവരെ ആശ്രയിക്കുക തന്നെ. എന്തിന് ദിവസവും വർത്തമാനപത്രവും പാലും കൊണ്ടുവരുന്ന പയ്യൻ ഒരു ദിവസം ബ്രേക്ക് പിടിച്ചാൽ, അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്ന ദിവസം മീൻ കച്ചവടക്കാരൻ്റെ കൂവൽ കേട്ടില്ലെങ്കിൽ, അത് പോരെ ദിവസം മുഴുവൻ ടെൻഷനടിക്കാൻ തെങ്ങ് കയറ്റക്കാരൻ പണിമുടക്കിയാലോ? അതായത് 99% പരാശ്രയം കൊണ്ട് തന്നെയാണ് എല്ലാവരും സുഖമായി കഴിയുന്നത്. ആശുപത്രിയിൽ സ്നേഹസമ്പന്നരായ നഴ്സുമാരുടെ സേവനം, ആരോരുമില്ലാത്തവർക്ക് ഹോം നഴ്സുമാരുടെ സേവനം, ഇതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം ആ ജോലികളുടെ മഹത്വം. മോർച്ചറിയിൽ ജോലി ചെയ്യുന്നവരുടെയും ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നവരുടെയും വിവാഹങ്ങൾ നടക്കാൻ വളരെ പ്രയാസമാണത്രേ. കാരണം മ്ലേച്ഛമായ തൊഴിലായി അതിനെ കാണുന്നു. ഞാൻ ഒരിക്കലും മോർച്ചറിയിൽ പോകില്ലെന്നോ ശ്മശാനത്തിൽ പോകില്ലെന്നോ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും തർപ്പിച്ചു പറയാൻ പറ്റുമോ? മോർച്ചറിയെ അവഗണിച്ച എത്ര പേർക്കാണെന്നോ അവരുടെ അന്ത്യയാത്രയിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം മോർച്ചറിയിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്? അപ്പോൾ പാവം മോർച്ചറിക്കാരൻ നൽകിയ സേവനം ആ മൃതശരീരത്തിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ തൊഴിലിനെയും നമുക്ക് ബഹുമാനിക്കാം.
2: ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
4: This is Akashvani, the news read by Navanita Adhikari. In West Bengal, nearly 90% voter turnout was recorded in the re-polling held today across 15 booths in South 24 Parganas district. These include 11 booths in Magrahat Paschim constituency and 4 in Diamond Harbour seat. Re-polling remained largely peaceful across the two assembly segments. The re-polling was ordered by the Election Commission on the basis of reports received from the concerned returning officers and the observers. Voting on these polling stations was held on the 29th of last month in the second phase of assembly elections. Counting of votes for the assembly elections held in West Bengal, Keralam, Tamil Nadu, Assam and the Union Territory of Puducherry will be held on Monday. Voting for all 126 seats in Assam, 140 in Keralam and 30 seats in Puducherry was held on the 9th of April. Polling for all 234 assembly constituencies in Tamil Nadu and for the first phase in West Bengal covering 152 seats was held on the 23rd of April. Voting for the second phase in West Bengal took place on the 29th of last month for 142 constituencies. The Election Commission has ordered re-polling in all 285 polling stations, including auxiliary polling stations in Falta Assembly Constituency of West Bengal. The Commission mentioned that there has been severe electoral offences and subversion of democratic process during the polling in a large number of polling stations in Falta Assembly Constituency on Wednesday. Fresh poll will be held in all polling stations on 21st of this month from 7 a.m. to 6 p.m. Counting of votes will take place on 24th May. The Election Commission has deployed additional counting observers and police observers in West Bengal. A total of 165 additional counting observers have been assigned to assist counting observers, while 77 police observers have been deployed to strengthen security and oversee law and order arrangements around counting centres. The Commission said these measures are aimed at ensuring that the counting process is conducted in a secure, peaceful, intimidation-free and transparent manner. However, it clarified that police observers will not enter the counting halls under any circumstances on the day of vote counting. The Supreme Court of India has declined to interfere with the Election Commission's decision to appoint only central government employees as counting supervisors in West Bengal elections. A bench comprising Justice P.S. Narasimha and Justice Jayamala Bagchi directed that the Commission's guidelines must be strictly followed. The ruling comes as a setback for the Trinamool Congress, which had challenged the move. Prime Minister Narendra Modi has congratulated Dr. R. Balasubramaniam and Dr. Joram Ania on being appointed as full-time members of Niti Aayog. In a social media post, Mr. Modi said their rich experience and deep understanding of various issues will greatly strengthen policy making. He expressed confidence that their contributions will help drive innovation and growth across sectors. The Prime Minister wished them a very productive and impactful tenure ahead. Communications Minister Jyotiraditya Sindhya today launched the cell broadcast system CBS to strengthen India's emergency communication systems and enhance public safety infrastructure. A nationwide test of the system was successfully conducted today, during which emergency alert messages were broadcast to mobile phones. Speaking at the launch in New Delhi, the minister called it a transformative step in India's disaster management framework, reflecting the shift from a reactive to a proactive approach in safeguarding citizens.